നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവ മാസം 16-ാം തീയതി, 2026 മെയ് മാസം 30-ാം തീയതി, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:28. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, സുപ്രഭാതം. റെയിൻബോ വാർത്തകൾ. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ജവാന്മാരുമായി സംവദിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിനുപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്തു. സംവിധാനം സ്ഥാപിക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ്

0: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേത് അടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുക് ജന്യാരോഗങ്ങൾ നിയന്ത്രിക്കാനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ നാണയങ്ങളും സ്വർണക്കട്ടികളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാസർഗോഡ് ജില്ലയുടെ വികസനം ലക്ഷ്യമിട്ട് 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ മുൻതൂക്കം നൽകിയാണ് കരട് പദ്ധതി തയ്യാറാക്കിയത്. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്ത് രണ്ടാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

ഹലോ, നമസ്കാരം. ഇപ്പോൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് തന്നെ ആയിക്കോട്ടെ കേൾക്കുന്നത്, അവർക്ക് എല്ലാവർക്കും സൂപ്പർ മോർണിംഗ് ആൻഡ് സൂപ്പർ ഡേ വിഷ് ചെയ്യുന്നു. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാറ്റ്. ഇത് നമ്മുടെ ബെഡ് കോഫി. ഓക്കെ, ഒരു മരത്തിനെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എന്തായിരിക്കും വരിക, അല്ലെങ്കിൽ മനസ്സിൽ എന്തായിരിക്കും വരിക? നിറയെ ഇലകൾ, പൂക്കൾ, കായ്കനികൾ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മരം. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും മനസ്സിൽ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ചോദിക്കട്ടെ, അതിൻ്റെ വേരുകൾ എപ്പോഴെങ്കിലും തെളിഞ്ഞു വന്നിരുന്നോ മനസ്സിൽ? 99% പേരും അതിനെപ്പറ്റി ചിന്തിച്ച് കാണില്ല. നമ്മുടെ കാഴ്ചയുടെ പരിധിയിൽ വന്നാലും ഇല്ലെങ്കിലും വേരുകൾ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഏതൊരു ചെടിയുടെയും മരത്തിൻ്റെയും അടിസ്ഥാനവും അതുതന്നെയാണ്. വേരില്ലാതെ അവയ്ക്ക് നിലനിൽപ്പുണ്ടോ? ഇത്രയധികം പ്രാധാന്യമുള്ള ഭാഗമായിട്ടും എന്തുകൊണ്ടായിരിക്കാം വേരുകൾ നമ്മുടെ സങ്കല്പ ചിത്രത്തിൽ എത്താതെ പോയത്? കാരണം എന്തായിരിക്കുന്നോ? നമ്മുടെ ചിന്തകൾ കാഴ്ചയും കേൾവിയും സ്പർശനവുമൊക്കെ കൊണ്ട് മാത്രം അറിയാവുന്ന വസ്തുതകളാൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആഴത്തിൽ സമഗ്രമായി ചിന്തിക്കാൻ മിക്കവരും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ല. പ്രത്യക്ഷത്തിൽ പലപ്പോഴും ഇതൊരു വലിയ കുറ്റമായോ തെറ്റായോ തോന്നിയേക്കില്ല എങ്കിലും അതൊരു പ്രശ്നം തന്നെയല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ. ഇപ്പോൾ കണ്ണിൽ കാണാത്ത അല്ലെങ്കിൽ കാഴ്ചയിൽപ്പെടാത്ത വേര് മരത്തിൻ്റെ പ്രധാന ഭാഗമാണ് എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ പലതും നമ്മൾ മിസ് ചെയ്തു പോയില്ലേ? അതാ പറഞ്ഞത്. അതുപോലെ ചിന്തകൾ നിർവചനങ്ങളിലും സിദ്ധാന്തങ്ങളിലും മാത്രം തട്ടിത്തടഞ്ഞ് നടക്കുമ്പോൾ പല മഹാ അബദ്ധങ്ങളും മനസ്സിൽ നിന്നും വായിൽ നിന്നും പുറത്തു വരാം. ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാതെ പോകുന്നതിൻ്റെ കുഴപ്പമാണ്. 1902 വായുവിനേക്കാൾ ഭാരമുള്ള മെഷീൻ കൊണ്ടുള്ള പറക്കൽ ഒരിക്കലും സാധിക്കില്ല എന്ന് ശാസ്ത്രജ്ഞനായ സൈമൺ ന്യൂകം പറഞ്ഞതും 1920 ആറ്റത്തിൻ്റെ കരുത്ത് വിനിയോഗിക്കുക എന്നത് മനുഷ്യന് സാധിക്കുന്ന പരിപാടിയല്ല എന്ന് നൊബേൽ ജേതാവായ ഫിസിസിസ്റ്റ് റോബർട്ട് മില്ലിക്കാൻ്റെ വാക്കുകൾ.

ഓരോ വ്യക്തിക്കും വീടുകളിൽ കമ്പ്യൂട്ടർ എന്ന സംഗതി സ്വപ്നത്തിൽ മാത്രം എന്ന് 77 കെൻ ഓസ്ലം പറഞ്ഞതുമൊക്കെ ഇങ്ങനെ സംഭവിച്ച അബദ്ധങ്ങളുടെ എക്സാമ്പിൾസ് ആണ്. സോ ഇന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഇതിലും മികച്ചതിനി വരാനില്ല, സംഭവിക്കാനില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ഭാവിയിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിനും അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ. ബെഡ് കോഫിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, 107.5 റെയിൻബോ FM.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: We cannot change our past. We cannot change the fact that people act in a certain way. We cannot change the inevitable. The only thing we can do is play on the one string we have, and that is our attitude. സംഭവിച്ചതിനെ, ഭൂതകാലത്തിനെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നതിനെ, പ്രവർത്തിക്കുന്നതിനെ സ്വാധീനിക്കാനോ അതിൽ മാറ്റം വരുത്തുവാനോ നമുക്ക് സാധിക്കില്ല. അനിവാര്യമായതിനെ, സംഭവിക്കുമെന്ന് ഉറപ്പുള്ളതിനെ ഒഴിവാക്കാനും നമുക്ക് പറ്റില്ല. ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ മനോഭാവം എന്ന ഒറ്റ തന്ത്രി മീട്ടിക്കൊണ്ട് അവയെ കൈകാര്യം ചെയ്യുക. എഴുത്തുകാരൻ, റേഡിയോ പ്രഭാഷകൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ നിലകളിൽ പ്രഗത്ഭനായിരുന്ന ചാൾസ് ആർ സ്വിൻഡോൾ ആണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. 20th century ആദ്യ പകുതിയിൽ അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിരുന്ന ഒരു റേഡിയോ പ്രോഗ്രാം, ഇൻസൈറ്റ് ഫോർ ലിവിംഗ് അതായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്. അത് 15 ഭാഷകളിൽ ലോകമെമ്പാടും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അത്രേ. ഓക്കെ, എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ സ്വിൻഡോളിൻ്റെ പ്രമുഖമായ വർക്കുകൾ ഇവയാണ്: ഹാൻഡ് മീ അനദർ ബ്രിക്ക്, യു ആൻഡ് യുവർ ചൈൽഡ്, സ്ട്രൈക്ക് ദി ഒറിജിനൽ മാച്ച്, ഗ്രോയിങ് സ്ട്രോങ് ഇൻ ദ സീസൺസ് ഓഫ് ലൈഫ്, ദ ക്വസ്റ്റ് ഫോർ ക്യാരക്ടർ. ഈ വിവരങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: മ്യൂസിക്കലി യുവേഴ്സ്, എഫ് എം റെയിൻബോ 107.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
3: Musically yours, this is FM Rainbow 107.5. Your favorite music station.

Rainbow FM 107.5. ബെഡ് കോഫി വർത്തമാനങ്ങളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ തേർഡ് സെഗ്മെന്റിൽ എത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ തിമോത്തി ഗാൽവേ ആണ് കേട്ടോ. ആരാണ് അദ്ദേഹം, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. കായിക മത്സരങ്ങളും കലാപ്രകടനങ്ങളും മുതൽ ഉയർന്ന തലത്തിലുള്ള മാനേജ്മെന്റ് വരെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ മാർഗങ്ങൾ ആവിഷ്കരിച്ച വ്യക്തിയാണ് തിമോത്തി ഗാൽവേ. ഇന്നർ ഗെയിം എന്നൊരു സമ്പ്രദായമാണ് സാൻ ഫ്രാൻസിസ്കോക്കാരനായ ഗാൽവേ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാന സംഗതി. അതെന്താണെന്ന് പറയാം, അതിനു മുൻപ് ഗാൽവേയെ അതിലേക്ക് എത്തിച്ച സംഭവം ഏതാണെന്ന് നമുക്ക് നോക്കാം. മഞ്ഞു പെയ്യുന്ന ഒരു തണുത്ത രാത്രി, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്ന തിമോത്തി ഗാൽവേ ഒരു അപകടത്തിൽപ്പെട്ട് തെറിച്ചു വീണു വണ്ടിയിൽ നിന്ന്. ആ പ്രദേശം മുഴുവൻ ഇങ്ങനെ മഞ്ഞുകട്ടകൾ മൂടിക്കിടക്കുകയാണ് കേട്ടോ. വീണിടത്ത് നിന്ന് ഒരുവിധം എഴുന്നേറ്റ് നിന്നു, പക്ഷേ ദിക്കുകളൊന്നും തിരിച്ചറിയുന്നില്ല. എങ്കിലും രക്ഷപ്പെടാം എന്ന പ്രതീക്ഷയോടെ പതിയെ നടന്നു. എന്നാൽ ഒരു അനക്കം പോലും എവിടെയും കേൾക്കുന്നില്ല. ഒടുവിൽ ദേഹമാകെ തണുത്ത് മരവിച്ച് ഒരടി പോലും മുന്നോട്ട് നീങ്ങാനാവാതെ നിലത്തു വീണു ഗാൽവേ. താൻ മരിച്ചു പോകും എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നു. മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വെറുതെ അത് ആലോചിച്ച് വിഷമിച്ചിട്ട് യാതൊന്നും നേടാൻ പോകുന്നില്ല. അതുകൊണ്ട് ചിന്തയെ ഒന്ന് വഴിതിരിച്ചു വിടാം. അങ്ങനെ അദ്ദേഹം രാത്രിയുടെ ശാന്തസുന്ദരമായ നിശബ്ദതയെയും ആകാശത്ത് കണ്ണു ചിമ്മി നിൽക്കുന്ന നക്ഷത്രങ്ങളെയും അവയ്ക്കിടയിൽ രാജകുമാരനെ പോലെ തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെയും നിലാവിനെയും മരങ്ങൾ മഞ്ഞിൽ വീഴ്ത്തിയ നിഴലുകളെയും നോക്കി അവയുടെ സൗന്ദര്യം ആസ്വദിച്ചു കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ കാലിലെ മരവിപ്പ് പതിയെ കുറയാൻ തുടങ്ങി. തുടർന്ന് അദ്ദേഹം സാവധാനം എഴുന്നേറ്റ് നടന്ന് നടന്ന് അടുത്ത ജനവാസ പ്രദേശത്തെത്തി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നർ ഗെയിം എന്ന പുതിയ മാർഗത്തിന് ആധാരമായത്. അതേക്കുറിച്ച് ഗാൽവേ പറയുന്നത് ഇങ്ങനെ: നമ്മുടെ ഉള്ളിൽ നാം പെട്ടെന്ന് തിരിച്ചറിയാത്ത തരത്തിൽ ഒരു ചലനമുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ടെന്നിസ് കളിക്കുമ്പോൾ കളിയുടെ മൂവ്മെന്റ്സിൽ ശ്രദ്ധിച്ച് അയാൾ പലതും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അയാളുടെ ഉള്ളിലുള്ള ഇന്നർ സെൽഫ് എല്ലാം വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിനെയാണ് ഗാൽവേ ഇന്നർ ഗെയിം എന്ന് പേര് വിളിച്ചത്. ഇത് വികസിപ്പിച്ച് ടെന്നിസിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ വഴികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു പുസ്തകമിറക്കി, ദ ഇന്നർ ഗെയിം ഓഫ് ടെന്നിസ്. അത് വൻ വിജയമായി മാറി. തുടർന്ന് ഗോൾഫിലും സംഗീതത്തിലും മാനേജ്മെന്റിലുമൊക്കെ ഇന്നർ ഗെയിമുകൾ പ്രയോജനപ്പെടുത്തി. അതിലെല്ലാം പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവയൊക്കെയാണ്: ടെന്നിസ് കളിക്കുമ്പോൾ പന്തിലെന്ന പോലെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്ത പോയിന്റ്, സ്വന്തം കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നെക്സ്റ്റ്, ഇപ്പോൾ ഇവിടെ എന്നിങ്ങനെ ആ നിമിഷത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഏത് കാര്യം ചെയ്യുമ്പോഴും. അടുത്ത പോയിന്റ്, വിജയിക്കുമോ എന്ന് സംശയിക്കാതിരിക്കുക. പരാജയം സംഭവിക്കുമോ എന്ന ഉത്കണ്ഠയാണ് പലരെയും തോൽവിയിലേക്ക് എത്തിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം നമ്മൾ നേരത്തെ തന്നെ പലയിടത്തും പല വിധത്തിൽ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇവയ്ക്കെല്ലാം വളരെ വിസ്താരമുള്ള അർത്ഥ തലങ്ങളുണ്ട് കേട്ടോ. ലോകത്തിലെ മികച്ച കായിക താരങ്ങൾ മുതൽ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും മുൻനിരയിൽ നിൽക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളും വരെ അവരുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താൻ ഗാൽവേയുടെ ഇന്നർ ഗെയിം ഉപയോഗിച്ചവരാണ്. യെസ്, നമ്മുടെ ജീവിതത്തിലും ഇതിലെ സിമ്പിളായ എന്നാൽ പവർഫുള്ളായ മാർഗങ്ങൾ പരീക്ഷിച്ച് നോക്കാം. ഓക്കെ കൂടെ, അതാണ്. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് 107.5 FM റെയിൻബോ.

ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിവർഗത്തിൽപ്പെട്ടവയാണ് തിമിംഗലങ്ങൾ. നമുക്കറിയാമല്ലോ വലിയ ഭീമാകാരമായ ശരീരമുള്ള, എന്നാൽ താരതമ്യേന ശാന്തരായ ഈ ജീവികളുണ്ടല്ലോ നമ്മൾ മനുഷ്യരുടെ ദയാരഹിതമായ വേട്ടയാടൽ കൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞു വരികയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാലും ഇവയെ കാണാനും അവരുടെ ജീവിതം അറിയാനുമൊക്കെ താല്പര്യമുള്ളവരുണ്ട് ധാരാളം. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് പല

ഇടങ്ങളിലും തിമിംഗലങ്ങൾ. യെസ് ഓസ്ട്രേലിയയുടെ തീരപ്രദേശങ്ങളിൽ ധാരാളം പ്രത്യേക സ്ഥലങ്ങളുണ്ട് ഈ ജീവികളെ കാണാനായിട്ട്. വർഷാവർഷമുള്ള അവരുടെ ദേശാടന രീതി അനുസരിച്ചുള്ള സമയങ്ങളിൽ ഇവരെ അടുത്ത് കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട് അവിടെയെല്ലാം. കൂടുതൽ സമയവും സമുദ്രത്തിനടുത്തട്ടിലാണ് തിമിംഗലങ്ങൾ കഴിയുന്നത്. അവർ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വരുമ്പോഴാണ് നമുക്കവരെ പ്രശംസിക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുക. കണ്ടിട്ടില്ലേ അവർ ബ്ലോ ഹോളിൽ കൂടി വായു പുറത്തേക്ക് കളയുന്നതും ചിലപ്പോൾ ഉയർന്നു ചാടുന്നതുമൊക്കെ ടി വിയിലെങ്കിലും കണ്ടു കാണും അല്ലേ? വളരെ രസകരമായൊരു കാഴ്ച തന്നെയാണത്. റൈറ്റ്, തിമിംഗലങ്ങൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുമ്പോൾ നമ്മൾ അവരെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്നാൽ വെള്ളത്തിന് മുകളിൽ വന്ന് കാണുമ്പോൾ തിമിംഗലങ്ങളുടെ വലുപ്പത്തിലും ചെയ്തികളിലുമൊക്കെ അതിശയം കൊള്ളുന്നു. അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവയെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് മുകളിൽ വരുന്ന തിമിംഗലത്തെ പ്രകീർത്തിക്കുന്നുമുണ്ട്, അതേസമയം തന്നെ ഉപദ്രവിക്കുന്നുമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കാര്യവും ഇങ്ങനെ തന്നെയല്ലേ? മിണ്ടാതെ ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരുന്നാൽ ആരും നമ്മളെ ശ്രദ്ധിക്കില്ല, ചിലർ ഓർക്കുക കൂടിയില്ല. അങ്ങനെ ഇരിക്കുന്ന പലരുടെയും ചിന്താരീതി, ആരുടെയും വിമർശനങ്ങളും ഇല്ല, അസൂയയും ഇല്ല, സേഫായി ഇങ്ങനെ അങ്ങ് പോകാറല്ലോ എന്നായിരിക്കാം. എന്നാൽ അതൊരു നല്ല കാര്യമാണോ? ആണോ? വലുതായ, മഹത്തായ, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഉപരിതലത്തിലേക്ക് വന്നേ പറ്റൂ. നമ്മുടെ സാമർത്ഥ്യവും കഴിവുകളും പൂർണ്ണമായി പ്രകടിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മുകളിലേക്ക് ഉയർന്നേ പറ്റൂ. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ കാത്തിരിക്കുന്ന പലരും ഉണ്ടാവും, വിമർശിക്കാനും കുറ്റം കണ്ടുപിടിക്കാനും കളിയാക്കാനും ഒക്കെ. പലർക്കും ഈ ഒരൊറ്റ വിചാരം മതി തിരികെ താഴെ തട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ, ഓ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് മുന്നിൽ വരാതിരിക്കാൻ. എന്നാൽ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? നോ, അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ചിന്ത നമ്മുടെ ഉയർച്ചയ്ക്കുള്ളതാകണം, പേടിയെയും ദോഷദർശികളെയും മറികടക്കാനുള്ളതായിരിക്കണം. വിമർശിക്കുന്നവരത് ചെയ്തോട്ടെന്ന്, നമ്മളിത്തിരി തൊലിക്കെട്ടി ഉണ്ടാക്കിയാൽ മതി, അവരെറിയുന്ന കല്ലുകളൊക്കെ നമുക്ക് പൂച്ചെണ്ടുകളാക്കി മാറ്റാം. ചിലപ്പോൾ നമുക്ക് വേദനിച്ചേക്കാം, ബുദ്ധിമുട്ട് തോന്നിയേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ആരും അറിയാതെ ഉള്ള കഴിവുകൾ പുറത്തെടുക്കാതെ ജീവിതം ജീവിച്ച് തീർക്കുന്നതിലും എന്തുകൊണ്ട് മെച്ചമല്ലേ? അംഗീകാരത്തിലേക്കും അഭിനന്ദനങ്ങളിലേക്കും ഉയർച്ചയിലേക്കും പോകുമ്പോഴുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ അല്ലേ മെച്ചമല്ലേ? ഇനി എപ്പോഴെങ്കിലേ പേടി കൊണ്ടോ ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ ആശയങ്ങൾ പ്രകടിപ്പിക്കാനോ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാനോ ഒരു റിസ്ക് എടുക്കാനോ പറ്റാതെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ തിമിംഗലങ്ങളുടെ കാര്യം ഓർക്കുക. ആയുധങ്ങളുമായി ചിലരൊക്കെ കാണും നമ്മളെ മുറിവേൽപ്പിക്കാൻ തക്കം നോക്കി. പക്ഷേ കൂടുതൽ ആളുകളുണ്ടല്ലോ നമ്മുടെ പ്രകടനത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ആ ഒരു വിശ്വാസം, ആ ഒരു പോസിറ്റിവിറ്റി എന്നും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ആൻഡ് ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ബെഡ് കോഫിയും സുരേഷ് കാഞ്ഞിരക്കാട്ടും നാളെ രാവിലെ വീണ്ടും എത്തും. ആഹാ, എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഹാപ്പി ഡേ എല്ലാവർക്കും. ആൻഡ് കേട്ടോളൂ, കേട്ടുകൊണ്ടിരുന്നോളൂ നിങ്ങളുടെ ഫേവറേറ്റ് FM, Rainbow FM, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മിഡ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം കൊച്ചി. 8:15 വരെ 7:25 മലയാളം ന്യൂസ്, 8:15 ഇംഗ്ലീഷ് ന്യൂസ്, 8:30 സവാരി ടൈം, 10 പാട്സ് ആപ്പ്, 11 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ്, 12 യുവർ ചോയ്സ്, 12:50 മലയാളം ന്യൂസ്, ഉച്ചയ്ക്ക് 2 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, വൈകിട്ട് 3 വിവിധ ഭാരതി പ്രോഗ്രാംസ്, 5 ഓൺ ദ ഗോ ട്രൈ ടു മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 8 പവർ പ്ലേ, 9 സാറ്റർഡേ നൈറ്റ് ഫീവർ, 11 ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

1972 പുറത്തിറങ്ങിയ ആരോമല ഉണ്ണി എന്ന ചിത്രത്തിൽ വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ ഗാനത്തോടെ ഇന്നത്തെ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയായി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6:30 ആകുമ്പോൾ സ്വാഗതം കൊച്ചിയുടെ സമയമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ അമൃത. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ഗാനങ്ങളെല്ലാം നമുക്ക് കത്തിലൂടെ അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ പ്രിയ ശ്രോതാവ് ഗിരിജ ഗണേശനാണ്, തലക്കോട് നിന്നും. ഇനി കേൾക്കാം 1975 പുറത്തിറങ്ങിയ ചീനവല എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം, രചന വയലാർ, സംഗീതം എം കെ അർജുനൻ.

1975 പുറത്തിറങ്ങിയ സൂര്യവംശം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. രചന വയലാർ, സംഗീതം എം കെ അർജുനൻ. തലക്കോട് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഗിരിജ ഗണേശൻ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കുശിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, പി സുശീല പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കുശിയിൽ നമ്മുടെ പ്രിയ ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത്, പി സുശീല ഒരുപാട് ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്, എന്നാൽ എത്ര തവണയാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം പി സുശീല നേടിയത് എന്നറിയാമെങ്കിൽ ശ്രോതാക്കൾ കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കുശിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയാണ് കേട്ടോ. ഒരിക്കൽ കൂടി ചോദിക്കാം, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം എത്ര തവണയാണ് പി സുശീല നേടിയിട്ടുള്ളത്? ഇനി കേൾക്കാം 1974 പുറത്തിറങ്ങിയ അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന ചിത്രത്തിലെ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

പി സുശീല പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട ഗാനം പുനർജന്മം എന്ന ചിത്രത്തിലേതായിരുന്നു. രചന വയലാർ, സംഗീതം ദേവരാജൻ. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. നമ്മൾ പി സുശീലയുടെ പാട്ടുകളാണിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയ ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്, അപ്പോൾ പി സുശീല ഒരുപാട് തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരമാണ്. എത്ര തവണയാണ് ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളത് എന്നാണ് കമൻ്റ് ചെയ്യേണ്ടത് കേട്ടോ. കമൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയാണ്. തലക്കോട് നിന്നുള്ള റിംബോ ശ്രോത

0: വൈഷ്ണവ ഗിരിജാ ഗണേശൻ തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, കൃത്യം 7:25 എഫ് എം റെയിൻബോയിൽ മലയാളം വാർത്തകളാണ്, തിരുവനന്തപുരം റിലയാണ്. അതിനുശേഷം 7:35 സ്വാഗതം കൊച്ചി തുടരുന്നതായിരിക്കും.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

0: You are listening to FM Rainbow 107.5.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ .gov.in.
3: ന്യൂസ്
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഹ്ലൈംഗ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
5: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദ്വീപിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
6: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
4: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഹ്ലൈംഗ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TO കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. And we look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE @CBSE ശിക്ഷ .in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും

0: അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനു പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സൂപ്പർഹിറ്റ് സോങ്സ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ ആകാശവാണി എഫ് എം റെയിൻബോയിൽ സ്വാഗതം കൊച്ചി തുടരുന്നു. പി സുശീല പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം 1971 പുറത്തിറങ്ങിയ തെറ്റ് എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം ഒരു സുന്ദരിയുടെ കഥ. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി സുശീല പാണി ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.

ഇരിക്കുന്നത്. അപ്പോൾ പ്രിയ ശ്രോതാക്കളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര തവണയാണ് പി സുഷിയിലേക്ക് മികച്ച ഗായികയുള്ള ദേശീയ അവാർഡ് ലഭിച്ചതെന്നുള്ളത്. അപ്പോൾ റെയിൻബോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കളും കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അത് 5 തവണയാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് പി സുഷിയിലേക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വനിത കൂടിയാണ് പി സുഷീല. കമൻ്റ് ചെയ്ത

ആദ്യത്തെ വനിത കൂടിയാണ് പി സുശീല. കമൻ്റ് ചെയ്ത എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി താങ്ക് യു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുടർന്ന് പാട്ടുകൾ കേൾക്കാം. ഇനി കേൾക്കാം 1974 പുറത്തിറങ്ങിയ ദുർഗ എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ഇന്നത്തെ സ്വാഗതം കുച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ, പി സുശീല പാടിയ ഗാനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് തലക്കോടിൽ നിന്നും ഗിരിജ ഗണേശൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ലത് തന്നെ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും.
0: സന്തോഷമായോ പാട്ടുകളൊക്കെ വന്നപ്പോ? ഭയങ്കര സന്തോഷം. ഇപ്പോഴാണ് ആ സന്തോഷം ചിരിയായി പുറത്തോട്ട് വന്ന ആദ്യം വലിയ ഗൗരവായിരുന്നു. അത് ആദ്യമായിട്ട് സംസാരിക്കുന്നതിന്റെ ടെൻഷനാണോ?
1: ടെൻഷനുണ്ട്.
0: ഓക്കെ, അപ്പം കത്തില് പറഞ്ഞിട്ടുണ്ട് എത്ര കത്തയച്ചിട്ടും വരുന്നില്ല, ഇതെങ്കിലും പരിഗണിക്കുമല്ലോ എന്നൊക്കെ ഒരുപാട് അപേക്ഷിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ?
1: ഹാപ്പി.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് എന്റെ ഹസ്ബൻഡ്, പിന്നെ രണ്ടാൺകുട്ടികളാ. അവര് രണ്ടുപേരും കല്യാണം കഴിച്ച്, മൂത്തയാൾക്ക് രണ്ട് കുട്ടികള്, ഏഴയാൾക്ക് കുട്ടികളായിട്ടില്ല. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നു.
0: എല്ലാരും ഒരുമിച്ച്, അപ്പം കൂട്ടുകുടുംബം, സന്തുഷ്ട കുടുംബം.
1: സന്തുഷ്ട കുടുംബം, കുഴപ്പമൊന്നുമില്ല.
0: ശരി. വീട്ടമ്മയാണ് അല്ലേ?
1: വീട്ടമ്മയാണ്. പിന്നെ

0: ഇതുണ്ട് ഞാൻ സൈഡായിട്ട് ഇത് സ്നാക്സുകളുടെ ഒക്കെ 10 വർഷമായി ചേട്ടാ എനിക്കൊരു കടയുണ്ടായിരുന്നു. അത് ഇപ്പൊ വീട്ടില് അത് കാലൊക്കെ വയ്യാതെ ആയതുകൊണ്ട് വീട്ടില് ചെയ്യണം.
1: ശരി. അപ്പൊ പിന്നെ മക്കളൊക്കെ എല്ലാരും കേൾക്കുന്നുണ്ടോ?
0: മക്കള് കേൾക്കുന്നുണ്ട്.
1: എന്താണ് പി സുശീല പാടിയ ഗാനങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കാനുള്ള ഒരു?
0: ഭയങ്കര ഇഷ്ടം, എല്ലാവരുടെയും പാട്ട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മാഡത്തിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഒത്തിരി
0: ഓർക്കാലോ നമുക്ക്.
1: അതെ അതെ അതെ. പാട്ട് പാടുവോ?
0: ഇല്ല, അത്ര
1: പാടില്ല. അപ്പൊ ഒറ്റയ്ക്കാണോ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തത്?
0: ഞാൻ ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ തന്നെ ഞാനത് പണ്ടത്തെ, എനിക്ക് 62 വയസ്സുണ്ട്, പണ്ടത്തെ ആളായതുകൊണ്ട് എനിക്ക് പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതൊക്കെ കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് കേൾക്കും.
1: അപ്പൊ സ്വാദംകുച്ചി സ്ഥിരം കേൾക്കോ?
0: എന്തോ
1: സ്വാദംകുച്ചി സ്ഥിരം കേൾക്കാറുണ്ടോ?
0: സ്ഥിരം കേൾക്കാറുണ്ട്, കേൾക്കാറുണ്ട്,
1: കേൾക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ. ഡെഡിക്കേഷൻ ഉണ്ട് ഇന്നത്തെ പാട്ടുകള്?
0: ആ ഡെഡിക്കേഷൻ എന്റെ എന്റെ സുഹൃത്തുക്കൾക്കും മക്കൾക്കും എന്റെ കൂടപ്പിറപ്പുകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ഇതെന്താ പ്രശ്നം എന്ന് പറയുമ്പോ മക്കള് അവര് കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോ ഇവര് പറയും, എന്നാലും ചേച്ചി ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കത്ത് അയച്ച് റെയിൻബോയിൽ സംസാരിച്ചിട്ട് ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോ അവര് പരിവം പറയില്ലേ? പേര് പറയാൻ വിട്ടു. അതായത് എല്ലാരും പറയും എന്റെ അച്ഛന് അമ്മയ്ക്ക് ചേട്ടന് ചേച്ചി, പക്ഷെ ആരും പേര് പറയൂല.
0: അങ്ങനെ
1: പേര് പറയാൻ പറ്റുന്ന രണ്ടു മൂന്ന് പേര് പേര് പറഞ്ഞോ? അപ്പൊ അവർക്കൊരു സന്തോഷാവില്ലേ?
0: എനിക്ക് ആകാശവാണിയുള്ള കിരൺ,
1: ശരി.
0: പിന്നെ എന്റെ അമ്മ രാധാമണി, അവർക്കൊക്കെ വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക.
1: മക്കളുടെ പേര് പറഞ്ഞില്ലല്ലോ.
0: എന്തോ
1: മക്കളുടെ പേര് പറഞ്ഞില്ലല്ലോ.
0: മൂത്ത ആളുടെ പേര് ജിജിമോൻ കെ ജി, അതിന് വേണ്ടിട്ട്. പിന്നെ അജിമോൻ കെ ജി. പിന്നെ പെൺകുട്ടികള് സുനിത, അമൃത.
1: അമൃത എന്റെ പേര് തന്നെയാണല്ലോ.
0: ആണോ? ഓ ശരി. അമൃത,
1: ശരി. അപ്പൊ എന്തേലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. അപ്പോ ഇനിയും മറ്റൊരു അവസരത്തില് കത്തയക്കുക കേട്ടോ, വ്യത്യസ്തമായ ഗാനങ്ങൾ ഉൾപ്പെടുത്തി. സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ.
1: അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് ഗിരിജ ഗണേശനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. സ്വാദംകുശിയിൽ ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം 1970 പുറത്തിറങ്ങിയ താര എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

1973 പുറത്തിറങ്ങിയ പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. രചന വയലാർ, സംഗീതം ദേവരാജൻ. ഇനി കേൾക്കാം വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, ചിത്രം തുമ്പോലാർച്ച. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: ലോഗിൻ കരുത്.
1: You are listening to FM Rainbow 107.5.

വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകിയ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം കാണാക്കടൽ 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി കേൾക്കാം 1966 പുറത്തിറങ്ങിയ അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ, സംഗീതം ബാബുരാജ്.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 11:21 ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നത് തലക്കോടിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഗിരിജ ഗണേശനായിരുന്നു. പി സുശീല പാടിയ മനോഹരമായ ഗാനങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാവ് നമുക്ക് അയച്ചു തന്നത് കേട്ടോ. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം അന്നമനടയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ശ്രീലേഖ ദിലീപ് തിരഞ്ഞെടുത്ത ഗാനങ്ങൾ. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാനത്തെ ഗാനം കേൾക്കാം. ചിത്രം ധർമ്മയുദ്ധം 1973 ചിത്രം പുറത്തിറങ്ങിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: tentative U.S.-Iran deal awaits Trump's signature, the global economy is hoping for a break. But geopolitics, as well as politics in Trump camp and among Iran hardliners, means conflict can restart after a few months. And finally, demand for gold turning cold on steep duty hike. Under that headline, the Economic Times says that gold sales have fallen 70% on muted customer sentiment, already hurt by surge in fuel and food prices. And with that, it's back to you, Naresh.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Center asks oil marketing companies to build 30 days LPG reserves as West Asia conflict persists. National Family Health Survey shows major gains in maternal and child health. Institutional deliveries rise to 90.6%. Myanmar President Min Aung Hlaing to arrive in India this morning on a five-day visit. IMD forecasts heavy rainfall and thunderstorms across several states in the country today. Indian athletes shine at Asian Under-20 Athletics Championships in Hong Kong, clinch 7 medals, including 4 gold on day 2. And in IPL cricket, Gujarat Titans beat Rajasthan Royals by 7 wickets to set up title clash with Royal Challengers Bengaluru. And with that, we end the morning news. Have a nice day.
2: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഇംഗ്ലീഷ് ന്യൂസ് ആയിരുന്നു ഡൽഹിയിലെ. ഇനി കേൾക്കാം ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക്കൽ കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നേരിട്ട് രണ്ടാം വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി അഡ്മിഷനാണ് നടക്കുന്നത്. പ്ലസ് ടു സയൻസ്, ITI, KGCE ആണ് യോഗ്യത. ഇനി പറയുന്ന വെബ്സൈറ്റിലൂടെ June 3 വരെ അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്, www.polyadmission.org. ഒരിക്കൽ കൂടി പറയാം, www.polyadmission.org. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്, ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9207942257. ഒരിക്കൽ കൂടി പറയാം, 9207942257. ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. നോൺ വൊക്കേഷണൽ ടീച്ചർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ്. യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം June 2 രാവിലെ 11 സ്കൂളിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400683808. ഒരിക്കൽ കൂടി പറയാം, 9400683808. പാമ്പാടും പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം June 9 രാവിലെ 10:30 പാമ്പാടും പാറ PHC യുടെ ഓഫീസിൽ നടക്കുന്നതായിരിക്കും. യോഗ്യത ഡിഫാം അല്ലെങ്കിൽ ബിഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നതാണ്, 9656869422. ഒരിക്കൽ കൂടി പറയാം, 9656869422. കുമരനെല്ലൂരിലെ ആൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ട്യൂട്ടർ, മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ വിഷയങ്ങളിലും UP വിഭാഗത്തിൽ ഒരു ട്യൂട്ടറെയുമാണ് നിയമിക്കുക. യോഗ്യത BEd. ഇവരുടെ അഭാവത്തിൽ TTC ഉള്ളവരെ പരിഗണിക്കുന്നതായിരിക്കും. അപേക്ഷയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം June 3 വൈകിട്ട് 5 തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446723714. ഒരിക്കൽ കൂടി പറയാം, 9446

7 2 3 7 1 4. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ താൽക്കാലിക തസ്തികയിലേക്ക് ഒഴിവുണ്ട്. ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് കേട്ടോ. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നുള്ള ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ ഉള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജൂൺ 5 മുൻപായി എത്തണമെന്നാണ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-2505-204. ഒരിക്കൽ കൂടി പറയാം, 0491-2505-204.

ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 21 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി എഫ് എം റെയിൻബോൾ സവാരി ടൈമിന്റെ സമയമാണ്. സവാരി ടൈം റെയിൻബോയുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ യാത്രയിലാണെങ്കിൽ ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം റെയിൻബോയിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-24-28-101. ഒരിക്കലൂടെ പറയാം: 04-24-28-101. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ നിങ്ങൾക്ക് പാട്ടുകളൊക്കെ വെച്ച് തരുന്നതിന് വേണ്ടി കൂടെ ഞാനുമുണ്ട് അമൃത.

0: അങ്ങനെ ഇന്നത്തെ സവാരി ടൈമിലെ ഫസ്റ്റ് ലെസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ശോഭന.
0: ശോഭന, ശോഭന എവിടെ നിന്ന് വിളിക്കുന്നത്?
1: ചേർത്തല.
0: ചേർത്തല. ശോഭന യാത്രയിലാണോ?
1: യാത്ര ചെയ്യാനൊരുങ്ങിയതാണ്. അപ്പൊ ഇറങ്ങാൻ തുടങ്ങിയ മഴ ഭയങ്കര. അപ്പോ
0: എങ്ങോട്ടാണ് യാത്രക്ക് പോവാൻ ഒരുങ്ങിയത്?
1: ഓഫീസിലേക്ക്.
0: ഓഫീസിലേക്ക്? നഴ്സാണ്. ഓക്കെ, അപ്പൊ ഒരു നഴ്സാണ്, ആദ്യത്തെ കോളറാണ് ഇന്നത്തെ. റെയിൻബോ കേൾക്കാറുണ്ടോ? ഇന്ന് കിട്ടി. മഴ തടസ്സപ്പെടുത്തി ആ ഒരു യാത്ര ഇങ്ങനെ ഒന്ന് വൈകിപ്പിച്ചപ്പോഴത്തേക്കും ഡയൽ ചെയ്തു കിട്ടി അല്ലേ?
1: പിന്നെ അല്ലാത്ത മറ്റേ ഉച്ചക്കൊക്കെ ഉള്ളതിനൊക്കെ വിളിച്ചിട്ടുണ്ട്, അപ്പൊ
0: കിട്ടിയിട്ടില്ല. അപ്പൊ സവാരി ടൈമിലാണ് ഇന്ന് റെയിൻബോയിലേക്ക് വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത് ഫസ്റ്റ് കോളർ വാങ്ങാനും പറ്റി. ശരി, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, രണ്ട് മക്കള്.
0: രണ്ട് മക്കള്. ഹസ്ബൻഡും കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്?
1: എക്സൈസ് ഇൻസ്ട്രക്ടറാണ്. മോള് ഡോക്ടർ ആണ്, MBBS കഴിഞ്ഞിട്ട് അവള് PG എൻട്രൻസ് കോച്ചിങ്ങിന് എറണാകുളത്ത്
0: പോകുന്നു.
1: മോന് എഞ്ചിനീയറിംഗ്.
0: അപ്പൊ എല്ലാ മേഖലകളിലുള്ള ആളുകളുണ്ട് വീട്ടില്.
1: അതെ അതെ, പെങ്ങള് പെങ്ങള് നേഴ്സ് സൂപ്രണ്ടാണ്.
0: ഓ,
1: ഡോക്ടറും എല്ലാം വീട്ടിൽ,
0: എല്ലാരും. മെഡിസിൻ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്. ഇനി എന്ത് വേണം? എന്തേലും സന്തോഷമുണ്ട്. അപ്പൊ എന്തേലും, ഏത് പാട്ടാണ്? അപ്പൊ എന്തേലും ഓഫീസിലോട്ട് പോവാണല്ലോ. എങ്ങനെയായിരിക്കും പോകുന്നത്? കാരണാണ്, ഹസ്ബൻഡ് കൊണ്ടേ ആക്കും.
1: ശരി, ടൂ വീലറിനായിരുന്നു പോകുന്നത്.
0: മഴയായത് നല്ല മഴയുണ്ടോ?
1: നല്ല മഴയുണ്ട്, ഇപ്പൊ നല്ല മഴയുണ്ട്, ഇറങ്ങാൻ പറ്റുന്നില്ല.
0: അപ്പൊ ഈ സാധാരണ എങ്ങനെയാ പോകുന്നത്? ടൂ വീലറിനാണ്.
1: ടൂ വീലർ ഓടിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് കൈക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുന്നേ ഒരു അപകടം പറ്റിയായിരുന്നു. അപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്തു.
0: ഓ,
1: കൈക്ക് വയ്യാതിരിക്കാണ്. അത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയില്ല ഇതുവരെ. അതുകൊണ്ട് മോനുണ്ടെങ്കിൽ മോൻ കൊണ്ടുവിടും, എന്നുള്ളപ്പോ ചേർത്ത് കൊണ്ടുവിടും.
0: അപ്പൊ
1: രണ്ടുപേരും ഇല്ലെങ്കിൽ ഓട്ടോ വിളിക്കും.
0: ഓട്ടോ വിളിക്കാം. അപ്പൊ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇത്ര സ്നേഹത്തോടെ എന്താണ് ഭാര്യനെ കൊണ്ടുപോകുന്ന ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്ത് ഇപ്പൊ കേൾക്കാൻ പോകുന്നത് അല്ലേ? ഭർത്താവിന് വേണ്ടിയായിരിക്കില്ലേ പാട്ട്? എന്ന് വരും നീ, കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇനി എന്ന്
1: വരും.
0: ഹസ്ബൻഡിന് ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്തേലും ഹസ്ബൻഡിന് ഇഷ്ടം. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞായിരുന്നോ? ബിനേഷ്. ദിനേശ് എന്നാണോ? ബിനേഷ്. ശരി, അപ്പോ ബിനേഷ് ചേട്ടന് വേണ്ടി ശോഭന ചേച്ചി ആവശ്യപ്പെടുന്ന ഗാനം അല്ലെ ആദ്യത്തെ പാട്ട്? കണ്ണകി മൂവിലെ പാട്ടാണ്
1: കേട്ടോ.
0: നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ്റെ അടുത്ത് കേൾക്കാൻ പറയട്ടോ. ശരി ശരി, അപ്പൊ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സന്തോഷമൊക്കെ കേൾക്കുന്നുണ്ട്. കിട്ടിയല്ലേ? അപ്പൊ എന്തായാലും ഹസ്ബൻഡിന് വേണ്ടിട്ട്.
1: പാട്ടിന്റെ ഫാനാണ് ഞാനപ്പോ. രാവിലെ ഈ റേഡിയോ ഓൺ ആക്കി അടുക്കള വെച്ചിട്ടാണ് ഞാനും അമ്മയും കൂടെ അടുക്കളയിൽ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അമ്മക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. അമ്മ അത്യാവശ്യമൊക്കെ കവിതയൊക്കെ ചൊല്ലും, പാട്ടൊക്കെ പാടും.
0: ശരി ശരി, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ബിനേഷ് ചേട്ടന് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം. താങ്ക് യു. ഇന്നത്തെ ഫസ്റ്റ് ലിസണറാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ശോഭനയായിരുന്നു ചേർത്തലയിൽ നിന്നാണ് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഓഫീസിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഹസ്ബൻഡ് ബിനേഷിന് വേണ്ടിയിട്ടുള്ള

പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ണകി മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തെല്ലാം പാട്ട് കേൾക്കാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04-24-24-28-101. ഒരിക്കൽ കൂടി പറയാം, 04-84-24-28-101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ അടുത്ത ലെസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: അലീന.
0: അലീന, അലീന എവിടെന്ന് വിളിക്കുന്നത്?
1: തൃശൂർ.
0: യാത്രയിലാണോ അലീന? എവിടെ നിന്ന് എങ്ങോട്ട് ഉള്ള യാത്രയിലാണ്? കോട്ടയത്ത്. എന്താണ് വിശേഷം? എന്തോ ഫ്രണ്ടിനെ കാണാൻ പോവാണ്? ആരുടെ കൂടെയാ പോകുന്നേ? ഹസ്ബൻഡ് ഉണ്ട്. ഞാൻ അലീനയുടെ സൗണ്ട് കേട്ടപ്പോ ഏതോ 8-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നാ വിചാരിച്ചത്. അങ്ങനെ പറയാറുണ്ടോ? ചെലപ്പോ ഒക്കെ പറയാറുണ്ട് അല്ലേ. വർക്ക് ചെയ്യുന്നുണ്ടോ അലീന? പഠിക്കാണ്. അപ്പൊ പഠിക്കുന്ന കുട്ടി തന്നെയാ? ഏത് ഡിഗ്രി? എം ടെക്. ഓക്കെ, പി ജി. അപ്പോ ഹസ്ബൻഡിന്റെ പേരെന്താണ്? അജ്മൽ. ശരി, അപ്പൊ രണ്ടുപേരും കൂടി ഇന്ന് അവധി, അജ്മലിന് അവധി ആയതുകൊണ്ട് കൊണ്ടുപോകണോ ഫ്രണ്ട് അടുത്തോട്ട്? മഴയുണ്ടോ? ശരി, അപ്പോ ഏത് ഇപ്പം സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ഫസ്റ്റ് ടൈം. കേൾക്കാറുണ്ടോ പ്രോഗ്രാം? എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ? അതായത് അജ്മലിനോട് പ്രണയം തോന്നി എന്നത്തെ ആദ്യത്തെ കോള് കേട്ടപ്പോ, ശരിയല്ലേ? കാരണം ആദ്യത്തെ ലിസ്ണറെ ഹസ്ബൻഡിന് വേണ്ടി പാട്ട് ചോദിച്ചു, അപ്പൊ എന്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു പാട്ട് വേണം അല്ലേ എന്നൊരു ചിന്ത വന്നു. ശരി, ഏത് പാട്ടാണ് വേണ്ടത്? മുൻവേവ. എന്താണ് ഈ ഹസ്ബൻഡ് എല്ലാരും കൂടെ ഉള്ളവരെ മുൻവേവ അടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ കൂടെ ഇല്ലേ? എല്ലാവരും പെട്ടെന്നാണ് വിളിക്കുന്നത്. എല്ലാവരും അതായത് ട്രൈ ചെയ്ത് അബദ്ധത്തിലായിരിക്കും കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എനിക്കിഷ്ടമുള്ള പാട്ടാ ചോദിക്കുന്നത്. അതായത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം, അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള പാട്ടല്ലേ വെക്കേണ്ടത്, ശരിയല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അജ്മലിന് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്താ പാട്ട് പാടുവോ അലീന? ഇല്ല. അപ്പൊ എന്താ സന്തോഷായില്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു, സേഫ് ജേണി ട്ടോ. ഓക്കെ, ബൈ. അലീനയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അലീന തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തിലേക്കുള്ള യാത്രയിലാണ്. അജ്മൽ ഹസ്ബൻഡ് കൂടെയുണ്ട്. അപ്പൊ അജ്മലിന് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സിലിന് ഒരു കാതൽ മൂവിയിലെ പാട്ടാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ആ പാട്ട് കേൾക്കാം അജ്മലിന് വേണ്ടിയിട്ട്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര നിമിഷങ്ങൾ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇനി പറയുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-84-242-8101. ഒരിക്കൽ കൂടി പറയാം, 04-84-242-8101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ ശമരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്. എന്റെ പേര് വർഗീസ് എന്നാണ്.
0: വർഗീസ് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: കൊച്ചിയിൽ നിന്ന് എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: കൊച്ചിയിൽ നിന്ന് മരത്തിലെ ഒരു കിഡ്സ് എന്ന് പറയുന്ന നേഴ്സറി സ്കൂളുണ്ട്, അവിടെ ചെറിയ വർക്ക് ഉണ്ട്, വർക്കിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: എന്ത് വർക്കാ?

0: ചെയ്യുന്നത്?
1: ഞാൻ ഫാദറിന്റെ കൂടി ഫാബ്രിക്കേഷൻ വർക്കാ, ബിൽഡിംഗ് ആണ്.
0: ശരി, അപ്പൊ എങ്ങനെയാ പോകുന്നത് ഇപ്പോ?
1: സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: ഓട്ടോറിക്ഷ ഓടിക്കുകയും ചെയ്യും?
1: ആ, ഓടിക്കുകയും ചെയ്യും. ഓട്ടോറിക്ഷ സൗത്തിലാണ് ഓടുന്നത്.
0: ശരി, അപ്പൊ ഫാദർ കൂടെ ഉണ്ടോ?
1: ഏയ്, ഫാദർ ഉണ്ട്, കൂടെ ഉണ്ട്.
0: കൂടെ ഉണ്ട്. ഫാദറിന്റെ പേരെന്താ?
1: ജോർജ് എന്നാണ്.
0: അപ്പൊ ഓട്ടോ ഓടിക്കുമ്പോ ഫുള്ള് പാട്ട് കേട്ടാണ് ഓടിക്കുന്നേ?
1: ഓ, ഓട്ടോയിൽ ഫുൾ ടൈം FM ഉണ്ടാവും.
0: FM ഉണ്ടാവും. സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: ഓ, എപ്പോഴും കേൾക്കാറുണ്ട്.
0: എന്നിട്ട് ഇത്രയും നാളും വിളിക്കാതിരുന്ന എന്താ?
1: അങ്ങനെ സമയം കിട്ടിയില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇന്നിങ്ങനെ ഫ്രീ ആയിരുന്നപ്പോ മഴയാണ്, ചെറിയ ബ്ലോക്ക് ഉണ്ട്, നല്ല കാലാവസ്ഥ. അപ്പൊ അതുകൊണ്ട് വിളിക്കാന്ന് വിചാരിച്ചു.
0: അപ്പൊ ഇങ്ങനെ നല്ല മഴയാണ്, നല്ല കാലാവസ്ഥ, അതുപോലെ തന്നെ സവാരി ടൈമിൽ ആദ്യത്തെ രണ്ട് ലിസണർ അവരുടെ ഹസ്ബൻഡ്സിന് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് എന്ന് കേട്ടു. അപ്പോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വൈഫിന് വേണ്ടിട്ട് ഒരു പാട്ട് വെക്കണമല്ലോ എന്ന് ഓർത്ത് വിളിച്ചതല്ലേ? ശരിയല്ലേ? അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ, ആ പറഞ്ഞു, ഏത് പാട്ടാണ് വേണ്ടത്? ആ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളിലെ കണ്ണാൻ തുമ്പി പോരാമോ അല്ലേ? ശരി, വൈഫിന്റെ പേരെന്താണ്?
1: മരിയ നീന എന്നാണ്.
0: മരിയ നീന. മരിയ നീന കേൾക്കുവോ പാട്ട് വെച്ചിട്ടുണ്ടെങ്കില്?
1: ഇപ്പൊ കേൾക്കാൻ വഴിയില്ല, ഇപ്പൊ കുട്ടികളെ ഇതിലാക്കാൻ വേണ്ടിയായിരുന്നു, കോൺവെന്റിലോട്ടെ.
0: ശരി, അപ്പൊ വേഗം വിളിച്ച് പറഞ്ഞോ, അതായത് നിനക്ക് വേണ്ടി വെച്ച പാട്ടാണ് ഇപ്പൊ റെയിൻബോയിലൂടെ കേൾക്കുന്നത്, വേഗം കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പൊ വിളിച്ച് പറയോ. ശരി, അപ്പൊ എന്തായാലും വിളിച്ചാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു,
1: വെൽക്കം.
0: വർഗീസ് ആണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് മരടിലേക്കുള്ള യാത്രയിലാണ്, ഓട്ടോയിലാണ് പോകുന്നത്. നല്ല മഴയുണ്ട്, ബ്ലോക്കൊക്കെ ഉണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈഫ് മരിയ നീനയ്ക്ക് വേണ്ടി, മരിയ നീനയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പാട്ട് ചോദിച്ചിട്ടുള്ളത്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ മൂവിയിലെ പാട്ടാണ് വരുന്നത്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101. ഒരിക്കലും കൂടി പറയാം, 0484248101.

0: സവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്
1: ഷാജി.
0: ഷാജി, ഷാജി എവിടെ നിന്ന് വിളിക്കുന്നത്?
1: തൈക്കുടം.
0: യാത്രയിലാണോ?
1: ആ, അതിപ്പോ യാത്രയിലാണ്, അങ്ങോട്ട് പോകുന്നു. ഒരു കൂട്ടത്തിലേക്ക് പോകണം.
0: എവിടെയാ പോകുന്നത്?
1: മുളന്തുരുത്തി.
0: മുളന്തുരുത്തി?
1: ആ, മുളന്തുരുത്തി.
0: മുളന്തുരുത്തിലെ അവിടെ എന്താണ്?
1: അവിടെ ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട്. ഈ വെണ്ടയ്ക്ക
0: കർഷകനാണോ?
1: കർഷകനല്ല, ജോലിയുണ്ട്, പക്ഷെ ഇതിന്റെ കൂടെ കർഷകൻ നമുക്കൊരു ഫാഷനാണ്.
0: ആ, ഫാഷനാണ്. എന്താണ് വേറെ വർക്ക്? എന്താണ്
1: വേറെ? സിസിടിവി ഉടെ ക്യാമറയുടെ വർക്ക്.
0: ക്യാമറയുടെ വർക്കാണ്. ഓക്കെ, അപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകുന്നല്ലേ?
1: ആ, പിന്നെയല്ലേ.
0: ആ, വെരി ഗുഡ്. അപ്പോ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ അച്ഛനും അമ്മ എല്ലാരും ഉണ്ട്.
0: അച്ഛനും അമ്മ എല്ലാരും ഉണ്ട്. ബാക്കിയുള്ളവരും ആരൊക്കെയാ? ചേട്ടനും ചെയ്യാം. അപ്പൊ അച്ഛനും അമ്മ എല്ലാരും ഉണ്ടെന്ന് പറയുമ്പോ എല്ലാരും പേര് പറയണ്ടേ? അച്ഛനും അമ്മ എന്ന് മാത്രമാണോ പറയണ്ടേ? അല്ലല്ലോ.
1: അതെ, കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ബുദ്ധിമുട്ടിരിക്കുന്നുള്ള.
0: എന്നാലും കുഴപ്പമില്ല, എന്നാലും നമ്മള് പറയുമ്പോ അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടെന്ന് പറയുമ്പോ ബാക്കി ആരൊക്കെയുണ്ടെന്ന് ശ്രോതാക്കൾ ഓർക്കൂലേ.
1: ശരി,
0: അപ്പൊ എന്താ, മഴയുണ്ടോ?
1: നല്ല മഴയുണ്ട്.
0: എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്?
1: കാറിലാണ്.
0: കൂടെ ആരെങ്കിലും ഉണ്ടോ?
1: ഇല്ലല്ലോ, ഒറ്റക്ക.
0: ശരി, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: മഴ വരുത്, മഴ വരുത്, കൂടെ
0: കൊണ്ടുപോവാ. കൂടെ ആര് കൊണ്ടുവരും?
1: ഇപ്പൊ
0: മഴ മഴ കണ്ടപ്പോ ഈ പാട്ട് കേൾക്കും. മഴ വന്നപ്പോഴത്തേക്ക് ഈ പാട്ട് കേൾക്കാൻ തോന്നി അല്ലേ?
1: രാജാ കൈ വെച്ചെന്നുള്ള സിനിമയിലെ.
0: ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: എല്ലാ ശ്രോതാക്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ മഴ ആസ്വദിച്ച് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്. ശരി, അപ്പൊ എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഷാജിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം തൈക്കൂടത്ത് നിന്ന് മുളന്തുരുത്തിയിലെ അദ്ദേഹത്തിന്റെ ഫാം ഹൌസിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്ക് എന്തായാലും കേൾക്കാം. രാജാ കൈവച്ച മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242810. ഒരിക്കൽ കൂടി പറയാം, 0484242810.

0: സവാരി ടൈമാണ് റിംബോ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, ഞാൻ ജോൺസൺ.
0: ജോൺസൺ, ജോൺസൺ ചേട്ടൻ എവിടെ വിളിക്കുന്നത്? വൈപ്പിൻ എങ്ങോട്ടുള്ള യാത്രയിലാണ്? തൃശ്ശൂർ. തൃശ്ശൂർ എന്താണ് വിശേഷം?
1: തൃശ്ശൂര് ഞാൻ ചെറിയൊരു കോണ്ടാക്ട് വർക്കൊക്കെ
0: തൃശ്ശൂര് പോകും. ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നത്? ഇപ്പൊ എന്നിട്ട് എവിടെ എത്തി? ഇപ്പൊ എവിടെ എത്തി? കേട്ടിട്ടുണ്ട്. ആ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നോ പോകുന്ന വഴിക്ക്? പറവൂരത്താറായി. ഓക്കെ, ബ്ലോക്ക് ഉണ്ടായിരുന്നോ? ബ്ലോക്ക്
1: ഇല്ലില്ല, ഇവിടെ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാറില്ല ഈ റൂട്ടിലെ.
0: ശരി, മഴയുണ്ടോ?
1: മഴയുമില്ല, ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്.
0: നല്ല കാലാവസ്ഥയാണ്, ശരി. അപ്പോ ആദ്യമായിട്ടാണോ സവാരി ടൈമിലേക്ക് വിളിക്കുന്ന? കേൾക്കാറുണ്ട് സവാരി ടൈം?
1: എന്നും കേട്ടിട്ട് തന്നെ പോണത്. ഞാൻ രാവിലെ ഒക്കെ പോകുമ്പോ നമ്മുടെ ഒരു പഴയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ,
0: സ്വാഗതം കൊച്ചി.
1: ആ സ്വാഗതം കൊച്ചി ഫുള്ള് കേട്ടിട്ട് പോകുള്ളൂ. എട്ടുകാര്

0: ആ അപ്പം സവാരി ടൈം
1: വിളിക്കാറൊന്നുമില്ല. ഇപ്പൊ ആദ്യമായിട്ട് അങ്ങനെ വിളിക്കണം തോന്നി, വിളിച്ചപ്പോ തന്നെ കിട്ടുകയും ചെയ്ത്.
0: സന്തോഷായി അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ ഏത് പാട്ടാ താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം?
1: ഞാൻ ഇത്തിരി പഴയ പാട്ടാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നീ എത്ര ധന്യല അരികെ നീ ഉണ്ടായിരുന്നെങ്കിൽ,
0: ഒറ്റയ്ക്കാണല്ലേ,
1: അല്ലെങ്കിൽ
0: അപ്പോ വൈഫ് കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം വന്നു, അതാണോ?
1: നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടല്ലോ.
0: അതെ അതെ. അപ്പൊ എന്തെങ്കിലും, വൈഫിന്റെ പേരെന്താണ്?
1: എലിസബത്ത്.
0: എലിസബത്ത്. എലിസബത്ത് ചേച്ചിയുടെ അടുത്ത് പറയോ വിളിച്ചിട്ട്.
1: തീർച്ചയായിട്ടും പറയും.
0: എനിക്ക് വേണ്ടി, ആ അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ എന്തായാലും ഇന്ന് എല്ലാവരും, ഹസ്ബൻഡ് വൈഫ് എല്ലാവരും അങ്ങോട്ട് സ്നേഹം ഒഴുക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് ലിസണേഴ്സ് എല്ലാവരും അങ്ങനെയാണ് വിളിച്ച് പാട്ടുകളൊക്കെ ചോദിക്കുന്നത് കേട്ടോ.
1: അതെല്ലാം നമുക്ക് ബാക്കിയുള്ളു
0: അതെ തന്നെ.
1: ജീവിതത്തിൽ.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. വൈഫിനെ വേഗം വിളിച്ച് പറഞ്ഞോളൂ.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു. ജോൺസനാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം വൈപ്പിനിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം വൈഫ് എലിസബത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. നീ എത്ര ധന്യ മൂവിയിലെ പാട്ടാണ് വരുന്നത്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ യാത്രകൾ മനോഹരമാക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇനി പറയുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801.

0: നിനച്ചുപോയി.
1: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഗുഡ് മോർണിംഗ്. എന്റെ പേര് മിനി.
1: മിനി
2: എടപ്പള്ളിന്നാണ്.
1: എടപ്പള്ളി? എടപ്പള്ളിന്ന് എങ്ങോട്ടാണ് യാത്ര?
2: ഇപ്പൊ പാലക്കാടേക്ക് യാത്ര.
1: പാലക്കാട് എന്താണ് വിശേഷം?
2: ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. ഹസ്ബൻഡിന്റെ വീട് പാലക്കാടാണ്.
1: ഹസ്ബൻഡിന്റെ വീട് പാലക്കാട്.
2: അതെ. മോൻ അപ്പൊ ഈ വർഷം 5ാം ക്ലാസ്സിൽ തുടങ്ങി അവിടെ നിന്നാ പഠിക്കണേ. അപ്പൊ അവനെയും കൊണ്ട് പോവുക.
1: മോനെ അങ്ങോട്ട് പാലക്കാട്, ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇനി അവിടെയായിരിക്കും അല്ലേ? എടപ്പള്ളിയില്? എടപ്പള്ളിയില് ഇവിടത്തെ മിനിയുടെ വീട്. ശരി. ഹസ്ബൻഡിന്റെ ആരൊക്കെയുണ്ട് ഇപ്പൊ കൂടെ?
2: ഹസ്ബൻഡ് ഉണ്ട്, മോനും ഉണ്ട്.
1: ഓക്കെ. എല്ലാരും എവിടെ എത്തി എന്നിട്ടിപ്പോ?
2: ഞങ്ങളിപ്പോ
1: ആലുവ. അപ്പൊ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളു അല്ലേ? കുറച്ചു മുമ്പ് ഇറങ്ങിയതേ ഉള്ളു. ശരി ശരി. അപ്പോ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ഫസ്റ്റ് ടൈം ആണ് ഞാനൊരു ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് തന്നെ വിളിക്കുന്നത്.
1: എന്ന് എന്ത് തോന്നി വിളിക്കാൻ?
2: അതറിയില്ല. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നിങ്ങൾ ചോദിക്കണൊക്കെ കേട്ടപ്പോ എന്തോ കിട്ടുന്നു വിചാരിച്ചിട്ട് വിളിച്ചതല്ല, ജസ്റ്റ്
1: കൊതി തോന്നി വിളിച്ചതാ അല്ലേ?
2: ആ കിട്ടുന്നു വിചാരിച്ചേയില്ല, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പാട്ടൊന്നും ഓർത്ത് വെച്ചില്ല.
1: ശരി.
2: പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു.
1: വർക്ക് ചെയ്യുന്നുണ്ടോ മിനി?
2: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്.
1: എവിടെയാ വർക്ക് ചെയ്യുന്നേ?
2: ഞാനൊരു ഫാബ്രിക്കിലേക്ക്, മെൻസിന്റെ ഓഫീസ് വർക്കാ.
1: ശരി ശരി. ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് പേരെന്താണ്?
2: ഷിബിൻ ലാൽ.
1: മോന്റെ പേര്?
2: നിഖിൽ കൃഷ്ണ.
1: നിഖിൽ കൃഷ്ണ. ശരി. അപ്പൊ ഏത് പാട്ടാണ് ഈ യാത്രയിൽ കേൾക്കാൻ ആഗ്രഹം? ആർക്ക് വേണ്ടിട്ടാ? കുഞ്ഞിന് വേണ്ടിട്ടായിരിക്കും അല്ലേ? മോന് ഇഷ്ടായിരിക്കും ആ പാട്ട്.
2: അവൻ പാട്ടൊക്കെ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടത്തിൽ പഴയ പാട്ടൊക്കെ.
1: ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്നിട്ട് ആള്?
2: അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്.
1: സന്തോഷായി. എന്തോ
2: അവൻ ചിരിച്ചോണ്ടിരിക്കും.
1: ചിരിച്ച നാണം വന്നിട്ടുണ്ടാവും അല്ലേ? എക്സൈറ്റ്മെന്റ്. നിഖിൽ കൃഷ്ണ. ശരി. അപ്പൊ എന്തായാലും നിഖിൽ മോന് വേണ്ടിയിട്ട് അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.
2: താങ്ക് യു.
1: അപ്പൊ സേഫ് ജേണി, സന്തോഷത്തോടെ ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്ക കേട്ടോ.
2: താങ്ക്
1: യു. ബൈ. മിനിയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. മിനിയും കുടുംബവും പാലക്കാടിലേക്കുള്ള യാത്രയിലാണ്, കാരണം യാത്ര ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഷിബിൻ ലാലും മകൻ നിഖിൽ കൃഷ്ണയും കൂടെയുണ്ട്. അപ്പോൾ മോന് വേണ്ടിയിട്ടുള്ള പാട്ടാണോ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് മൂവിയിലെ പാട്ടാണ് വരുന്നത്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. സവാരി ടൈമിൻ്റെ സമയം 10 മണിവരെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലിസ്ണേഴ്സ് ആദ്യമായിട്ട് വിളിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. കുറേ പേര് കണക്ട് ആവുന്നുണ്ട്, കുറേ പേര് ഡിസ്കണക്ട് ആയി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും വിളിച്ചിട്ട് കിട്ടാത്തവർ ട്രൈ ചെയ്തോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242.

0: ശവാരി ടൈമിൽ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് മനോജ് എന്നാണ്.
0: മനോജ് ചേട്ടൻ എവിടുന്ന വിളിക്കുന്നത്?
1: ഞാൻ വിളിക്കുന്നത് ഇപ്പം മൂവാറ്റുപുഴ നിന്നാണ്, യാത്രയിലാണ്.
0: ശരി, എവിടുന്ന് എങ്ങോട്ടായിരുന്നു യാത്ര?
1: പത്തനംതിട്ട നിലമ്പൂരിലേക്ക്.
0: ഓക്കെ, പത്തനംതിട്ട സ്വന്തം വീട്?
1: അല്ല, നിലമ്പൂരാണ് സ്വന്തം വീട്. എന്റെ രാജിന്റെ വീടുണ്ട് പത്തനംതിട്ട, അവിടെ രണ്ടു ദിവസം മുന്നേ വന്നതാ.
0: ശരി, അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണല്ലേ? എങ്ങനെയാ യാത്ര ചെയ്യുന്ന, ആരൊക്കെയുണ്ട് കൂടെ?
1: കാറിലാണ് യാത്ര ചെയ്യണത്, ഭാര്യ, രണ്ട് പിള്ളേര്.
0: ഡ്രൈവ് ചെയ്യാണോ അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ടേക്കാണോ? സൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര മണിക്ക് തുടങ്ങിയ യാത്രയാണ്, എത്ര ആയോ?
1: എത്താനായില്ല, ഇപ്പൊ ജസ്റ്റ് മൂവാറ്റുപുഴയുള്ളൂ.
0: എത്ര മണിക്കൂറുണ്ട് യാത്ര?
1: ഇനി ഇവിടുന്ന് ഒരു 5 മണിക്കൂറിന്റെ അടുത്ത് വരും.
0: ടോട്ടൽ എത്ര മണിക്കൂർ ഡ്രൈവ്?
1: 300 കിലോമീറ്റർ ഉണ്ട്.
0: 300 കിലോമീറ്റർ. അപ്പോ വൈഫ് ഓടിക്കോ?
1: ഇല്ലല്ല,
0: ഒറ്റയ്ക്ക് തന്നെ ഓടിക്കോ അല്ലേ? ശരി, എന്നാലൊരു എൻജോയ്മെന്റ് ആ ഫാമിലി ആയിട്ട് പോകുന്നത്, ശരിയല്ലേ? ആരൊക്കെയുണ്ട് കൂടെ? പിള്ളേരുണ്ട്. പേര് പറഞ്ഞോളൂ.
1: ഭാര്യന്റെ പേര് സുജ, മൂത്താളെ പേര് മാനുവൽ, രണ്ടാമത്താളെ പേര് ഡേവിഡ്.
0: ഡേവിഡ്, ഡേവിഡ് രണ്ട് ആൺകുട്ടികള്. എത്രയല്ലേ കുഞ്ഞുപിള്ളേരാണോ?
1: പ്ലസ് ടു ആയിക്കൊല്ലം, പ്ലസ് ടുലേക്കാണ്.
0: അഞ്ചിലേക്ക്. ശരി, താങ്കള് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, കൃഷിയാണ്.
0: കൃഷിയാണ്, കർഷകനാണ്. നേരത്തെ ഒരു കർഷകൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കൃഷിയാണ്?
1: അതില് റബ്ബർ, തെങ്ങ് എല്ലാം ഉണ്ട്.
0: എല്ലാം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് സംസാരിക്കാൻ സാധിച്ചതില്. പാട്ട് ഏതാണ് കേൾക്കാൻ ആഗ്രഹം? എന്തോ
1: ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ഞങ്ങളെ വീട്ടിൽ ഇത് കിട്ടും, ഒരു കറക്റ്റ് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ റേഡിയോയിൽ അത് ഈ ചാനൽ കിട്ടാറുണ്ട്.
0: കിട്ടാറുണ്ട്. നമുക്ക് അല്ലാതെ തന്നെ കിട്ടുന്നതിന് വേണ്ടി ന്യൂസ് ഓൺ എയർ ആപ്പ് ഉണ്ട്. ആപ്പ് ഉണ്ട്, ആപ്പ് ത്രൂ കിട്ടും കേട്ടോ. റേഡിയോ തന്നെ വേണമെന്നില്ല, ആപ്പ് ഉണ്ട്. ശരി, അപ്പൊ ഏത് പാട്ടാണ് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം?
1: ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം, മെല്ലെ മെല്ലെ,
0: മെല്ലെ മെല്ലെ തുടങ്ങുന്ന പാട്ട്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല, ഫാമിലിക്ക് വേണ്ടിയിട്ട്.
0: ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മനോജാണ് വിളിച്ചത്. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് സ്വന്തം നാടായിട്ടുള്ള നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ്. ഫാമിലി കൂടെയുണ്ട്, വൈഫും രണ്ട് കുട്ടികളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഫാമിലിക്ക് മുഴുവനും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. സവാരി ടൈമിൻ്റെ സമയം 10 മണിവരെയാണ്. അപ്പോൾ ഇനിയും ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ആഘോഷിച്ച് സന്തോഷിച്ചൊക്കെ പോകുന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ യാത്രയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് തരുന്നതിന് വേണ്ടിയിട്ട് സവാരി ടൈം ഉണ്ട്. അപ്പോൾ സവാരി ടൈമിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-8424-2811. ഒരിക്കൽ കൂടി പറയാം: 04-8424-2811.

0: ശവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്? സിനി.
1: സിനി
0: കൊടുങ്ങല്ലൂരിന്ന്. കൊടുങ്ങല്ലൂരിന്ന് എങ്ങോട്ടാണ് പോകുന്നത്?
1: മൂവാറ്റുപുഴ.
0: മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ എന്താണ് വിശേഷം?
1: മൂവാറ്റുപുഴ ഒരു കോളേജിലേക്ക്, നമ്മുടെ നിർമ്മല കോളേജ്, അവിടെ സൈഡിയുടെ ഒരു എക്സാം ഉണ്ട് കുട്ടിക്ക്.
0: ഓക്കെ, കുട്ടി എന്ന് പറയുമ്പോ മോന മോളാ?
1: മോളാണ്, രണ്ട് കുട്ടികളാണ്.
0: എല്ലാരും ഉണ്ടോ കൂടെ?
1: കൂടെ ഉണ്ട്, കൂടെ
0: ഉണ്ട്. ആരാ അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന? ആരാ? ഹസ്ബൻഡ്. പേര് പറഞ്ഞോളൂ.
1: സുധീഷ്.
0: സുധീഷ്. മക്കളുടെ പേരോ?
1: ശിവതാര.
0: വൈഷ്ണവി. ശിവതാര. ഓക്കെ, അപ്പൊ എക്സാമിന് നന്നായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? പറയുന്ന റിസൾട്ട് വരുമ്പോ അറിയാന്ന്. നാഷണൽ ലെവൽ അല്ലേ? ഓക്കെ, ശരി. അപ്പോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? സിനി ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ശരി ശരി, അപ്പൊ ഷോപ്പ് നടത്തുകയാണല്ലേ. സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ?
1: പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ തോന്നി,
0: അങ്ങനെ തോന്നി വിളിച്ചതാണ്. സന്തോഷായോ വിളിച്ചപ്പോ?
1: പിന്നെ.
0: ശരി, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം? ശരി, വചനം മൂവിലെ പാട്ട്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?

0: മെഡിക്കേഷൻ ഫാമിലി
1: ഫാമിലിക്ക് വേണ്ടിയാ. ശരി, ഓക്കെ, താങ്ക് യു.
0: ഓക്കെ,
1: അപ്പോൾ സേഫ് ജേണിയും മോൾക്ക്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് വായോ.
0: താങ്ക് യു, താങ്ക് യു.
1: ശരി എന്നാ. സിനിയാണ് നമ്മളെ വിളിച്ചത്. സിനിയും കുടുംബവും കൊടുങ്ങല്ലൂരിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എന്തായാലും കുടുംബത്തിന് വേണ്ടി പാട്ട് ചോദിച്ചിട്ടുണ്ട്. വചനം മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ.

ആണ്. അപ്പോൾ എന്തായാലും കുടുംബത്തിന് വേണ്ടി പാട്ട് ചോദിച്ചിട്ടുണ്ട്. വചന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. അപ്പോൾ ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04 242 4 2 8 1 0 1 0 4 8 4 2 8 1 0 1.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണ്? ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ശ്രീകലയാണ്.
0: ശ്രീകല, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞങ്ങൾ കൊച്ചിന്ന് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുന്നു.
0: പാലക്കാട്? കുറെ പേര് പാലക്കാട് ആ സൈഡിലോട്ട് പോകുന്നുണ്ട്. എന്താണ് അവിടെ? എല്ലാവരും അങ്ങോട്ട് പോകുന്നവരാണ് വിളിക്കുന്നതെന്ന്.
1: അതെ, ഞങ്ങൾ വീട്ടിലോട്ടാ പോകുന്നത്.
0: വീട്ടിലേക്ക്? ഓക്കെ. എവിടെയാ കൊച്ചി? ഇവിടെ എടപ്പള്ളിയില്?
1: കൊച്ചി പള്ളുരുത്തി.
0: പള്ളുരുത്തിയിലാണല്ലേ?
1: അതെ.
0: ശരി, പാലക്കാട് അവിടെ വീടാണ്?
1: പാലക്കാട്. അതെ.
0: ആരൊക്കെയുണ്ട് യാത്രയിൽ കൂടെ?
1: ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നത്, മക്കൾ കൂടിയുണ്ട്. ദേവിക, ഗോപിക.
0: ഗോപിക. ശ്രീകല എന്ത് ചെയ്യാണ്?
1: ഞാൻ ടീച്ചറാണ്.
0: ഓക്കെ. എത്രയിലെ പഠിപ്പിക്കുന്നത്? വലിയ കുട്ടികളാണോ?
1: സെക്കൻഡറി. അതെ അതെ അതെ, സീനിയർ സെക്കൻഡറി.
0: സീനിയർ സെക്കൻഡറി. ശരി. ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്? ഹസ്ബൻഡ് പേര് എന്താണ്?
1: ഹസ്ബൻഡ് പേര് രതീഷ്. ഇവിടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ GAC പറയുന്ന കമ്പനിയിലാണ്.
0: ശരി. ഓക്കെ. അപ്പൊ എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ?
1: ഫസ്റ്റ് ടൈം ആണ്. കൊറേ നല്ല നല്ല പാട്ടുകൾ കേട്ടപ്പോ ഹസ്ബൻഡ് ഒരു ആഗ്രഹം, നല്ലൊരു പാട്ട് കേൾക്കണം. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, പ്രിൻസി സോബിൻ. അവരിന്ന് അവരുടെ 6th വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്.
0: പേരെന്താണ്?
1: ഡെഡിക്കേഷൻ. പ്രിൻസി സോബിൻ.
0: പ്രിൻസി.
1: പ്രിൻസി. ഹസ്ബൻഡ് പേര് സോബിൻ.
0: സോബിൻ. പ്രിൻസിയും സോബിനും.
1: അതെ.
0: 6th വെഡിംഗ് ആനിവേഴ്സറി. അവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് അല്ലേ?
1: അതെ അതെ.
0: അവരോട് വിളിച്ച് പറയോ? അപ്പൊ പ്രിൻസിക്കും ഇന്ന് 6th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിൻസിക്കും സോബിനും എല്ലാ വിഷസും അല്ലെ? ശ്രീകലയുടെയും അതുപോലെ ഹസ്ബൻഡ് രതീഷിന്റെയും കുടുംബത്തിന്റെയും റെയിൻബോയുടെയും എല്ലാ വിഷസും ആശംസിക്കുന്നു. ഓക്കെ. അപ്പൊ അവർ കേൾക്കുമ്പോ അവർക്ക് സന്തോഷമായിക്കൊള്ളട്ടെ അല്ലെ? അപ്പൊ ഏത് പാട്ടാണ് ഡെഡിക്കേഷൻ? ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ ഈ പാട്ട് ഈ 6th വെഡിങ് ആനിവേഴ്സറിയില് റെയിൻബോയിലൂടെ പാട്ടൊക്കെ വെച്ച് കൊടുത്തതിന് പ്രിൻസിയും സോബനും ചെലവ് ചെയ്യണം കേൾക്കുകയാണെങ്കിൽ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ശരി എന്നാ, സംസാരിക്കാൻ സാധിച്ചാൽ ഒത്തിരി

0: സന്തോഷം കേട്ടോ.
1: താങ്ക് യു, താങ്ക്
0: താങ്ക്
1: യു,
0: യു, ബൈ, ടേക്ക് കെയർ.
1: ബൈ.
0: ശ്രീകലയാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. കുടുംബമായിട്ട് കൊച്ചിയിൽ നിന്ന് പാലക്കാടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ ഫ്രണ്ട്സ്, അതായത് പ്രിൻസി സോബൻ, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ 6th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരപൂർണ്ണമായി ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. പ്രണയനിലാവ് മൂവിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിനി ഒരു ലിസണറിനെ കൂടി കണക്ട് ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇത്രയും നേരം വിളിച്ചിട്ട് കിട്ടാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242418. ഒരിക്കൽ കൂടി പറയാം: 0484242418.

0: 7 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സവാരി ടൈമിലെ ലാസ്റ്റ് ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: ഞാൻ കട്ടപ്പനയിൽ നിന്ന് പ്രിയ ആയിരുന്നു.
0: കട്ടപ്പന ഇന്ന് പ്രിയ എങ്ങോട്ടാണ് പോകുന്നത്?
1: ഞങ്ങള് കോട്ടയത്തിന് പോയിരുന്നു, ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നേ.
0: ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, ശരി. ഇപ്പൊ ആരൊക്കെയുണ്ട് കൂടെ?
1: കൂടെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ അച്ഛനുണ്ട്, മക്കളും ഉണ്ട്.
0: ഓക്കെ, എങ്ങനെയാ പോകുന്നത്?
1: ഞങ്ങള് കാറിനാ പോകുന്നത്.
0: കാറിനാണ് പോകുന്നത്? ഓക്കെ. അപ്പൊ എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ സവാരി ടൈമില്?
1: അല്ല, ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ എഫ്എം വെച്ച് കേട്ടോണ്ടിരിക്കുന്നു, പെട്ടെന്ന് വിളിക്കണമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ എന്നെ വിളിച്ചതാ.
0: പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ലിസണർ ആണോ? കൊറേ പേര് വിളിച്ചു, കൊറേ പേർക്ക് കിട്ടുന്നില്ല, വിളിച്ചവര് കൊറേ പേര് കട്ടായി പോയി. അപ്പൊ എന്തായാലും ലക്കിയാണ്. ശരി, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം? ശരി, നമുക്കത് കേൾക്കാം. നമുക്ക് സംസാരിക്കാൻ അധികം സമയമില്ലാത്തോണ്ടാണ്, 10 മണിയാവാണ് പ്രോഗ്രാം തീരുകയാണ്
1: കേട്ടോ.
0: അപ്പൊ
1: എന്തായാലും
0: ശരി, ഫാമിലിയുള്ള എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം. താങ്ക് യു. ശരി, ബൈ. കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്തിലേക്കുള്ള യാത്രയിലാണ് പ്രിയയും കുടുംബവും. അപ്പോൾ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് പാട്ടാണ്, ലാസ്റ്റ് ലിസണർ ആയിരുന്നു പ്രിയ. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. സവാരി ടൈമാണ് റെയിൻബോയിലെ പ്രിയ ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാതിരുന്ന, അതുപോലെ തന്നെ വിളിച്ചിട്ട് ഡിസ്കണക്ട് ആയി പോയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് വരുന്നു ഈ ലാസ്റ്റ് ഗാനം. തുടരും മൂവിയിലെ പാട്ടാണ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസീനുമാണ് മത്സരിക്കുന്നത്. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട്. മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറിനെ തിരഞ്ഞെടുക്കുന്നതിന് 136 എംഎൽഎമാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ സിംഗ് അറിയിച്ചു. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ അന്തർ മന്ത്രാലയ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷണർ വോൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15 നിലവിൽ വരും. ഇതനുസരിച്ച് ട്രെയിനുകൾ പതിവിലും വേഗം കുറച്ചാണ് സർവീസ് നടത്തുക. ഒക്ടോബർ 20 വരെയാണ് ട്രെയിനുകളുടെ സമയത്തിലെ മാറ്റം. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. മുഴുവൻ തീർത്ഥാടകരും ഇന്ന് മിനായോട് വിട പറയും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

പത്ത് മണി കഴിഞ്ഞ് 9 മിനിറ്റ് സമയം ഇഷ്ടപ്പെട്ട പാട്ടുകൾ വാട്സപ്പ് മെസ്സേജുകൾ വഴി അയച്ച് അങ്ങനെ കേൾക്കാനുള്ള സമയമാണ് കേട്ടോ. വാട്സപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 8547341075 ഈ നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വാട്സപ്പ് മെസ്സേജുകൾ അയക്കേണ്ടത്. 11 മണിവരെയാണ് സമയം. ഈ സമയത്ത് ശ്രോതാക്കൾ അയക്കുന്ന വാട്സപ്പ് മെസ്സേജിലൂടെ ശ്രോതാക്കൾ ഇഷ്ട ഗാനങ്ങളാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547341075. ഇന്ന് വാട്സപ്പുമായിട്ട് ശ്രോതാക്കളുടെ കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. തനക്കും തും തനതും തനതും.

ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ ശ്രോതാക്കൾക്ക് ആവശ്യപ്പെടാനുള്ള നേരമാണ്. വാട്സപ്പ് ആണ് 8547341075, ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് വേണം വാട്സപ്പ് മെസ്സേജുകൾ അയക്കാനായിട്ട്. നമുക്കിന്ന് ആദ്യത്തെ മെസ്സേജിൽ പോകട്ടോ. ഞങ്ങള് എടയാർ ബോഡി ഗെയറിൽ നിന്നും രജിത, സൗമ്യ, വിനീത, സന്ധ്യ, ദിനി, ഗ്രീഷ്മ എന്നിവർ ചേർന്നിട്ടാണ് ഇത് അയക്കുന്നത്. ഞങ്ങളുടെ ഷെമീനയ്ക്ക് വേണ്ടി മാത്രം പവിത്രം സിനിമയിലെ വാലിൽമേൽ പൂവും എന്ന പാട്ട് ഒന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് അപ്പൊ അവിടെ നിന്നായിരുന്നു കേട്ടോ. ഇതിലെല്ലാവരും കൂടി ചേർന്നിട്ട് ഷെമീനയ്ക്ക് വേണ്ടിയിട്ട് പവിത്രം സിനിമയിലെ പാട്ട് ഒന്ന് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ആദ്യത്തെ മെസ്സേജാണ്, നമുക്ക് വെച്ച് തരാം. മയിലാട്ടം എന്ന സിനിമയിലെ പാട്ട് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കൊടുക്കാമോ എന്ന് വെച്ചിട്ട് മരിയ എറണാകുളത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ ജയ അഖിലേഷ് ആണ്, കളമശ്ശേരിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരണേ, എൻ ജീവനെ എന്ന് തുടങ്ങുന്ന ആ പാട്ടില്ലേ, ആ പാട്ടൊന്ന് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സി ജെ സുരേഷ് എടത്തലയിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ റെയിൻബോ, എല്ലാവർക്കും നമസ്കാരം, എല്ലാ ആർ ജെസിനും നമസ്കാരം. നമ്മുടെ മുൻകാല കലാകാരന്മാർ, എഴുത്തുകാരും ഗാന സംവിധായകരും മനസ്സിൽ പതിഞ്ഞ 70-80കളിൽ നെയ്തെടുത്ത ഗാനങ്ങൾ ഇന്നത്തെ ശ്രോതാക്കളിലേക്ക് അവരുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നതിന്റെ റേഡിയോ ഒരു പ്രധാന ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ഗാനങ്ങളിൽ പലതിനും അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പഴയ കലാകാരന്മാരെ എല്ലാം ഓർത്തുകൊണ്ട് നല്ലൊരു ഗാനം പ്രക്ഷേപണം ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സുരേഷ് സി ജി, എൻ എ ഡി ഫാമിലി, ദീപ അടുത്തലേക്കും ഫാമിലിക്കും ഡെഡിക്കേഷൻ, നല്ലൊരു മെലഡി പാട്ടും കൂടി വെച്ച് തരണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മനസ്സിൽ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ ഒത്തിരി ഒത്തിരി ഗാനങ്ങളുണ്ട് നമ്മുടെ കലാകാരന്മാർ, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. അതുപോലെ റെയിൻബോ, നമസ്കാരമുണ്ട്, ഞാൻ വനജയാണ് കേട്ടോ. തുള്ളാതെ മനവും തുള്ളും എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കൊടുക്കാമോ എന്നാണ് കടമ്പഴിപ്പുറത്തുനിന്ന് വനജ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ആനി ബിജു കൊരട്ടിന്നാണ്. എനിക്ക് നാടോടിക്കാറ്റ് ഫിലിമിലെ വൈശാഖ സന്ധ്യ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. ഉത്തമൻ സിനിമയിലെ പാലാഴി എന്നുടങ്ങുന്ന പാട്ട് എല്ലാവർക്കുമായിട്ട് പ്ലേ ചെയ്യാവോ എന്ന് വിനീത ഷിബു പൂച്ചാക്കലിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷ രമേശ് വെള്ളൂര് പുത്തൻചെറിയെന്നും മിഴിരണ്ടിലും ചിത്രത്തിലെ പാട്ട് എല്ലാവർക്കുമായിട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

സ്നേഹത്തിന്റെ ആഴം കണ്ടുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ സമയം പോകുന്നത് അറിയത്തില്ല. സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. 11 മണി വരെ സമയമുള്ളൂ വാട്സപ്പിന്റെ കേട്ടോ. വാട്സപ്പ് മെസ്സേജിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾപ്പിക്കാനുള്ള പരിപാടിയാണ്. അതിന് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കേണ്ട നമ്പർ ഇതാണ്: 8547341 4 1 0 7 5. ഏതായാലും നമുക്ക് ഇനി അടുത്ത മെസ്സേജുകളിലൊക്കെ

ഒക്കെ പോവാം. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ ഹിന്ദിയിൽ നമ്മുടെ പരിപാടി എല്ലാം കേട്ടുകൊണ്ട് ഹിന്ദിയിൽ തന്നെ മെസ്സേജ് അയച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഏതെങ്കിലും ഹിന്ദിയിൽ നിന്ന് നമ്മുടെ നാട്ടുകാരായിരിക്കാം, ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയവരായിരിക്കാം. ഒത്തിരി തവണ നമ്മളിവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മനസ്സിലാവുന്നു വിചാരിക്കുന്നു. ഏതായാലും ഫിലിം ബസാത്തിലെ പാട്ട് എല്ലാവർക്കും ആയിട്ടൊന്ന് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഹിന്ദി തന്നെയാണ്, പസന്ത് കർത്ത, ദത്രേങ്കി ബട്ടാപാർസേ, ഛത്തീസ്ഗഡ് സേ, ഹിരാമണി വർമ്മ, പാർസമണി വർമ്മ, പുഷ്പേന്ദ്രമണി വർമ്മ, നോഖേലാൽ വർമ്മ, ഇത്രയും പേര് ചേർന്നിട്ടാണ് നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. മെസ്സേജ് അയക്കുന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ എന്ന മെസ്സേജ് അയച്ചിട്ടുള്ളത്, ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കിലെ പാട്ട് എല്ലാ പാർട്സ് ഓഫ് ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ജിഷ ജോൺസന്റെ മെസ്സേജാണ്. ശ്രീജിത്തെ, അമൃതെ, എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുകയാണ്. വാതിൽ പഴുതിലൂടെ എന്ന പാട്ട് ഇടനാഴിയിൽ ഒരു കാലച്ചേല പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ ഇനി, അഥവാ അതല്ലെങ്കിൽ മഞ്ഞും ചിറകുള്ള എന്ന പാട്ട് ആണെന്നുണ്ടെങ്കിലും ഒത്തിരി സന്തോഷം. ഈ പാട്ട് എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കുമായിട്ടും ഒപ്പം എല്ലാ ഫ്രണ്ട്സിനുമായിട്ടും കൊടുക്കാമോ പ്ലീസ്, ഈ ഒരു പാട്ട് എങ്ങനെ വന്നാലും ഒന്ന് പ്ലേ ചെയ്യണേ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജിഷ ജോൺസൺ തിരുമുപ്പത്തുനിന്നാണ് ഈ ഒരു മെസ്സേജ് നമുക്കായിട്ട് അയച്ചു തന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു സ്വാഗതം സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യാവുന്ന വെച്ചിട്ട് മിഞ്ചുയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഏതായാലും രണ്ട് റിക്വസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും ചേർത്തിട്ടുള്ള പാട്ടുകൾ തന്നെ തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. ശ്രീപാർവതി SRM റോഡ് കലൂരിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്, എന്റെ സിസ്റ്റർ ശ്രീരഞ്ജിനിക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് എങ്കയും കാതലിലെ പാട്ട് ഒന്ന് വെച്ച് തരാമോ എന്നാണ് ശ്രീപാർവതിയുടെ മെസ്സേജ്. പ്രിയ കളമശ്ശേരി കുസാറ്റിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്, ശരപ്പൊളി മാല ചാർത്തി എന്ന പാട്ട് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഹിതേന്ദ്രദാസ് അസാമിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ പേരൊന്ന് എടുത്തു പറയണത് ഹിതേന്ദ്രദാസ്. ഏതായാലും പരിപാടി കേൾക്കുന്നറിഞ്ഞ ഒത്തിരി സന്തോഷം, നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. സൽമാ ജമാലുദ്ദീന്റെ മെസ്സേജാണ്. ശ്രീജിത്തെ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സജ്നയ്ക്കും ബീന ഇത്താത്തയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരണേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടുപേർക്കും ആശംസകളൊന്നും എടുത്തു പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ എടുത്തു തന്നെ പറയുവാണ്, സജ്നയ്ക്കും ബീന ഇത്താത്തയ്ക്കും ദേ പിറന്നാൾ ആശംസകൾ റെയിൻബോയുടെ വക സ്പെഷ്യൽ ആയിട്ട് നേരുവാണ്. ഒപ്പം തന്നെ നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് പിന്നെയും നമ്മൾ പറഞ്ഞ പോലെ ഹിന്ദിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഏതായാലും ഛത്തീസ്ഗഡിൽ പോപ്പുലർ ആണ് നമ്മുടെ പരിപാടിയിലെന്ന് തോന്നുന്നു. ഏതായാലും നർഖോഡ ഛത്തീസ്ഗഡ് സേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു പാട്ട്, ഹിന്ദി പാട്ട്, ദിൽ പേ തേരാ പ്യാർ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിന്ദിയിൽ തന്നെ അയച്ചിരിക്കുന്നത്, മഹാരാജ് കീർത്തൻപുരി ഗോസ്വാമി, ലക്ഷ്മീൻ ദേവി ഗോസ്വാമി, ജോഗേഷ് പുരി, ടിവ്കൽ, ടിംപിൾ, മീനാക്ഷി, നിഷ തുളസി ഓർ ദിശ ഗോസ്വാമി, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഏതായാലും ഇത്രയും റിക്വസ്റ്റ് ഹിന്ദിയിൽ വന്നതല്ലേ, ഇനി വരുന്ന രണ്ട് പാട്ടിലെ ഒരു പാട്ട് ഹിന്ദി പാട്ടായിട്ട് എല്ലാ ഹിന്ദി ആവശ്യപ്പെട്ട മെസ്സേജ് എല്ലാവർക്കുമായിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വാസ്തവത്തിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവുമെന്ന് ഇന്ദു വൈക്കത്തൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും കൂടി വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കാമോ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ് ഇനി വരുന്നത്.

ഛത്തീസ്ഗഡിൽ നിന്നും ആസാമിൽ നിന്നും എല്ലാം നമുക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്ന ശ്രോതാക്കൾക്ക് എല്ലാവർക്കും, ഒപ്പം ഹിന്ദി പാട്ട് ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ചേർത്ത് വെച്ചിട്ടുള്ള പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. ഇഷ്ട ഗാനങ്ങൾക്കായിട്ട് 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് ശ്രോതാക്കൾ മെസ്സേജ് അയക്കേണ്ടത്. 11 മണി വരെയാണ് സമയമുള്ളത്. ഏതായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത മെസ്സേജുകളിലേക്കൊക്കെ പോവാം. പറയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ വരുന്ന മെസ്സേജുകൾ ഓർഡർ ഓർഡർ ആയിട്ടായിരിക്കും മിക്കവാറും എല്ലാ തവണയും വാട്സപ്പിൽ വായിക്കുന്നത്. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എന്റെ പാട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമതൊരു മെസ്സേജ് അയക്കുമ്പോൾ ആ സമയത്തെ നമ്പർ, കാരണം നമ്മളൊരു വാട്സപ്പ് മെസ്സേജുകളിൽ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന വാട്സപ്പ് മെസ്സേജുകളിൽ താഴത്തേക്ക് പോകുന്ന മെസ്സേജുകൾ ഓൾറെഡി നമ്മൾ രണ്ടാമത് മെസ്സേജ് അയക്കുമ്പോൾ ടോപ്പിലോട്ട് കയറി വരുമല്ലോ. പക്ഷെ ഓർഡർ മാറും. അപ്പൊ പ്രയോറിറ്റി വെച്ചിട്ട് വായിച്ച് ആദ്യം വായിക്കുന്ന ശ്രോതാക്കളുടെ അങ്ങനെ എങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറയുമ്പോഴേക്കും പുറകിലേക്ക് പോകും, പിന്നീട് ആ മെസ്സേജ് വരെ എത്തുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഒരു മെസ്സേജുകളിൽ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു 10 ഗാനങ്ങളൊക്കെ വരെ മാക്സിമം ഒക്കെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കളുടെയും പാട്ട് കേൾപ്പിച്ചില്ലെങ്കിലും പരമാവധി മെസ്സേജുകളിലൂടെ കടക്കാനെങ്കിലും നമുക്ക് ശ്രമിക്കാം. പക്ഷെ അപ്പോഴും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൂടി ഉണ്ട് എന്ന് നമ്മുടെ ശ്രോതാക്കളോട് ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട വാട്സപ്പേ, സുഖം തന്നെയല്ലേ? നമ്മളെയൊക്കെ മറന്നു

പോയോ നീ ഒഴിച്ചിട്ടാണ് ഈ ഒരു മെസ്സേജ്? അങ്ങനെയൊക്കെ മറക്കോ നമ്മള്? ആരാണിത്? ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. ഓടും രാജ ആടും റാണി എന്ന സിനിമയിലെ നല്ലൊരു അടിപൊളി പാട്ട് ഒന്ന് പ്ലേ ചെയ്യണം. എന്റെ എല്ലാ സ്നേഹിതർക്കുമായിട്ട് ഇത് ഒന്ന് സമർപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു കേട്ടോ. സ്നേഹപൂർവം, ഞാൻ ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്നാണ്. ഗോവിന്ദൻ പുതുമനയാണ് സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ്, സ്ഥിരം നമ്മുടെ ശ്രോതാവ് തന്നെയാണ്. ഇടക്കൊന്നും മെസ്സേജ് അയച്ചില്ല എന്ന് പറഞ്ഞ ഒരു ശ്രോതാക്കളെയും നമ്മൾ മറക്കില്ല കേട്ടോ. എപ്പോഴും വരുന്ന മെസ്സേജിൽ പ്രത്യേകിച്ചും പേരുകൾ നമ്മൾ ഓർത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് മെസ്സേജ് അയച്ചില്ല എന്നും പറഞ്ഞ് നമ്മൾ ശ്രോതാക്കളെ ഒന്നും മറക്കാനൊന്നും പോകില്ല. നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. ഞാൻ ശ്രീമൂല നഗരത്ത് നിന്നും ശാരിക രവിയാണ്. ക്രോണിക് ബാച്ചിലർ മൂവിയിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ അങ്ങനെ പോകുമ്പോൾ അടുത്ത മെസ്സേജ്, ഹായ് പാട്സപ്പേ, പള്ളൂരുത്തിൽ നിന്നും വാഗീശ്വരിയാണ് സന്ദേശം അയക്കുന്നത്. നല്ലൊരു പേരാണല്ലോ, അങ്ങനെ പൊതുവെ ആരുടെയും വിളിച്ച് നമ്മളങ്ങനെ കേൾക്കാത്തൊരു പേരും കൂടിയാണ്. വാഗീശ്വരിയാണ് മെസ്സേജ്. അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത്തവണ എനിക്ക് അദ്വൈതം എന്ന ചിത്രത്തിലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന പാട്ട് ആണ് എനിക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ്. പള്ളൂരുത്തിൽ നിന്നും വാഗീശ്വരിയാണ് ഈ സന്ദേശം അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഒത്തിരി സന്തോഷം കേട്ടോ. നല്ലൊരു പാട്ട് തന്നെ വെച്ച് തരാം. സുമാരാജേന്ദ്രൻ കോതമംഗലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എത്ര പ്രിയങ്കരി എത്ര ഹൃദയേശ്വരി എന്ന പാട്ടൊന്ന് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് മെസ്സേജിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്നും പ്രോഗ്രാമിനോട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പാട്ട് ചോദിക്കുന്നു. എന്നോട് എന്തിനീ പിണക്കം? ആരോടും പിണക്കില്ല കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി മെസ്സേജിലും പാട്ടുകളൊക്കെ വന്നോണ്ടാണ് അങ്ങനെ കിട്ടാതെങ്കിലും ഇടയ്ക്കൊക്കെ പോകുന്നത്. അങ്ങനെയൊന്നും വിഷമമൊന്നും വിചാരിക്കേണ്ട. എത്ര എത്ര പേരാ ഇതുപോലെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ പാട്ട് കിട്ടാട്ടെ, അതൊന്നും കരുതണ്ട കേട്ടോ. സരോജ പുത്തൻകുരിശ് എന്നാണ് നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. നല്ലൊരു ഗാനം തന്നെ സരോജയ്ക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് വെച്ച് തരാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഞാൻ അസ്ലീമ ആണ്, ആലുവയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് മൂന്നാം പക്കം സിനിമയിലെ താമരക്കിളി പാടുന്നു എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അനിത സുഭാഷ് ചാലക്കുടി കോട്ടയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് കാരിസ്ഥൻ മൂവിയിലെ ഓണവില്ലിൻ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ, ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ സോണിച്ചന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നഗക്ഷതങ്ങൾ എന്ന മൂവിയിലെ മഞ്ഞൾ പ്രസാദവും പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ. ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണ്, ചോദിച്ചാൽ കിട്ടുമോ എന്നറിയത്തില്ല എന്നും കൂടി മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ അബിയുടെ ഒരു മെസ്സേജാണ്. അബി പറയുന്നത്, ഞാൻ കാസർഗോഡ് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ഫാമിലിക്കും ഒപ്പം തന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, നമുക്കത് കുറച്ചും കൂടി ഒന്ന് വൈഡ് ആക്കിയിട്ട് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും കൂടി ആക്കിക്കോ. അതിനുവേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, ഉള്ളം സിനിമയിലെ ആടടി ആടടി പാട്ടും കൂടി ഒന്ന് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒപ്പം പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ടുള്ള പാട്ടുകളാണ് ഇനി വരുന്നത്.

0: മൻ കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കും.

താരാട്ട് പാട്ട് എപ്പോ കേട്ട് കഴിഞ്ഞാലും ചെറിയൊരു ഉറക്കത്തിന് ഫീലും കൂടി അങ്ങോട്ട് വരും അല്ലേ. അങ്ങനെയാണ് താരാട്ട് പാട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഏതെങ്കിലും സമയത്ത് ഉറക്കമൊക്കെ അങ്ങനെ ഒന്നും ഇല്ലാതിന്റെ സമയത്ത് ഏതെങ്കിലുമൊക്കെ ഇങ്ങനത്തെ നല്ല താരാട്ട് പാട്ട് അങ്ങോട്ട് കേട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഉറക്കത്തിന്റെ കാര്യം അങ്ങോട്ട് സെറ്റാകും. നേരത്തെ നമ്മൾ മെസ്സേജിൽ ഒരു ശ്രോതാവിന്റെ വായിച്ച പോലെ നമ്മുടെ കലാകാരന്മാർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഇതുപോലത്തെ പാട്ടുകളൊക്കെയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോൾ ഏത് വിഷമങ്ങളോ എപ്പോൾ എന്ത് സന്തോഷങ്ങളോ ഇതുപോലെ ഉറക്കത്തിന്റെ ആവശ്യങ്ങളോ അങ്ങനെ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾക്കാണ് നമ്മൾ പാട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞാൽ 55 മിനിറ്റ് ആണ്, ഇനി ഒരു പാട്ടിനുള്ള നേരമുള്ളൂ. നേരത്തെ നമ്മൾ പുതുതായിട്ട് ചോദിച്ച ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് തൊട്ടുമ്പത്തെ പാട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ശ്രോതാവ് ഋതുവിന് വേണ്ടിയിട്ട്, ഋതുവിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഋതുക്കൂട്ടിന് വേണ്ടിയിട്ട് കേട്ടുകൊണ്ട് ഇരിക്കുവാണ്, അവന് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ ഫാമിലിയിലെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെ കൂടെയാണ് ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാകേഷ് അച്ഛൻ്റെ ഒരു മെസ്സേജാണ്. ഏതായാലും ഋതുക്കൂട്ടിന് വേണ്ടിയിട്ട് ക്രോണിക് ബാച്ചിലുള്ള ചുണ്ടത്ത് ചെത്തിപ്പൂ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ആ പാട്ടാണ് നമ്മൾ ഇനിയുള്ള എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്, കാരണം മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല, അത്രമാത്രം മെസ്സേജുകളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ, ഉദയാർത്ത കിരണങ്ങൾ എന്ന പാട്ട് സനീഷ് പെരുമ്പടപ്പെന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഗി ജോർജിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരണമെന്ന് ചോദിച്ച് പറഞ്ഞിട്ട്. അതുപോലെ ഒരു കാറ്റുമുള്ള എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവുന്ന സജിത ജോഷി, ഇന്നെന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്, മൂവാറ്റുപുഴ അർബൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം അതുപോലെ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന രാജീവ് സാറിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുഷ്, മുംബൈയിലുള്ള എന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ മകൾ ഹരികലയുടെ ബി എഡ് പാസ്സായതിൻ്റെ വിജയാഘോഷത്തിലാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രവീണിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ ക്രോണിക് ബാച്ചിലെ നല്ലൊരു അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരാമോ, ഞങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന് ശാന്തിനി കലേശൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ റോസ്ലി ജോസഫിൻ്റെ മെസ്സേജ് ഉണ്ട്. ബിജു വൈറ്റിലയുടെ ഒരു മെസ്സേജ് ഉണ്ട്. സിനി ശിവദാസ് കോതപ്പറമ്പ് എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുവാണ്, അപ്പോൾ നല്ലൊരു ഗാനം മഴവില്ല സിനിമയിലെ വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീനയുടെ ഒരു മെസ്സേജ് ഉണ്ട്. സിന്ധു നെല്ലായിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ വിനീതയുടെ ഒരു മെസ്സേജ് ഉണ്ട്. സുനിൽ പി പടിപ്പുരയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ സജീനയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ നിരഞ്ജനയുടെ മെസ്സേജ് ഉണ്ട്. സ്മിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സീന ബിനു പെരുവെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സമൂഹം സിനിമയിലെ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരുമെന്ന് അഭിലാഷ് അശോകിന്റെ മെസ്സേജ് ഉണ്ട്. മാൻവി ദേവിക കീർത്തുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അർജുന്റെ മെസ്സേജ് ഉണ്ടെന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇനി മുഴുവൻ പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ പോലും ക്രോണിക് ബാച്ചിലെ പാട്ട് സ്പെഷ്യലായിട്ട് നേരത്തെ ഋതുക്കൂട്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി നാളെ. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൌന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാചരണ ആഘോഷത്തിന് സമൂഹ മാധ്യമത്തിലൂടെ ആശംസ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഖ്ലൈങ് 5-ദിന ഇന്ത്യ സന്ദർശനത്തിനായി ബീഹാറിലെത്തി. വൈകിട്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലബ്ബയ്ത്തും അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റ് അടുത്ത മാസം 19-ന് ധനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. അടുത്ത മാസം 22, 23, 24 തീയതികളിൽ ബജറ്റ് ചർച്ച ചെയ്യും. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി കൊങ്കൺ പാതയിൽ പ്രത്യേക പെട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചു. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. അന്തരിച്ച മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി ധനപാലന്റെ ഭൌതികദേഹം അല്പസമയത്തിനകം പറവൂർ മുനിസിപ്പൽ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് 5-ന് പറവൂരിൽ നടത്തും. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനായോഗത്തിൽ വിലയിരുത്തി. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് വച്ചാണ് പരിപാടി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എന്നാലും കാലം പച്ചലിലേ.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

ബീറ്റും ഒപ്പം നല്ല മെലഡിയും കൂടി ചേർന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അടിപൊളി പാട്ട് തരാൻ നമുക്ക് വിദ്യാജി അല്ലാതെ വേറെ ആരുണ്ടല്ലേ? ഏതായാലും മിസ്റ്റർ ബട്ട്ലറിലെ പാട്ടാണ് ഇന്ന് യുവർ ചോയ്സിലെ ആദ്യത്തെ പാട്ടായിട്ട് കേട്ടത്. സംഗീതം വിദ്യാസാഗർ, പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു. ഏതായാലും പാട്ട് പാടി നമ്മളെ അത്രമാത്രം സന്തോഷിപ്പിച്ചത് എം ജി ശ്രീകുമാറും ഹരിണിയും ചേർന്നാണ്. നമ്മൾ യുവർ ചോയ്സിലെ ആദ്യത്തെ പാട്ടായിട്ട് മനസ്സിൽ സന്തോഷമായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവർ ചോയ്സിൽ ഇതുപോലെ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അതേത് പാട്ടും ആയിക്കോട്ടെ, ഏത് ഭാവവും ആയിക്കോട്ടെ, നമ്മൾക്കൊന്ന് ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിലോ, അല്ല വേണ്ട ഒന്നും വേണ്ട, നമുക്കൊന്ന് കേട്ടാൽ മാത്രം മതി ഒരു പാട്ടെങ്കിലോ, ഇനി വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞ് അത് 10 പേരോടും കൂടി ഒന്ന് പറയണമെന്നും കൂടി തോന്നിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി. 2 മണിവരെ സമയമുണ്ട്. 0484-242-8101 ഈ നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. ഇന്നത്തെ യുവർ ചോയ്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: സ്നേഹിതനിലെ പാട്ടാണ് നമ്മളിതേ കേട്ടത്. ഇനിയിപ്പോ നമുക്ക് ഏതായാലും ശ്രോതാക്കളോട് വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയമാണ്. 0484242410 ഇതാണ് നമ്പർ. അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് ആരാ നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാൻ
0: റീത്താണ്. ഇരിങ്ങാലക്കുടക്കാർക്കൊക്കെ എന്തുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം,
0: അടിപൊളിയായിട്ട്
1: പോകുന്നു.
0: അതാണ് വിശേഷം അല്ലെ? ഇപ്പൊ ഇരിങ്ങാലക്കുടയിൽ ഇപ്പൊ അതാണ് വിശേഷം.
1: ആ, ഇരിങ്ങാലക്കുടയിൽ ഇപ്പൊ എന്താ പറയാ, നല്ല സ്ഥലം,
0: നല്ല സ്ഥലം.
1: അങ്ങനെ കുറെ കലാകാരന്മാരൊക്കെ ഉള്ള ഒരു നാട്.
0: അതെ അതെ,
1: ഹാപ്പി ആയി പോണു.
0: അതെ, അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഇപ്പൊ ഏതായാലും പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോ നമുക്കൊന്ന് വിളിക്കണമെന്ന് തോന്നി. ഇത് ആദ്യമായിട്ട് വിളിക്കണോ? ആ, ആദ്യമായിട്ട് വിളിക്കുന്നോണ്ടാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അല്ലെ? എന്താ പറയണ്ടേ എന്നൊക്കെ ഒന്ന് ആലോചിക്കുവാണ്. പ്രീത്തേജിക്ക് ഈ ഒരു സന്തോഷത്തില് ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് സർവം മായേലെ
0: വെള്ളാരത്താരം. ആ, കൊടുക്കാം. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണല്ലേ? ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാ. ഇത് ആർക്കാ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണ്ടേ?
1: രണ്ട് മൂന്ന് മക്കൾക്ക്.
0: ആദ്യമായിട്ട് വിളിക്കല്ലേ, മക്കളുടെ പേരൊക്കെ പറഞ്ഞു.
1: മൊത്തം മോള് അന്ന.
0: അന്ന.
1: രണ്ടാമത്തെ മോള് അൻസ.
0: അൻസ.
1: പിന്നെ മൂന്നാമത്താള് മകനാണ് ജോസഫ്.
0: ജോസഫ്. അപ്പൊ ഈ മൂന്ന് പേർക്കും കൂടി സ്പെഷ്യൽ ആയിട്ട് റീത്തേജ് കൊടുക്കുന്ന പാട്ടാണിത് കേട്ടോ. ഇനിയിപ്പോ ഏതായാലും പരിപാടി കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ അതുപോലെ തന്നെ വേറെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വിളിക്കണ കാണുമ്പോ നമുക്കെന്നെ വിളിച്ചു കളയാം. ഒരു മൂന്ന് മാസമൊക്കെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ധൈര്യമായിട്ട് വിളിച്ചോ കേട്ടോ. അടുത്തവണ വിളിക്കുമ്പോ നല്ല അടിച്ചു വിളിച്ച് സന്തോഷത്തോടെ പറയാനുള്ള ഞാൻ കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കും. സർവമായാലും ഈ പാട്ടോടുകൂടിയ സന്തോഷം അങ്ങോട്ട് വരട്ടെ കേട്ടോ.
1: ഓക്കെ,
0: സന്തോഷം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞു 18 മിനിറ്റ് ആയിരിക്കുകയാണ്. ഏതായാലും 0484242814101 ഇതാണ് കേട്ടോ നമ്പർ, മറക്കണ്ട. ഇതിൽ അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പം നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം,
3: ഇതാരാണ്?
4: എന്റെ പേര് ഷമീർ.
3: ഷമീർ ഷമീർ അരൂർ നിന്നാ വിളിക്കുന്നത് അല്ലേ? അരൂർ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ആദ്യത്തെ ചോദ്യം തന്നെ അവിടെ നമ്മൾക്ക് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ കേട്ടോ എല്ലാവരോടും എങ്ങനെ ചോദിക്കുന്നത് തുടക്കം തന്നെ. അതെ അതെ, നമുക്ക് നമുക്കറിയാലോ, നമ്മളിവിടെ ഇപ്പൊ എറണാകുളത്ത് ഇരിക്കുമ്പോ അരൂരിൽ എന്താ വിശേഷം ഒന്നും കൂടി അറിയാലോ. സുഖമായിട്ട് പോണു,
4: സുഖമായിട്ട് പോണു. പിന്നെ അരൂര് നല്ല ട്രാഫിക് ഉണ്ട്. ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല തെളിവുണ്ട്, പക്ഷെ എന്നാലും വൈകുന്നേരത്തോടു കൂടി ചിലപ്പോ ചെണ്ടകൂട്ടും മേളമൊക്കെ ഉണ്ടാവും.
3: ഒരു മഴ പ്രതീക്ഷിക്കാം,
4: ഒരു മഴ പ്രതീക്ഷിക്കാം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അവിടെ മഴ വന്നത്.
3: മഴ വന്നത്, അപ്പൊ മഴയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് എല്ലാരും പോവുകയാണ്. അവിടെ
4: സന്തോഷമായിട്ട് പോവാണ്, കാരണം ഈ അവിടെ ഈ നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്.
3: ഏതായാലും ബ്ലോക്ക് വരുമ്പോ അത് ഈ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നോണ്ടല്ലേ,
4: കാര്യക്ഷമമായിട്ടുള്ള
3: നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാം നമുക്ക് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ പുരോഗമനവും കാര്യങ്ങളും ഒക്കെ വന്ന് സുഗമമാവട്ടെ എല്ലാ കാര്യങ്ങളും. അരൂരുകാരെല്ലാരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ, അതാണ് നമ്മളുടെയും സന്തോഷം.
4: തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാര് ആ ഒരു പ്രവർത്തനം വന്നതുകൊണ്ട് 100-ൽ താഴെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്.
3: അപ്പൊ
4: എന്താണെന്ന് വെച്ചാൽ കാര്യക്ഷമമായിട്ടല്ല
3: എന്നല്ല, നമ്മൾക്ക് എന്തെങ്കിലും ഈ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോഴേ ശരിക്കും ആ ബുദ്ധിമുട്ടിനോടൊപ്പം പങ്കുചേരുവാണ്, ഒപ്പം തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്നും കൂടി പ്രത്യാശിക്കുന്നു.
4: തീർച്ചയായിട്ടും.
3: അപ്പൊ ഇന്ന് ഷമീറിന് ഏത് പാട്ടാ വെക്കണ്ടേ?
4: എനിക്ക് ബിജുനാരായണൻ പാടിയ മറ്റേ സത്യശിവ സുന്ദരം എന്ന് പറഞ്ഞൊരു പാട്ടില്,
3: സൂര്യനായി തഴുകി.
4: അതെ അതെ അതെ.
3: അപ്പൊ വാപ്പിച്ചയ്ക്ക് വേണ്ടിട്ടാണോ ഈ പാട്ട്?
4: തീർച്ചയായിട്ടും, കാരണം എന്റെ ഫാദർ മരിച്ചുപോയി. അപ്പൊ ഉമ്മയും ഞാനും മാത്രം ഉള്ളു വീട്ടില്. അപ്പൊ അതെന്റെ ഒരു ഫാദർ പോയതിന്റെ ഒരു നിരാശ ഇപ്പോഴും ഉണ്ട്, കാരണം 1.5 വർഷമായിട്ട് പോലും നമുക്കിത് ആ വ്യക്തി എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല ഒരു ബലമായിരുന്നു. നമുക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടു, കാരണം ഇത് ലൈവാ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് അച്ഛനും അച്ഛനൊക്കെ ഉണ്ടോ? അച്ഛനും

0: അതെ, അച്ഛനമ്മമാര് വീട്ടിൽ ഇല്ലാണ്ട് വരുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലേ?
1: അതായത് ഇപ്പൊ ഞാൻ നമ്മുടെ പേരെന്താണാവും?
0: എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്.
1: ആ ശ്രീജ എന്താന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ചതിന് തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഫ്രണ്ട്ലി മൈൻഡ് ആയതുകൊണ്ടാണോ ഞാൻ അങ്ങനെ സംസാരിച്ചത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നമ്മള്
0: ആ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മനസ്സിനൊരു സങ്കടം വരുന്നു അല്ലേ?
1: ഞാനൊരു സംഭവം പറയട്ടെ, സംഭവം പറയട്ടെന്ന് പറഞ്ഞാല് ചൂട് താങ്ങുന്ന പാത്രമാണ് പിതാവ്. അതായത് ആഹാരത്തിന്റെ ചൂട് താങ്ങുന്ന പാത്രമാണ് പിതാവ്. ആഹാരം എന്ന് പറയുന്നത് എന്താണ്? അതാവാ. അതെത്ര ആഹാരം എത്ര കഴിച്ചാലും നമുക്കത് മതി വരില്ല. കാരണം എന്താ വെച്ചാൽ അത് വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കും. ഈ പാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ചൂടാണ്. ചൂടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ചൂട് താങ്ങിക്കൊണ്ടാണ് എന്തുമാത്രം അധ്വാനിച്ചാണ്, നമുക്ക് വേണ്ടി അധ്വാനിച്ചാണ് ആ പിതാവ് 100 രൂപ കാശ് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എത്ര പേര് ഞാൻ പറയുന്നത് കേൾക്കണുണ്ടെന്ന് എനിക്കറിയില്ല.
0: ഒത്തിരി പേര് കേൾക്കുന്നുണ്ട് ഷമീറെ.
1: ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മാതാപിതാക്കൾ നിലവിൽ നിൽപ്പുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുന്നതിന് പോലും ചേർത്ത് പിടിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഈ ലോകത്ത് നമ്മളിപ്പോ എന്നോട് സംസാരിക്കുന്ന സ്നേഹിതാണെങ്കിലും ഈ പരിപാടി തന്നെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: എല്ലാവരോടും എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാല് അവരെ ചേർത്ത് നിർത്തണം. അവരെ ഒരു നമുക്ക് ദേഷ്യം വരും, ദേഷ്യം വരുമ്പോ എന്തെങ്കിലും നമ്മൾ പറയും, പക്ഷെ അവരെ ചേർത്ത് നിർത്തി അവരുടെ കൂടെ നിന്ന് അമ്മയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ അച്ഛൻ എന്ത് പ്രശ്നം വന്നാലും ഞാനില്ലേ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങൾ മാറും. അതുകൊണ്ട് എല്ലാവരും അച്ഛനമ്മമാരെ ചേർത്ത് വെക്കുക. വൃദ്ധാശ്രമം എന്ന് പറയുന്ന സംഭവം അത് നമ്മളെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അപ്പൊ അവർക്ക് ഒരുപാട് കാലം അവർ ജീവിച്ചിരിക്കും, നമ്മളെ സംരക്ഷണം കൊണ്ട്, നല്ല രീതിയിലുള്ള സംരക്ഷണം കൊണ്ട് ഒരുപാട് കാലം അവർ ജീവിച്ചിരിക്കും.
0: അതെ അതെ അതെ,
1: ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
0: ഒത്തിരി സന്തോഷം ഷമീർ, ഇത്രയും വലിയ കാരണം വെച്ചാൽ ഈ ഒരു പരിപാടി ഒത്തിരി പേരിലേക്ക് എത്തുന്നതാണ്. അപ്പൊ ഷമീറിലൂടെ തന്നെ ആ ഒരു കാരണം വലിയൊരു ഒരു സന്ദേശം കൂടിയാണ് നമ്മളുടെ എല്ലാ എല്ലാ മക്കൾക്കും.
1: ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ കിടന്ന മുറിയിലാണ് ഇപ്പൊ ഞാൻ കിടക്കണെ. കാരണം ആ കട്ടില് ആ ബെഡ് അവിടെ കിടക്കുമ്പോ എന്തൊരു മനസ്സുകൊണ്ടൊരു സന്തോഷം ഉണ്ടെങ്കിലും പക്ഷെ ആ ഫോട്ടോ കാണുമ്പോഴത്തേക്കും നമുക്കൊരു നിരാശയല്ല, ഒരു സങ്കടം. ആളില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിലും. കാരണം ആ മുറി ആ ബാത്റൂം ആണ് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചത്. ഞാൻ വേറെ ബാത്റൂം ആയിരുന്നു, പക്ഷെ അത് പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ബാത്റൂമിൽ ഉപയോഗിക്കണം, ആ റൂമിൽ കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പൊ ഉമ്മ ചോദിച്ചു ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, അവരുടെ എങ്ങനെയാണ്? അതപ്പോ ഉമ്മക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു നമുക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ദൈവത്തോടായിട്ട് നമ്മ പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കൾ ഇനിയും ഒട്ടനവധി പ്രാവശ്യം മരണമില്ലാതിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ നിൽക്കുമ്പോ അവരത് നമുക്ക് കാണാമല്ലോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഷമീർ ഏതായാലും വിളിച്ചതിനും ഇപ്പം ഇത്രയും കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചതും. കാരണം ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്കും ഒക്കെ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരെ സന്തോഷിച്ച് ചേർത്ത് തീർത്തട്ടെ. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ.
1: നമ്മളും വാർദ്ധക്യകാലത്തിലേക്ക് എത്തും, നമ്മളും ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും കൂട്ടുകാരോന്ന് തോന്നുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: എല്ലാവരും നമ്മൾ നോക്കാനുള്ള, പക്ഷെ നമ്മുടെ സൽപ്രവർത്തികളാണ് നമുക്ക് ബന്ധങ്ങളും നമുക്ക് നല്ല മാതാപിതാക്കളും നമുക്ക് നല്ല സുഹൃത്തുക്കളും തരുന്നത്. ഇപ്പൊ സ്നേഹിതനെ.
0: അതെ, ഒത്തിരി സന്തോഷമുണ്ട് ഷമീറെ. കാരണം ഞാനേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ അത്രമാത്രം സന്തോഷമുണ്ട്. കാരണം വലിയൊരു മെസ്സേജാണ് ഷമീർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം എല്ലാ മാതാപിതാക്കളും അതുപോലെ തന്നെ അത്രമാത്രം സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ ശരിക്കും മക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഷമം അത് അവരുള്ളപ്പോൾ നമുക്ക് ചേർത്ത് നിർത്താനും അതുപോലെ തന്നെ എല്ലാത്തിനും സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു കേട്ടോ. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് വിളിച്ചതിന്. ഇതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ആ ഒരു ഇത് എത്തിക്കട്ടെ. ഒപ്പം തന്നെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൂടി ആയിട്ട് ഇതാ ഷമീർ ആവശ്യപ്പെട്ട പാട്ടും കൂടി നമുക്ക് കൊടുക്കാം.

സമയം 12 മണി കഴിഞ്ഞ 30 മിനിറ്റ് ആയിരിക്കുമാണ്. തൊട്ട് മുമ്പ് നമ്മളെ വിളിച്ച ശ്രോതാവ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ ശ്രോതാക്കള് വിളിച്ചിട്ട് വലിയൊരു മെസ്സേജും കൂടി ഒപ്പം നമ്മുടെ എല്ലാ മക്കൾക്കും എല്ലാവർക്കുമായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഷമീർ ഒത്തിരി ദുഃഖത്തോടു കൂടിയാണ് വാപ്പിച്ചു പോയ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അതിലൂടെ നൽകപ്പെടുന്ന സന്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഇത് കേൾക്കുന്ന ഓരോരോ ആൾക്കാർക്കും നമുക്ക് മനസ്സിലാവും. ആ പറഞ്ഞ പോയിന്റിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അത് തന്നെ തുടച്ച് മാറ്റപ്പെടട്ടെ. കാരണം ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞത് അതാവട്ടെ, ഇനി ഒത്തിരി കൂടാതെ അത് എപ്പോഴും ഇരിക്കട്ടെ. കാരണം അച്ഛനമ്മമാർ കൂടെ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ അവരെ പരമാവധി നമ്മൾ സ്നേഹിച്ച് വഴക്കൊന്നും ഇടാതെ, വഴക്കും പ്രശ്നവും ദേഷ്യവും എല്ലാ കുടുംബത്തിലും വരും, പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത്രമാത്രം അവരെ ചേർത്ത് പിടിച്ച് സന്തോഷമായിട്ട് നമ്മൾക്ക് അങ്ങോട്ട് പോകാം അല്ലേ. നമ്മൾ മലയാളികൾ എപ്പോഴും പറയുന്ന കാര്യമല്ലേ, നമ്മളെല്ലാം സൂപ്പറായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോകുന്നു, അവിടെ വിഷമങ്ങൾക്ക് സ്ഥാനമില്ല. ഷമീർ ആയിരുന്നു വിളിച്ചത് തൊട്ടുമ്പത്തെ ശ്രോതാവ്. ഏതായാലും യുവർ ചോയ്സ് ആണ് പരിപാടി തുടരുന്നത്. 0

0: 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് ആരെ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം. ഇതാരാണ്?
1: സജ.
0: ആ സജ, എവിടെന്നാ വിളിക്കുന്നേ?
1: പുത്തഞ്ചിറ, തൃശ്ശൂര്.
0: തൃശ്ശൂര്? അപ്പൊ തൃശ്ശൂരിൽ എന്താ വിശേഷം? പുത്തഞ്ചിറയില് പുത്തഞ്ചിറക്കാർക്കൊക്കെ സുഖമാണോ? അടിപൊളിയായിട്ട് പോണല്ലേ. ആ സൂപ്പർ ആയിട്ടുള്ള സന്തോഷത്തിന്റെ എനർജിയോട് കൂടി ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഇപ്പൊ ചാഞ്ചാടി ആടി. മകളുണ്ടോ? മകൾക്ക് വേണ്ടിയിട്ടാണോ പാട്ട്?
1: മകളുണ്ട്,
0: മകനുണ്ട്. രണ്ടുപേരും എടുത്തുണ്ടോ? രണ്ടുപേർക്ക് കൂടി പാട്ട് കൊടുത്താ മതിയോ? എല്ലാ മക്കൾക്കും ആയിട്ട് കൊടുത്തു കളയാം മകൾക്ക് സിനിമയിലെ പാട്ട്. ഗായത്രി അശോകൻ പാടി പാട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ, കൊടുക്കാം. എന്തായാലും വിളിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എല്ലാ കൊച്ചുമക്കൾക്കും കൂടി ഇരിക്കട്ടെ, മകൾക്ക് ഒത്തിരി സ്നേഹത്തോടെ സജ കൊടുക്കുവാണ്. ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ. ഏതായാലും ഇനിയും ചെറിയൊരു ക്യാമ്പിന് ശേഷം നമുക്ക് വിശേഷമൊക്കെ പറയാം. പാട്ട് കൊടുക്കട്ടെ. പാട്ട് ഇതേ തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ.

News, views, entertainment. This is Lane Welcome 107.5.

0: സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ഇഷ്ടഗാനങ്ങളൊക്കെ ഇങ്ങനെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന കേൾക്കുമ്പോൾ നമുക്കും ഒന്ന് വിളിക്കണം, ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലേ 04 424 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. 2 മണിവരെയാണ് സമയം. 12:50 നമുക്ക് വാർത്തകളുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള റിലേയാണ്. അതിനു മുമ്പേ നമ്മുടെ ഒരു ശ്രോതാവ് ഇപ്പം നമുക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ പറയണേ, ഏത് പാട്ടാണ് കേൾക്കണേ നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം. ഇതാരാണ്?
1: കൃഷ്ണകുമാർ.
0: ചേട്ടാ എവിടുന്നാ വിളിക്കുന്നേ? മടത്തുംപടി. മടത്തുംപടി നമുക്ക് സ്ഥിരം ശ്രോതാക്കൾ കുറെ പേരുണ്ടപ്പോ. നമുക്ക് മെസ്സേജിലൊക്കെ സ്ഥലത്തിന്റെ പേര് മടത്തുംപടി എന്ന് ചേർത്ത് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ കൃഷ്ണകുമാറിനും ഇടക്ക് വിളിക്കാറുള്ള ആളാണോ, മെസ്സേജ് ഒക്കെ അയക്കുന്ന ആളാണോ? വിളിക്കാറൊക്കെ ഉണ്ടല്ലേ. എന്ത് ചെയ്യുവാ കൃഷ്ണകുമാറിയുടെ അവിടെ? ഇപ്പൊ കുറവാണ്. അപ്പൊ അതിന് ഇത് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ടാണോ വിളിക്കുന്നേ? വീട്ടിലാണ്. അപ്പോഴാണ് നമുക്കൊരു പാട്ട് കേട്ട് കളയാമെന്നൊക്കെ ഓർത്തത് അല്ലേ. അപ്പം പാട്ട് കേട്ട് മനസ്സും കൊണ്ട് സന്തോഷിച്ച് ഞാൻ വർക്കൊക്കെ പുറകെ വന്നോളൂന്നേ. കേട്ടോ, സന്തോഷമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അതൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കുള്ള വർക്കെല്ലാം വന്നോളും. ഇപ്പൊ പിന്നെ പൊതുവെ കുറവാണ് എന്നിരുന്നാലും. കേട്ടോ, അപ്പൊ ആ സന്തോഷവും മനസ്സ് ഒന്ന് സന്തോഷിപ്പിക്കാൻ ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ? നരസിംഹത്തിലെ. ആ നരസിംഹത്തിലെ നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയ ഈ ഒരു പാട്ട് നമ്മുടെ ലാലേട്ടന്റെ പാട്ടും കൂടി ആകുമ്പോഴേക്കും എല്ലാവരും ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചങ്ങോട്ട് സന്തോഷിക്കാം. കൊടുത്തു കളയാം. മടത്തുംപടിക്കാർക്ക് വേണ്ടിട്ട് പ്രത്യേകിച്ച് എടുത്ത് തന്നെ കൊടുക്കാം. കേട്ടോ,
1: ഇത് കേൾക്കുന്ന എല്ലാവർക്കും.
0: ആ
1: പിന്നെ
0: അവതാരകനും. അപ്പൊ എനിക്കും കൂടി വേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഏതായാലും അത് ഞാൻ വരവ് വെച്ചിരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ഞാനും കൂടി എടുത്തിരിക്കുന്നു നിങ്ങളുടെ കൂടെ തന്നെ. കേട്ടോ, ഏതായാലും സംസാരം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്, ശ്രീജിത്ത് എസ് മോഹൻ. അതെ, ഈ സംസാരീതിയെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയുമായിരുന്നു. കൊടുക്കാം കൊടുക്കാം, പാട്ട് ഏതായാലും കൊടുക്കാം. മടത്തുംപടിക്കാർക്കും എല്ലാവർക്കും ആയിട്ട് നരസിംഹത്തിലെ പാട്ട് തന്നെ കൊടുക്കാം. പഴനിമല പാട്ട് തന്നെ കൊടുക്കാം കേട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിന് ഒത്തിരി സന്തോഷം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷിക

0: ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്രപ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ ജൂൺ 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
3: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms, forever.

0: laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@cbse.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: യുവർ ചോയ്സ്, യുവർ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഫൈനസ്റ്റ് മ്യൂസിക്. മ്യൂസിക്, യുവർ ചോയ്സ്.

0: യെസ് ജാനകി അമ്മയും ചേർന്ന് പാടിയ പാട്ട്. ശരിക്കും പറഞ്ഞാൽ 1990 മൈക്കൽ മദന കാമരാജൻ ഫിലിം പുറത്തു വരുന്നത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മലയാളികൾ മുഴുവൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവരും നമ്മളിങ്ങനെ മനസ്സോട് പാട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. കാരണം അത്രമാത്രം കഴിവുള്ള കലാകാരന്മാർ ഒരുമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഈ ഇതുപോലത്തെയുള്ള പാട്ടിലൂടെയാണ്. ഏതായാലും അത്രമാത്രം സന്തോഷത്തോടു കൂടി നമ്മൾ ഈ പാട്ടൊക്കെ കേട്ടങ്ങൾ മുന്നോട്ട് പോവുകയാണ്. യുവർ ചോയ്സിന്റെ രണ്ടാമത്തെ സെഗ്മെന്റിലൂടെയാണ് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 മണിവരെയാണ് സമയം. 0484-2-4-2-8-1-0-1 ഇതാണ് കേട്ടോ നമ്പർ. ഈ നമ്പറിലേക്ക് 2 മണിവരെ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പം നമുക്ക് ഇഷ്ട ഗാനങ്ങളൊക്കെ കേട്ടിട്ട് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാം. യുവർ ചോയ്സിൽ ഇന്ന് കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏത് പാട്ടാണ് ആരാണ് വിളിക്കുന്നതെന്നൊക്കെ. ഹലോ
1: ഹലോ,
0: നമസ്കാരം. നമസ്കാരം, സ്വാഗതം. ഇതാരാണ്? യമുന ചേച്ചി. അയ്യോ, ആദ്യം പറഞ്ഞത് ഞാൻ വെച്ചു. യമുന ചേച്ചിയുടെ കൊച്ചാണോ? ഓഹോ, അപ്പൊ നമ്മളിങ്ങനെ വിളിച്ച് പറ്റിക്കാനുള്ള പാർട്ടിയാണ്. യമുന ചേച്ചി എവിടെന്നാ വിളിക്കുന്നേ? കോട്ടയത്താണ്. അതിരമ്പുഴയിൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ?
1: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: നാട്ടുകാരും എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു. വീട്ടിലും എല്ലാം അടിപൊളിയാണെന്ന് അറിഞ്ഞ നമുക്കും സന്തോഷം. ഇന്ന് ഇന്നങ്ങനെ ഇരുന്നപ്പോ എന്താണ്?
1: അതെ, ഇടയ്ക്ക് യുവർ ചോയ്സ് കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് എന്താണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ലായിരുന്നു. നമ്മൾ ഈ കാതോട് കാതത്തിലല്ലേ വിളിച്ചിരിക്കുന്നതേ. അപ്പൊ അത് മനസ്സിലാകാതെ പോയത് ഇന്ന് ഞാൻ മനഃപൂർവ്വം വെച്ചോണ്ടിരിക്കുകയാണ്. റെയിൻബോയുടെ സ്ഥിര ശ്രോതാവാണ്. സുരേഷ് കാഞ്ഞിക്കാട് സാറിന്റെ പരിപാടി മുതൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ടേക്കും ഇങ്ങനെ ശ്രീയുടെ ശബ്ദം കേട്ടു. അപ്പൊ അത് വെച്ചിരുന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വാർത്ത കഴിയട്ടേന്ന് കാത്തിരുന്ന് അപ്പൊ കിട്ടി.
0: അങ്ങനെ കാത്തുകാത്തിരിക്കുവായിരുന്നു എന്നോട് തന്നെ സംസാരിക്കാൻ. ഒത്തിരി സന്തോഷം.
1: ഇപ്പോഴും അയക്കാറുണ്ട് മെസ്സേജ്, വല്ലപ്പോഴും അയക്കാൻ. ഇപ്പൊ കിട്ടുന്നതുകൊണ്ട് നിർത്തി വെച്ചായിരുന്നു.
0: പാട്ട് കിട്ടാത്തോണ്ട് നിർത്തി വെച്ചതാണോ?
1: യമുനയുടെ പാട്ടുമായിട്ട് തരുവായിരുന്നു. യമുനയുടെ പാട്ടും ചോദിച്ചോണ്ടോ? ഓർക്കുന്നുണ്ടോ?
0: യമുനേച്ചിയുടെ പാട്ടാണെന്ന് പറഞ്ഞ് വരുന്ന മെസ്സേജാണല്ലേ? ചേടാ, ഇത്ര ഇനി ഏതായാലും ശ്രദ്ധിച്ചോളാം തീർച്ചയായിട്ടും. ഏതായാലും ഇങ്ങനെ ഒരാൾ ഇത്ര മാത്രം കാത്തിരുന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റിയതിലും നമുക്കും സന്തോഷമുണ്ട്. അപ്പോ യമുനേച്ചിക്കുന്ന ഏത് പാട്ടാ വേണ്ട? ഒത്തിരി വിളിച്ചതിന്റെ സന്തോഷത്തിലാണ്, ആ ശബ്ദത്തിൽ. പാടിക്കോ പാടിക്കോ. അപ്പൊ ഈ പാട്ട് പാടിയാ മതിയോ? നമുക്ക് പാട്ട് വെച്ചു കൊടുക്കണ്ടേ? അത് പാടി തന്നിട്ട് വെച്ചു കൊടുക്കാം അല്ലേ?
1: ഞാനെന്റെ മുട്ടത്തോരട്ടത്തെ കുഞ്ഞാരിച്ചൊരു മുല്ല നട്ടോ, മിണ്ടാടെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലിരുന്ന് തെട്ടു. ഈ പാട്ടാ വേണ്ടേ?
0: എന്റെ യമുനേച്ചി, ഈ ശബ്ദത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് വല്ല കൊച്ചുകുട്ടികളാണ് ചോദിക്കണമെന്ന് വിചാരിക്കൂട്ടോ.
1: കൊച്ചുകുട്ടി അങ്ങനെ അറിയപ്പെടുന്ന ചെറിയ പിള്ളേരുടെ ശബ്ദവും ശാരദയുടെ ശബ്ദവും ഒക്കെ പറയും.
0: ഇത് മനസ്സിൽ ഇത്രമാത്രം സന്തോഷമുള്ളതുകൊണ്ട് ആ ശബ്ദത്തിൽ ആ മാറ്റം. ഒത്തിരി സന്തോഷം നമുക്ക് അതിനെ സംസാരിക്കാൻ പറ്റിയെ. യൂട്യൂബറും കൂടിയാണല്ലേ? എല്ലാണ്. അപ്പോ ഈ പറയുന്ന ആള് ഇങ്ങനൊന്നും അല്ല, ഭയങ്കര ജഗജില്ലാടിയാണ്. ഞാൻ ഓർക്കാം, ഞാൻ ഓർക്കാം. യമുന അല്ലേ കോട്ടയത്ത് നിന്ന് യമുനേച്ചി മെസ്സേജ് അയക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേക്കാം. പറഞ്ഞേക്കാം, പറഞ്ഞേക്കാം. ഞാൻ ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കാം. ഈ പേര്, എല്ലാവരും അടിപൊളിയായിട്ട് പോണു. നമ്മുടെ ശ്രോതാക്കൾ സന്തോഷമായിട്ട് ഇരിക്കുമ്പോ നമുക്കും സന്തോഷം.
1: പിന്നെ ജലീലിനോട് എന്നെ അന്വേഷണം പറയാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. പിന്നെ കാഞ്ഞിരക്കാട്ട് സാറ്, പിന്നെ കിരൺ ബേദി.
0: മൂന്നുപേരും ഇന്ന് കാണുന്ന ആൾക്കാരാണ്. നേരിട്ട് ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് മൂന്നുപേരെയും ഞാൻ കാണും. ഞാൻ പറയാം, പ്രത്യേകിച്ച് പറഞ്ഞേക്കാം. യമുനേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, സ്ഥിരം നമ്മുടെ ആളാണ്. ഒത്തിരി സന്തോഷം നമുക്കും കേട്ടോ. ഏതായാലും അമർ അക്ബർ അന്തോണിയിലെ പാട്ട് തന്നെ ഇട്ട് തന്നേക്കാം. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. പരിപാടികളൊക്കെ തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക.

0: കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ഒരു മണി കഴിഞ്ഞ 20 മിനിറ്റ് ആയിരിക്കുന്ന സമയം യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ഇത് അങ്കമാലിയിൽ നിന്ന് തങ്കരാജ്.
0: ആ, ഈ ശബ്ദം, ഈ ശബ്ദത്തിന്റെ നമസ്കാരം നീട്ടം കണ്ടപ്പോഴേ വിചാരിച്ചു ഈ ശബ്ദം പരിചയമുണ്ടല്ലോ എന്ന്. അങ്കമാലി എല്ലാവർക്കും സുഖമല്ലേ?
1: അങ്കമാലിക്ക് എല്ലാവരും. ഞങ്ങൾ അങ്കമാലി കിഴക്കേപ്പള്ളിക്കുള്ള സമീപം ആദ്യ ടൈലേഴ്സ് നടക്കുന്നു.
0: ആ ടൈലർ അന്ന് തയ്യൽ ഷോപ്പ് നടത്തുന്ന ആര്യ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ വിളിച്ചപ്പോ, ഞാൻ ഓർക്കുന്നുണ്ട്. ആ, അവിടെ അവിടെ ആരൊക്കെ ഉണ്ടെന്നിട്ട്? ഇപ്പൊ
1: ഞാനും വേറൊരാളും കൂടി ഉണ്ട്.
0: ആ, വേറൊരാളുടെ പേര് പറഞ്ഞോ.
1: സെൻസി മാർച്ചി.
0: എന്താണ്, കേട്ടില്ല.
1: സെൻസി മാർച്ചി.
0: ആ, രണ്ടുപേരും കൂടിയാണ് അപ്പൊ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. പാട്ട് കേൾക്കുന്നതിന്

0: തീർച്ചയായി തയ്യലിന്റെ സ്പീഡും കൂടാറുണ്ടോ? നല്ല ഫാസ്റ്റ് പാട്ടിട്ട് കഴിഞ്ഞാൽ സ്പീഡ് കൂടുവോ?
1: പാട്ടിലൂടെയാണ് ജീവിക്കുന്നത് ഞങ്ങള്.
0: പാട്ട്
1: ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന്റെ ഹസ്ബൻഡ് മരിച്ചു.
0: ഓർക്കണ്ട് ഓർക്കണ്ട്.
1: ഒരു വർഷം രണ്ടു മാസം കഴിഞ്ഞു.
0: ഓർക്കണ്ടോ?
1: അന്ന് ചോദിച്ചിട്ട് കാരുണ്യത്തിന്റെ പാട്ടാണ് ചോദിച്ചത്, മറന്നു പോയതുണ്ട്.
0: ഓർക്കണ്ട, ആ ഓർക്കണ്ട് ഓർക്കണ്ട്. ഞാൻ ഇന്നപ്പോ ഏതാ പാട്ടാ വേണ്ടേ?
1: ഇന്ന് ഞാൻ എന്നാ സ്വന്തം ഞാനേ കുട്ടിയിലെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു.
0: ചിത്രേച്ചി പാടി കൊടുക്കാം അല്ലേ? കൊടുത്തളയാം കൊടുത്തളയാം. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടല്ലേ?
1: എല്ലാ കുട്ടികൾക്കും. പിന്നെ എന്റെ മകൻ ശ്യാംരാജ്, ഭാര്യ അഞ്ജന, പിന്നെ മകള് മെയ്മോൾ സനൂപ്, മരുമകൻ സനൂപ്, പിന്നെ കുട്ടികള് ആദി ശിവ, ആദി സനൂപ്, ശിവ സനൂപ്. പിന്നെ എന്റെ ചേച്ചി ഇന്നലെ വിളിച്ചായിരുന്നു, സാരി എന്ന് പറഞ്ഞിട്ട് കാനൂരിൽ നിന്ന്
0: ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: എപ്പോഴും കേൾക്കുന്ന ആളെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ ഇവർക്ക് എല്ലാവർക്കുമായിട്ടാണ്?
1: എല്ലാവർക്കുമായിട്ട്.
0: അപ്പൊ ചേച്ചിയും അനിയത്തിയും എല്ലാവരും നമ്മോടൊപ്പം കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും പരിപാടിയൊക്കെ കേട്ടുണ്ട്.
1: ഒരു ചേച്ചി കാഞ്ഞൂരുണ്ട്, ഒരു ചേച്ചി മൂക്കന്നൂര്, ഒരു ചേച്ചി മേക്കാട്, സ്വന്തം വീട് മേക്കാട്. അന്ന് നമ്മള് സവാരി ടൈമിൽ വിളിച്ചായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട്.
0: സവാരി ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
1: കഴിഞ്ഞ മാസം അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു പാട്ട്
0: ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് സന്തോഷമായോ എന്നിട്ട്? ഏതായാലും ഇന്ന് അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഈ ഒരു പാട്ട് എന്ന് സ്വന്തം ജാനകിക്കുട്ടിയില് പാട്ട് കേൾക്കാം. എല്ലാരും നല്ല അടിപൊളിയായിട്ട് പോകുന്നു.
1: ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിളിക്കാൻ തോന്നാം. ശ്രീജിണ്ടാവാ, വെയിറ്റ് ചെയ്യായിരുന്നു, കിട്ടണേ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാനും ശ്രീജിട്ടായിട്ടൊന്ന് സംസാരിക്കാനായിട്ട്.
0: ദൈവമേ, ഒത്തിരി സന്തോഷം. അത് കേൾക്കുമ്പേ ആ ഒരു നമ്മുടെ ശ്രോതാക്കള് നമ്മളോടത് പറയുമ്പോഴും ശ്രോതാക്കളുടെ ആ ഒരു സന്തോഷം നമുക്ക് അത്രയും അത് കേൾക്കുമ്പോഴും സന്തോഷം.
1: ഞങ്ങള് പാട്ട് കേട്ടത് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് പോണേ, രാവിലെ വീട്ടില് പിന്നെ ഷോപ്പില് പാട്ടിലൂടെ ജീവിക്കണേ.
0: പാട്ടിലൂടെ നമുക്ക് സന്തോഷമായിട്ട് അടിച്ചുപൊളി ജീവിക്കാം. ഞാനാണെങ്കിൽ തുടക്കം മുതൽ 12 മണിക്ക് പരിപാടി തുടങ്ങിയപ്പോ മുതല് പാട്ടിന്റെ എനർജിയും പാട്ടിന്റെ കാര്യങ്ങളും പാട്ടിലൂടെ സന്തോഷിക്കുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു.
1: ഞാൻ അന്ന് കരഞ്ഞു വിളിച്ചു പറഞ്ഞു, കരയില് ഞങ്ങളൊപ്പം കൂടെ ഉണ്ട്, ഞങ്ങൾ ഉണ്ടാവും എല്ലാത്തിനും എന്ന് പറയുന്നത്. ആ ഒരു വാക്ക് നമ്മുടെ മെമ്മറിയില് ഭയങ്കര ഒരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ എനിക്ക് ശ്രീസായിട്ട് സംസാരിക്കണമെന്ന് ഭയങ്കര ഒരു എന്താ പറയാ, എല്ലാ ദിവസവും വിളിച്ച അത്രയും കൊള്ളാമെന്നുണ്ട്. അതേപോലെയാണ് നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് തന്നെ, നമുക്ക് ജീവിക്കണമെന്നില്ലാത്തൊരു സമയത്ത് ഈ പാട്ടൊന്നും എന്നെ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ, ജോലി ചെയ്യാനും എല്ലാവരും നമുക്ക് മെമ്മറി ശരിയാവാനും എല്ലാത്തിനും വേണ്ടിയിട്ട്.
0: അത്രേ ഉള്ളൂന്നേ. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ ഒത്തിരി വിഷമം മാത്രം ഓർത്തുകൊണ്ടിരിക്കുമ്പോ ഈ വിഷമം നമ്മളെ അങ്ങോട്ട് വേട്ടയാടും. എന്നാൽ നേരെ മറിച്ച് നമുക്ക് നേരെ റെയിൻബോയിലേക്ക് വിളിച്ച്, ആകാശവാണിയിലേക്ക് വിളിച്ച് ഒരു പാട്ട് കേട്ട് അടിച്ചു വിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാന്ന് പറഞ്ഞാൽ ഇതെല്ലാം മൈൻഡ് സെറ്റ് എല്ലാം മാറിക്കോളും.
1: ഞാൻ അപ്പുറത്തെ വീട്ടുകാർക്ക് ഇപ്പൊ കടയിലാണെങ്കിൽ ഫുൾ ഓളിയത്തിൽ വെച്ചത്, അപ്പുറത്തുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ മതിരിട്ടാണ് ഞാൻ ഓളിയത്തിൽ. എല്ലാവർക്കും മനസ്സിലൊരു ഇൻവെസ്റ്റ് ഉണ്ടാകട്ടെ എന്നുള്ളൊരു.
0: ഇപ്പൊ വെച്ചേക്കുന്നത് അപ്പുറത്തെ വീട്ടിലും എല്ലാവരും കേൾപ്പിച്ചുകൊണ്ടാണ് വെച്ചേക്കുന്നത്?
1: ഇല്ല, രാവിലെ വീട്ടിൽ വെക്കും, വെളുപ്പിനെ ഇവിടെ ഇപ്പൊ ഷോപ്പിൽ ഞാൻ വന്ന് ഓൺ ആക്കിയ 9 മണി ഒടുങ്ങി ഇവിടെ 9 വരെ വീട്ടില്.
0: അപ്പൊ എല്ലാവരും കേൾക്കട്ടെ.
1: എല്ലാവരും തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്, റോയൽ ബേക്കറി, തൊട്ടടുത്തൊരു പച്ചക്കറി കട, അവരെല്ലാവരും കേൾക്കട്ടെ.
0: അവരും കേൾക്കട്ടെ, അവരും സന്തോഷിക്കട്ടെ അല്ലേ. സങ്കടം
1: വേണ്ട,
0: അത്രേ ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിഷമമൊക്കെ മാറി സന്തോഷമായി.
1: ശ്രീജു പറഞ്ഞു തന്ന ഒരു അത് മെമ്മറിയിൽ കിടക്ക, എനിക്ക് വിളിക്കുന്ന എപ്പോഴും വിളിക്കണമെന്ന് തോന്നാ. പിന്നെ ഇന്ന് ശനിയാഴ്ച ഞാൻ
0: നമ്മള് ചേച്ചി ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മള് ശ്രോതാക്കളോടെ എല്ലാ ശ്രോതാക്കളോടും നമ്മളോട് സ്ഥിരം വിളിച്ചിട്ട് ഒത്തിരി സ്നേഹം ഇതുപോലെ പകർന്നു തരുന്ന എല്ലാ ശ്രോതാക്കളോടും എന്നും വിളിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മള് പുതിയ ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന് മാത്രം കൊണ്ടാ പറയുന്നതല്ല.
1: അപ്പൊ ഞാൻ ഒരു മാസത്തിൽ ഒരിക്കൽ വിളിക്കും, ഇനി അടുത്ത മാസം വിളിക്കും, അതിനെ വിളിക്കാൻ പോലല്ലോ.
0: പക്ഷെ എന്തല്ലോ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്ര വിഷമത്തോടെ വിളിച്ചിട്ട് ചേട്ടന്റെ ആ വിയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം മാറ്റി ഞാൻ സന്തോഷമായിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാത്തിരുന്ന് അതും എന്നോട് തന്നെ അത് പറഞ്ഞു വിളിച്ചതിൽ എനിക്ക് മനസ്സ് പറഞ്ഞു കേട്ടോ. ഒരു കാര്യം പറയാം,
1: ഇനി വിളിക്കുമ്പോ കരയരുത്, സന്തോഷമായിരിക്കണം. എന്റെ മകൻ എന്ന പോലെ നിലയ്ക്ക് ഞാൻ എനിക്ക് അത് ഭയങ്കര ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല. ഇന്ന് വിളിക്കുമ്പോ കരയുന്നില്ല.
0: കരയരുത് കരയരുത്, ഇനി കരയില് വേണ്ട, ഇനി കരയേ വേണ്ട. ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇതൊരു അനുഭവം ദേ ഇവിടെ ഉണ്ട്, നമ്മുടെ ചേച്ചി ഇതുപോലെയൊക്കെയാണ്, അങ്കമാലിയിൽ തങ്ക ചേച്ചി ദേ ഇതുപോലെ ഉഷാറായി. പിന്നെ ഞാൻ എന്തിനാ വിഷമിച്ചുകൊണ്ടിരിക്കണേ, നമ്മൾക്കും കേൾക്കാൻ നല്ലൊരു അടിപൊളി പാട്ടെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ചേച്ചി നമ്മളോട് പറഞ്ഞ് പകർന്നു കൊടുത്ത ഈ ഒരു വിശേഷം, ഈ ഒരു സന്തോഷം മാത്രമാണ് അതാ വേണ്ടത് നമുക്ക് കേട്ടോ. ഹാപ്പി ആയിട്ട്.

0: അടിച്ചു വിളിച്ച് തന്നെ മുമ്പോട്ട് വെക്കോ, എല്ലാ കാര്യങ്ങളും സെറ്റാവട്ടെ കേട്ടോ. ചോദിച്ചാ മാറ്റം നീട്ടിയരട്ടെ. ഏതായാലും അപ്പുറത്തെ കടക്കാരോടും എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്ക്. ഓടി ചെന്ന് പറഞ്ഞോ ദേ നമ്മുടെ പാട്ടാണ് കടക്കാർക്കും വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ.
1: അവിടെ എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. വെച്ചിരട്ടെ പാട്ട്.
1: ഓക്കെ,
0: ഒത്തിരി സന്തോഷം കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം സംസാരിക്കുമ്പോഴും ഇതേ എനർജി കാണണം, കേൾക്കണം. ഓക്കെ ഓക്കെ ശരി.

0: ഒരു മണി കഴിഞ്ഞ 32 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. തൊട്ട് മുമ്പത്തെ നമ്മൾ ഇഷ്ടഗാനം തങ്കേച്ചിയുടെ പാട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഏതായാലും ഒത്തിരി വിഷമത്തോടെ വിളിച്ച ഒരു ശ്രോതാവ് പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത്രമാത്രം സന്തോഷത്തോടെ വിളിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. ദേ ഇവിടെ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ, നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയുടെ പുറത്തുള്ളവരും ഒപ്പം തന്നെ നമ്മുടെ കൺട്രോൾ റൂമിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും തന്നെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതമാകുമ്പോൾ ഈ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് കുറച്ച് പേർക്ക് അത്ര സന്തോഷത്തോടെ പിന്നീട് അതിൽ നിന്നും റിക്കവർ ചെയ്ത് ഇതെല്ലാം മാറിക്കൊണ്ട് പിന്നീടും നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ, അതുപോലെ തന്നെ ദേ ആകാശവാണിയിലുള്ള എല്ലാവർക്കും തന്നെ അത്രമാത്രം സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. ഏതായാലും അതൊന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ അടുത്ത കോളർ എന്ത് വിശേഷമാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരമുണ്ടേ.
1: നമസ്കാരം.
0: ഇത് ആരാണ്? ഫോർട്ട് കൊച്ചിന്ന് സീന. സീന ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങൾ ഫോർട്ട് കൊച്ചിയില്? ചെറിയൊരു ഗ്യാപ്പ് തരുന്നുണ്ട് മഴ, അങ്ങനെ അല്ലേ? എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പോകാൻ
1: വേണ്ടിട്ടായിരിക്കും.
0: ചെറിയൊരു ഗ്യാപ്പും കൂടി ഉള്ളത് കണ്ടിന്യൂസ് അങ്ങോട്ട് പെയ്യണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് മഴയുടെ ഗ്യാപ്പിൽ നമുക്ക് പോവാം. ഫോർട്ട് കൊച്ചിക്കാർക്കല്ലേ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു, അത് കേട്ടാ മതി. അപ്പൊ ഇന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിക്കാർക്ക് വേണ്ടിട്ടാണോ പാട്ട്? ഇന്ന് ആർക്ക്
1: വേണ്ടിട്ടാ പാട്ട്?
0: ഷമീർ, സി എ ഷമീർ.
1: ആ,
0: ഷമീറൊക്കെ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് സീനിയച്ചിടെ ഉള്ള പാട്ടാണ്. പിന്നെ ഉമ്മയ്ക്കും ഇക്കാക്കും കൊടുത്ത് തളയാം. ഏത് പാട്ടാ വേണ്ടേ? വിസ്മയത്തുമ്പത്തിലെ കൊഞ്ചി കൊഞ്ചി. വിഷമത്തോടെയാണ് ഇവർക്കൊക്കെ സന്തോഷത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണേ. നല്ല പാട്ടാണ്, നല്ല പാട്ടാണ് കേട്ടോ. ഞാൻ അത്രത്തോളം വിഷമത്തോട് കൂടിയാണ് ആ പാട്ടെന്ന് പറയുന്നത്. അതിന് സന്ദർഭവും വിഷമവും ഭാവവും ഉൾക്കൊണ്ടാ പറയുന്നത്. പക്ഷെ പാട്ട് അടിപൊളിയല്ലേ? ഈ പാട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള പാട്ടാ. സീനിയച്ചിയുടെ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇറക്കെല്ലാം കൊടുക്കാം. കൊടുത്തളയാ. ഉമ്മച്ചി കേൾക്കണ്ടോ? വിളിച്ചു പറഞ്ഞേ, വിളിച്ചു പറഞ്ഞേ. ഉമ്മച്ചിക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ട് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അയൽവാസി, അയൽവാസി സി എ ഷമീർ അല്ലേ പറഞ്ഞത്? ആ ഷമീർക്ക് വേണ്ടിട്ടും പ്രത്യേകിച്ച് തന്നെ എടുത്ത് തന്നെ കൊടുക്കാം. എല്ലാവർക്കും ആയിട്ട് കൊടുത്തളയാം
1: കേട്ടോ.
0: സന്തോഷം വിളിച്ചതിന്. എന്നാ പാട്ട് കേൾക്കാം.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ഒരു മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. നമ്മോടൊപ്പം യുവർ ചോയ്സിലേക്ക് ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇത് ആരാണ്?
1: ഇത് നോർത്ത് പറയുന്ന കലാധരൻ.
0: നോർത്ത് പറയുന്ന കലാധരൻ. ചേട്ടാ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നില്ല? എവിടെ എല്ലാം?
1: നല്ല വിശേഷം, നല്ല വിശേഷം.
0: അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ?
1: മഴ വെയില്.
0: മഴ വെയില്. നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പ് കയറിയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പെയ്തിട്ടില്ല. കലാധരൻ ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ? അമ്പലത്തിലെ സ്റ്റാഫാ. എവിടെ വർക്ക്? പറവൂര് തന്നെ. ഓ, അമ്പലത്തിൽ തന്നെയാണല്ലേ. അപ്പോ ഇന്നപ്പോ പോയോ അതോ രാവിലെ പോയി? റെസ്റ്റ് ആണ്. അതിന്റെയൊക്കെ മാറി വരുന്നു അല്ലേ? എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ, ദൈവം സഹിച്ച് എല്ലാം എല്ലാം വേദന മാറിക്കോളും. അപ്പൊ ഇന്ന് ആർക്കാ പാട്ട്?
1: ഇന്ന് ഞങ്ങളുടെ, എനിക്ക് രണ്ട് പേരക്കുട്ടികളുണ്ട്.
0: ആ പേരക്കുട്ടികൾക്ക് തന്നെയാണ്. പേരക്കുട്ടികളുടെ പേരെന്ന് പറയാവോ?
1: മൂത്തത്
0: അനുഗ്രഹ,
1: മൂത്തത് അഭിനയ.
0: അഭിനയ.
1: രണ്ടാമത്തെ അനുഗ്രഹ.
0: അഭിനയ്ക്കും അനുഗ്രഹയ്ക്കും വേണ്ടിട്ടാണെന്ന് പാട്ട്.
1: പാട്ട്. ഒരു വീട്, മോളുടെ വീട് പാലക്കാട്. മോളെ കൊടുക്കാണ് പാലക്കാടാണ്.
0: പാലക്കാടാണ്.
1: രണ്ടു ദിവസം കഴിഞ്ഞ് പോകും. അപ്പൊ പാട്ട് കേൾക്കണം.

0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുന്നതിന്റെ ദുഃഖം പിള്ളേർക്ക്, വീട് വിട്ടു പോകുന്നതിന്റെ വിഷമം നമുക്ക് അല്ലേ. പക്ഷെ അത് നോക്കണ്ട, പാലക്കാടല്ലേ, ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ, നമുക്ക് പോവാലോ.
1: പിന്നെ
0: ഒരു ജില്ല അപ്പുറം അങ്ങോട്ട് പോയാൽ മതിയല്ലോ.
1: പിന്നെ പിന്നെ കുറച്ച് ദിവസം നിന്നിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്
0: ഉണ്ടാവും, ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഈ രണ്ട് രണ്ടു മാസമായിട്ട് വെക്കേഷൻ ഉണ്ടായിരുന്നല്ലേ.
1: ഉണ്ടായിരുന്നു.
0: ആ, പ്രത്യേകിച്ചും പേരക്കുട്ടികൾ അതുപോലെ തന്നെ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ടാവും.
1: ബുദ്ധിമുട്ടുണ്ടാവും.
0: പക്ഷെ നമുക്ക് വിളിക്കാന്നേ, നമുക്കിപ്പോ ഫോൺ വിളിക്കാനും വീഡിയോ കോള്, വാട്സപ്പ് വിളിക്കാനും ഒക്കെ

0: ഒരു സ്പെഷ്യൽ ആയിട്ട് പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട് കൊടുക്കാം. ഏത് പാട്ടായിരുന്നു?
1: ഉണ്ണികളെ ഒരു കഥ പറയുന്നു.
0: ആ നല്ല നല്ല അടിപൊളി പാട്ട് കൂടിയാണ്. സന്ദർഭത്തിന് അനുസരിച്ചുള്ള പാട്ട് ഞാൻ അങ്ങോട്ട്
1: കൊടുത്തുകളയാം.
0: പിള്ളേരേതായാലും ഇത് കഴിഞ്ഞിട്ട്, എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ അങ്ങോട്ട് തുടങ്ങി അവർ സന്തോഷമായിട്ട് പഠിക്കാൻ പോയി, എല്ലാം ഉഷാറാവട്ടെ. അതെ, നമുക്കെന്നാ ഈ പാട്ട് എല്ലാവർക്കും ആയിട്ട് കൊടുക്കാം, പ്രത്യേകിച്ചും രണ്ടുപേർക്കും, പേരക്കുട്ടികൾക്കും, എല്ലാ കുട്ടികൾക്കും. ഓക്കെ, സന്തോഷം വിളിച്ചേനെ കേട്ടോ. പാട്ട് കേൾക്കാം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ഒന്ന് 1:53 ആയിരിക്കുവാണ് സമയം. ഏതായാലും ഈ സമയത്ത് പൊതുവേ ഞാൻ പറയാറുള്ള സ്ഥിരം ഡയലോഗ് ഞാൻ പറയുകയാണ്, ആരാണ് ആ ഭാഗ്യവാൻ? എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും പെട്ടെന്ന് തന്നെ ഒന്ന് കിട്ടുമ്പോൾ ഉള്ള ശ്രോതാക്കളുടെ സന്തോഷമുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ തന്നെ സന്തോഷമാവുന്നത്. ഏതായാലും ആ ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ നമുക്കൊന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം,
2: സുന്ദരൻ ചേട്ടാ, സുന്ദരൻ ചേട്ടനാണ് ആ ഭാഗ്യവാൻ.
3: ഹലോ
2: സുന്ദരൻ ചേട്ടനെ, സുന്ദരൻ ചേട്ടനാണ് ആ ഭാഗ്യവാൻ എന്ന് പറയുമായിരുന്നു. അല്ലെങ്കിലും പണ്ട് എനിക്ക് ഭാഗ്യ ഇത്തിരി കൂടുതലാണല്ലേ. എവിടെയാണ് സ്ഥലം?
3: ഏഴിക്കരയിൽ.
2: സുന്ദരൻ ചേട്ടന്റെ ഈ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവർക്കും സന്തോഷം പകർന്നു കൊടുക്കാറുണ്ടോ?
3: എല്ലാവർക്കും, നമുക്ക് പാട്ടാണ് സന്തോഷം,
2: പാട്ടാണ് നമ്മുടെ സന്തോഷം. കേൾക്കണം, അതുപോലെ അത്രമാത്രം സന്തോഷം ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം.
3: അപ്പൊ എനിക്ക് സ്ത്രീത്തായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ, ആദ്യമായിട്ടാണ്.
2: ആ ഒരു സന്തോഷം എനിക്കും ഉണ്ട്.
3: ഞാൻ ശരത്തായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
2: ശരത്തായിട്ട് സംസാരിച്ചിട്ടുണ്ട്? ശരത്ത് നമ്മുടെ പറവൂരുകാരും തന്നെ.
3: അതെ, കണ്ടാരംപള്ളിയിലാണ് വീട്.
2: അതെ, അപ്പൊ ഇതുവരെ നമുക്ക് സന്തോഷമായി വിളിച്ചതിന്. അല്ല, ഈ സന്തോഷം പ്രമാണിച്ച് ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ?
3: ഇന്ന് പ്രത്യേകതയുണ്ട്, എന്റെ അനിയൻ, അതായത് ലൈത്തന്റെ മകൻ, KCB ന്ന് റിട്ടയർമെന്റ് ആവണേന്. ഇന്ന്
2: KCB ന്ന് റിട്ടയർമെന്റ് ആണ്.
3: അതെ.
2: മകന്റെ പേരെന്താ?
3: വേണ്ടി പുള്ളിയുടെ പേര് ഷിബു.
2: ഷിബു, ഷിബു ചേട്ടന് വേണ്ടിട്ട് നല്ല അടിപൊളി പാട്ട് കൊടുക്കാം. ഏത് പാട്ടാ?
3: ഏത്? ഒരു നമുക്ക് നൊമ്പര വീണ കരയരുത് എന്നുള്ള പാട്ടില്ലേ, അത് വെച്ചാൽ മതി.
2: എന്നാലും എന്റെ ഷിബു ചേട്ടനെ കരയിപ്പിക്കാൻ വേണ്ടിട്ട് ഈ പാട്ട് എന്നെ വെച്ചു പറഞ്ഞേ.
3: ജോലി കരയുമ്പോ, ജോലി കഴിയുമ്പോ നമുക്കൊരു സന്തോഷക്കുറവല്ലേ?
2: ഓ, ഓൾറെഡി സന്തോഷം, ഓൾറെഡി സങ്കടമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കൂടുതൽ കരയിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. സുന്ദരൻ ചേട്ടാ, ആള് നമ്മള് വിചാരിക്കുന്നവരല്ല. എടാ ഷിബു, നീ ഒന്നിത് കേട്ടേ, നൊമ്പര വീണ എന്ന് പറഞ്ഞ് പുള്ളീനെ കരയിപ്പിക്കും.
3: ഏഴുമണിക്കാണ്
2: ഫംഗ്ഷൻ.
3: അപ്പൊ ഈ പാട്ടിക്ക് പുള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ശ്രീത്തിനും എല്ലാവർക്കും, ദൂരദർശന്റെ എല്ലാവർക്കും വേണ്ടി എന്റെ.
2: ഓ, ദൂരദർശന്റെ, ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ ആളുകൾക്കും, എല്ലാവർക്കും കൂടി വേണ്ടിട്ട് നമുക്കിത് കൊടുക്കാം.
3: വേണ്ടി
2: ആ മനുഷ്യൻ സന്തോഷമായിട്ട് റിട്ടയർമെന്റ് അടിക്കാൻ നിൽക്കുന്ന ഷിബു ചേട്ടനെ കരയിപ്പിക്കാൻ ഇതും. ചുമ്മാ പറയാം കേട്ടോ. ഏതായാലും ഷിബു ചേട്ടനെ എല്ലാവിധ ആശംസകളും നേരുവാണ്. ഒപ്പം സുന്ദരൻ ചേട്ടനായിട്ട് വിളിക്കാൻ കഴിഞ്ഞ സന്തോഷം. ലാസ്റ്റ് ഇനിയിപ്പോ ഉള്ള ഒരു പാട്ട് മാത്രമാണ് നമ്മുടെ സമയം, നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് കൊടുക്കാം.
3: താങ്ക് യു,
2: ഒത്തിരി സന്തോഷം ചേട്ടാ, വിളിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ. പാട്ട് കേൾക്കാം.
3: ഓക്കെ
2: ഓക്കെ എന്നാ.

സമയം 1 മണി കഴിഞ്ഞ് 59:16 ആയിരിക്കുവാണ്. ഏതായാലും നമ്മൾ വിഷമത്തിന്റെ കാര്യവും സന്തോഷത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു പറഞ്ഞ് യാത്ര ചെയ്ത് ഇന്ന് ഏതായാലും പരിപാടി അങ്ങനെ സമാപിക്കാനുള്ള സമയം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാ ശ്രോതാക്കളും, ഒത്തിരി ശ്രോതാക്കൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഒപ്പം തന്നെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും എല്ലാവർക്കും തന്നെ വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ യുവർ ചോയ്സിൽ നിന്നും യാത്ര പറയുന്നത് നിങ്ങളെ സ്വന്തം റെയിൻബോ ആർജെ ശ്രീജിത്ത് എസ് മോഹൻ. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

കാടു സടുകുടു സടുകുടു സടുകുടു സടുകുടു സടുകുടു സടുകുടു സടുകുടു സടുകുടു.

0: മൻ കി ബാത്ത്.
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: The game starts now. Let's go.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: सजना तेरी याद सतावे टोली टोल बजावे हित खुशी दे गावे।

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൂഹത്തിൽ ലഹരിക്കെതിരായ മാനസികാവസ്ഥ വളർത്തുന്നതിനുള്ള ഇടപെടൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം ബസേലിയസ് കോളേജിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ജൂൺ 3 വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
1: ന്യൂസ് റെയിൻബോ. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഓൺ ദി ഗോ ഓൺ റെയിൻബോ എഫ് എം 107.5. Drive time music.

0: വിദ്യാസാഗറിന്റെ മ്യൂസിക്, ശങ്കർ മഹാദേവനുണ്ട്. വോക്കൽസ് ഡ്രീംസ് മൂവിയിലെ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദാ ഇവിടെ എത്തിയിരിക്കുന്നത്. ഡ്രീംസ് എന്ന് പറയുമ്പോൾ സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സംഗതിയാണല്ലേ. ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ബിലീവ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദെയർ ഡ്രീംസ് എന്ന് പറയും. നമ്മുടെ സ്വപ്നങ്ങളുടെ ഭംഗിയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള പാത, അല്ലെങ്കിൽ അതിന്റെ ഒരു യാത്ര അടങ്ങിയിരിക്കുന്നത്. എന്താ ഉണ്ടായിരിക്കുന്നത്?
1: അല്ല, പറഞ്ഞു തീരട്ടെ എന്നങ്ങ് വിചാരിച്ചു.

0: നമ്മള്.
1: അല്ല, അത് ഞാൻ പിന്നെ പറയാം. ഈ സ്വപ്നങ്ങളുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ ഒരു സൈഡും കൂടെ ഉണ്ട് കേട്ടോ. പ്രായോഗികമായ സ്വപ്നങ്ങളെ കാണാൻ പാടുള്ളൂ. നടക്കാൻ പറ്റില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോയിട്ട് ഞാൻ ചന്ദ്രനിൽ പോയി വീടുണ്ടാക്കി താമസിക്കുന്നൊന്നും പറയരുത്.
0: ഇല്ലാതെ സ്വപ്നം കാണാമല്ലോ.
1: സ്വപ്നം കാണുന്ന സ്വപ്നങ്ങൾ പ്രായോഗിക തലത്തിലുള്ളതായിരിക്കണം എന്നാണ്.
0: ഓ അങ്ങനെ, ശരി.
1: അപ്പോഴല്ലേ നമുക്കത്, അത് ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ബിലീവ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദ ഡ്രീംസ് എന്ന് പറയുമ്പോൾ, ആ സ്വപ്നങ്ങൾ അത്ര ആ രീതിയിലായിരിക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ ഭാവി നന്നായി വരുള്ളൂ. എന്തോന്ന്?
0: അല്ല, ഞാൻ കാണുന്ന സ്വപ്നം ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല.
1: വെറുതെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം അല്ല കുഞ്ഞെ,
0: ഉണർന്നിരുന്നും കൂടെ കാണുന്ന സ്വപ്നം.
1: ഉണർന്നിരുന്ന് കാണുന്ന സ്വപ്നങ്ങളുടെ കാര്യമാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചത്.
0: ഓ ശരി.
1: അങ്ങനെ ഒരു നല്ലൊരു മെസ്സേജോടുകൂടി നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അതെ, നമ്മള് ഞങ്ങൾ രണ്ടുപേരുണ്ട് നിങ്ങളുടെ കൂടെ. ഒരു 8 മണി വരെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് അച്ചുണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്ടുണ്ട്. പിന്നെ നമ്മൾ കുറെ വിശേഷങ്ങള്, കുറെ ഗെയിംസ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചു കുറച്ച് ചില ചോദ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്.
0: പുറത്തിറങ്ങുമ്പോ അടി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം.
1: അത് സാരില്ല, ഞാൻ മാറി നിൽക്കും.
0: ഓ, അതെനിക്കറിയാം. അല്ലെങ്കിൽ എന്നെ കൊല്ലം കൊടുത്തിട്ട് മാറി നിൽക്കലാണല്ലോ പരിപാടി.
1: അല്ല, അത് പറഞ്ഞപ്പോഴാലോചിച്ച, ഇന്ന് കഴിഞ്ഞ ഏതോ ഒരു പ്രോഗ്രാമില് പിന്നെ എന്റെ കൂടെ ഇരിക്കുമ്പോ എന്തോ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞതായിട്ട് ആരോ എന്നോട് സൂചിപ്പിച്ചു.
0: ആരോ എന്നോട് സൂചിപ്പിച്ചു എന്നാണോ അതോ തനിയെ കേട്ടതാണോ?
1: ഇല്ലില്ല, എന്നോട് ഒരാള് സൂചിപ്പിച്ചു. സുരേഷിന്റെ കൂടെ ഇരിക്കുമ്പോ അച്ഛനാകെ പ്രശ്നങ്ങളാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞെന്ന്. ശരിയാണോ?
0: ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞല്ലേ അത്.
1: എന്താ പറഞ്ഞു?
0: ഞാൻ കേട്ടില്ല. പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിട്ട് തരൂലേ. സമാധാനത്തോടെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ?
1: ശരി, 8 മണിക്ക് ശേഷം പറഞ്ഞാൽ മതി. അപ്പൊ തീരുമാനമാക്കാം.
0: 8 മണിക്ക് ശേഷം പറയാം.
1: അപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ പാട്ടുകൾ എൻജോയ് ചെയ്യാനും നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാനും നമ്മുടെ ഗെയിംസിൽ പങ്കെടുക്കാനും ഒക്കെ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ?
0: അപ്പൊ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242801 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസും ഗെയിംസും ഒക്കെ ഇവിടെ റെഡിയാണ്.
1: യെസ്, ഒരു 2 പാട്ടുകൾക്ക് ശേഷം നമുക്ക് ചോദ്യങ്ങളും ചോദ്യശരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും
0: വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനുള്ള ചോദ്യങ്ങൾ,
1: ആ ചോദ്യം എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 പാട്ട് കേട്ടിട്ട് പോരെ. കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ എഫ് എം, മ്യൂസിക്കലി
0: യുവേഴ്സ്.
2: ആകാശവാണി FM Rainbow 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.

0: സാജൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ആൽക്കായ് ആഗ്നേയയ്ക്കുണ്ട് വോക്കൽസ്. ആൻഡ് ദ ടൈം ഈസ്
1: 5 മണി കഴിഞ്ഞ 23 മിനിറ്റും 23 സെക്കൻഡും ആയിട്ടുണ്ട്.
0: അപ്പോൾ ഇന്ന് മെയ് 30-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ഒരു ദിവസത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് ഞാനൊന്ന് പറയാം. ഒരു 3 കാര്യങ്ങളെ പറ്റി പറയാം ഇന്നത്തെ ദിവസങ്ങളുടെ പ്രത്യേകതയായിട്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇന്ന് ഗോവ സ്റ്റേറ്റ് ഹുഡ് ഡേ ആണ്. ഇന്ന് ഗോവ സംസ്ഥാനം നിലവിൽ വന്ന ഒരു ദിവസമാണ് ഇന്ന് മെയ് 30-ാം തീയതി. ദെൻ വേൾഡ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഡേ ആണ്. അതൊരു അസുഖമാണ്, MS, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ദെൻ ഇന്റർനാഷണൽ ഡേ ഓഫ് പൊട്ടേറ്റോ.
1: അത് ഉരുളക്കിഴങ്ങ് എനിക്ക് നന്നായിട്ട്
0: കുറെ കാര്യങ്ങൾ
1: പറയാനുണ്ട്.
0: അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ നമുക്ക് ഗോവയുടെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാം. ഇന്ത്യയുടെ 25-ാമത് സംസ്ഥാനമായിട്ട് ഗോവ നിലവിൽ

0: വന്ന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണെന്ന്. 1987 മെയ് 30 അത് ആ ഒരു സംഭവം ഉണ്ടായത്. ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് അസിനോ. പിന്നെ ഒരു പെർഫെക്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ്. ഗോവയെ പറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല.
1: ഗോവയെ പോയിട്ടുണ്ടോ?
0: പോയിട്ടുണ്ട്.
1: പോകാത്ത സ്ഥലമൊന്നും ഇല്ലല്ലേ?
0: ഉണ്ട്. ഓക്കെ, ഗോവ സംസ്ഥാനം നിലവിൽ വന്ന ദിവസമാണ് ഇന്ന്. അപ്പൊ അത് കഴിഞ്ഞു.
1: അത് കഴിഞ്ഞു ഇനി വാട്സാപ്പ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നില്ലേ?
0: വാട്സാപ്പ് ചോദ്യം ഇപ്പൊ കൊടുക്കണോ?
1: കൊടുത്തേരേന്ന് ഉറങ്ങിയിരിക്കുവാന്ന് തോന്നുന്നു എല്ലാരും.
0: ആരും ഒരു ഒരു ജീവൻ
1: ഒരു ഒരു എനർജി വന്നിട്ടില്ല. എന്തായാലും വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജൊക്കെ അറിയാമല്ലോ. ഇൻസ്റ്റാ പേജ് FM Rainbow Kochi 107.5 ആണ്. അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ FB പേജ് ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന പേജിൽ നമ്മുടെ പോസ്റ്റ് കിടപ്പുണ്ട്. പോസ്റ്റിന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്ന ഉള്ളൂ. അപ്പോ ഞാൻ ഗെയിംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എടുത്താ പൊങ്ങാത്ത ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല എന്നറിയാലോ.
0: അത് ഒരു താങ്ങാണല്ലേ?
1: അത് താങ്ങാണ്.
0: ഇത് എടുത്താ പൊങ്ങാത്തൊന്നുമല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ.
1: ചോദ്യം,
0: ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായിട്ട് ജനങ്ങളും നിരൂപകരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു ക്ലൂ കൂടി തരാം ഞാൻ. ഇദ്ദേഹത്തിന് 2 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ആക്ടറിനുള്ള 2 നാഷണൽ അവാർഡ്. മരിക്കുമ്പോ മരിച്ചു, ആളില്ല കേട്ടോ. 47 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അത്രയും യങ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി ജനങ്ങളും നിരൂപകരും. അപ്പൊ എല്ലാ ഏത് ആർട്ട് ഫിലിംസ് ആയാലും ശരി, കൊമേഴ്ഷ്യൽ ഫിലിംസ് ആയാലും ശരി, അദ്ദേഹം വളരെ നന്നായി ശോഭിച്ചിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ആക്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. 8547341075 ആ നമ്പറിലേക്ക്.
1: അത്ര ക്ലൂ ഉള്ളൂ?
0: തൽക്കാലം അതേ ഉള്ളൂ. ഉത്തരം വന്നില്ലെങ്കിൽ ഇനിയും ക്ലൂ കൊടുക്കുന്നതായിരിക്കും.
1: അല്ലേ, എനിക്ക് പിടിയിട്ടില്ല ആരാന്നുള്ളത്.
0: ഭയങ്കര വിവരമുള്ള പോലെ.
1: എന്നാലും
0: ഇതിപ്പോ ആൻസർ
1: ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായ സ്മിതാ ബാലന്റെ കൂടെ ഇരുന്നപ്പോ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചില്ലേ? അതൊക്കെ തന്നെ നടന്നോണ്ടിരിക്കണത്.
0: ഞാൻ എന്തോന്ന് ഇപ്പൊ ഞാൻ ഉള്ള സത്യങ്ങൾ ഉള്ള പോലെ പറയും. ഈ വെളിച്ചത്തിൽ കാണുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ, പിന്നെ എന്താ?
1: ആണല്ലേ, ഞാനും വിളിച്ച് പറയും. കുറെ കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്.
0: ആ ശരി, സാറില്ല, നമുക്ക് പറഞ്ഞങ്ങ് തീർക്കാം.
1: ശരി.
0: അല്ല, ഇതിപ്പോ ഈ ആക്ടറിന്റെ പേര് പറഞ്ഞ ചിലപ്പോ ചോദിക്കും, ഇത് ആരാന്ന് ചോദിക്കും. ചിലപ്പോ അങ്ങനെയുള്ള ഒരാളാണ് എന്നോട് ക്ലൂ ചോദിച്ചത്.
1: ഇതിന് പച്ചയായ മറുപടി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തരാട്ടോ.
0: പോരാ, എനിക്ക് ലൈവായിട്ട് കേൾക്കണം. ഇപ്പൊ വേണ്ട, പിന്നെ
1: പേടിയുണ്ട്, അന്ത ഭയം ഇരിക്കണം.
0: കേട്ടോണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: ഇംഗ്ലീഷ് സ്കൂൾ കെ ബതായ കൽ ഹം കൂലർ കെ മോട്ടർ കി ബൈൻഡിംഗ് കരാ കെ ആയ പൂരാ നഹീ ഹൈ पर हमरे घर में इतना भी बस हम ही बोल पाते हैं. फुल इंग्लिश बोल के बताए. आई लव यू.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0484242418101. 0484242418101.

0: സമയം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റും 28 സെക്കൻഡും ആയിട്ടുണ്ട്.
1: ഗദ്ദാമ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. കെ എസ് ചിത്രയുടെയും വിജയ് യേശുദാസിന്റെയും വോയിസിലാണ് ബെനത് വി ട്രാഗിന്റെ മ്യൂസിക്കിൽ വന്നൊരു നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. അങ്ങനെ നമ്മൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ചോദ്യങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് ഒരു വ്യക്തി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാ നോക്കാം.
0: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: പേര് പറഞ്ഞോളൂ.
2: പേര് സാബു.
1: സാബു,
0: സാബു എവിടുന്നാ വിളിക്കണേ?
2: ഞാൻ സുരേഷ്ജിയുടെ നാട്ടുകാരനാണ്.
1: തൃപ്പൂണിത്തുറക്കാരനാണോ?
2: തിരുവാങ്കുളം.
1: ശരി, ഒന്നും കൂടെ അടുത്തേക്ക് വന്നു. അത് ശരി. തിരുവാങ്കുളത്ത് എവിടെയാ? മാമലയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സാബു?
2: ഞാന് കാക്കനാട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ട് സുരേഷ്ജി.
0: ഇവിടെ ഇവിടെ എവിടന്ന് ഓർമ്മയൊന്നും ഇല്ല സാബുവേ.
1: തൃപ്പൂണിത്തുറ
2: ഞാൻ തൃപ്പൂണിത്തുറ ഷോപ്പിൽ വെച്ച് മീറ്റ്
1: ചെയ്തിട്ടുണ്ട്.
2: ഞാൻ അതുകൊണ്ട് മാത്രം സുരേഷിയുള്ള പ്രോഗ്രാം ആയതിന് മാത്രം വിളിച്ചതാണ്.
0: അല്ലാതെ ഞാനും കൂടി ഉണ്ടായിട്ടൊന്നും അല്ലല്ലേ.
1: അച്ഛനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സാബുജി.
2: പറ്റില്ല. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കുറെ നാളായി കേട്ടിട്ട്, കാരണം ഈ സമയത്ത് ഇങ്ങനെ
1: ഞങ്ങളും അങ്ങനെ മാസത്തിൽ ഒരിക്കലൊക്കെ
0: വരാറുള്ളു,
1: ചുരുക്കമാണ്. എനിവേസ് വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
2: ഓക്കെ, ഞാൻ എന്തായാലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഞാൻ വിചാരിക്കുന്നില്ല, കാരണം എനിക്ക് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൊക്കെ ഞാൻ കേട്ടു.
1: ഇല്ലില്ല,
0: ആ ചോദ്യമല്ല, അത് വാട്സാപ്പുകാർക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യമാണ്.
1: അതിലും ഭീകരമായൊരു ചോദ്യമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അച്ചു,
0: ഭീകരമൊന്നും അല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ഡയലോഗ്സ്.
1: സിനിമയൊക്കെ കാണുന്ന ആളല്ലേ സാബു?
2: സിനിമ അത്യാവശ്യമൊക്കെ.
0: ഓക്കെ, അപ്പൊ ഞാനൊരു 3 ഡയലോഗ് ഇടും, ആ 3 ഏതാണ് സിനിമ എന്ന് പറഞ്ഞാൽ മതി. ഒറ്റയടിക്ക് 3 കേട്ടോ, ശ്രദ്ധിച്ചു വെക്കണേ. ആ ഇടട്ടെ? ഓക്കെ.
3: ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്, നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തമാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞു ഓടെ ഞാനോട് പറ്റിച്ച്.
4: അത് നീ പുറകെ ഓടുന്നുണ്ടല്ലോ, എന്തിനാ?
3: ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ.
5: പിന്നെ ക്ലച്ച് അറിയണ്ടേ? ക്ലച്ച് ഇങ്ങനെ കാലിൽ ലെഫ്റ്റാണ്, കാലിൽ ലെഫ്റ്റാണ് ഞാൻ പറയില്ലേ.
6: ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ?
5: വന്നാൽ കേട്ട, ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരിയെടുക്കണം.
6: അപ്പൊ ബ്രേക്കോ?
5: ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടങ്ങിയ ദേശം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാണ്?
7: എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാർ ഇടിച്ചു പൊളിച്ചത്.
8: പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം.
7: എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്തടിച്ച് വെളിവില്ലാതെ ഉമ്മാർ എന്നെ എത്ര തല്ലി.
0: കിട്ടിയാ? കിട്ടിയാ?
2: കിട്ടി, 2-3 കിട്ടി.
1: രണ്ടും
2: തലേണ മന്ത്രം.
1: ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കേ. സി ഡി മൂസ അല്ല,
0: അതന്നെ.
1: കലക്കി കലക്കി.
0: ആദ്യത്തെ കിട്ടിയില്ല? നമ്മൾ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ, ഇനി ഞാൻ ഇവിടെ ബിരിയാണി കൊടുക്കണുണ്ടെങ്കിലോ ഞാൻ എപ്പോഴും പറയണതാ.
1: എന്റെ നാട്ടുകാരനാണ് ഒന്ന് പറയണം കേട്ടോ, എന്റെ മാനം രക്ഷിക്കണം.
0: ആ നാട്ടുകാരനാണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ സാബുവിനുള്ളൂ. അതെ അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
1: ഈ അച്ചു പറയണമെന്ന് വിശ്വസിക്കരുത് സാബുജി.
0: ആ അത് വൺ മാൻ ഷോ ആണ്, വൺ മാൻ ഷോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണ ഒരു ഡയലോഗ് അല്ലേ അത്?

0: അതെ, എവിടെ എവിടെ ചെന്ന് ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു സംശയം നമ്മൾ എപ്പോഴും പറയാറുള്ളൂ അല്ലേ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഏതായാലും ആദ്യത്തെ രണ്ടാമത്തെ രണ്ടെണ്ണം ഐഡന്റിഫൈ ചെയ്തില്ലേ, അതിന് ഫുൾ മാർക്ക് ഞങ്ങൾ അങ്ങ് തന്നേക്കാം.
1: അപ്പൊ ശരി, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.
1: ഓ, അങ്ങനെ എന്റെ ഒരു ക്വസ്റ്റ്യൻ വിജയിച്ചിരിക്കുന്നു.
0: അപ്പൊ ഞാൻ ആ വാട്സ്ആപ്പ് ചോദ്യം ഒന്നും കൂടെ ചോദിച്ചേക്കാം. ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി ജനങ്ങളും നിരൂപകരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. രണ്ട് നാഷണൽ അവാർഡ്, ബെസ്റ്റ് ആക്ടറിനുള്ള രണ്ട് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 47 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്, 47 വയസ്സിൽ അന്തരിച്ചു. വളരെ പോപ്പുലർ ആയിട്ടുള്ള, എല്ലാവരും റെസ്പെക്ടോടു കൂടി കാണുന്ന ഒരു ആക്ടറാണ്.
1: കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഉത്തരം. ശരി, ഉത്തരം
0: ശരി. ഉത്തരം ഇയാൾക്കെങ്ങനെ അറിയാം?
1: എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ എന്നെ പൊട്ടിയാക്കരുത്.
0: അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ.
1: എന്താ
0: അച്ഛൻ ഇത്രയും വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി അച്ഛൻ ഇങ്ങനെ പൊട്ടിയാവണേ?
1: എന്തെന്ന്, അതെനിക്കുള്ള താങ്ങാന്ന് എനിക്ക് മനസ്സിലായി.
0: സീരിയസ് ആയിട്ട്
1: ഇനി ഇതിന്റെ പുറകെ വരണുണ്ട് ക്വസ്റ്റ്യങ്ങള്. അപ്പൊ പറയോന്ന് എനിക്കൊന്ന് നോക്കണം. ഞാനേ വേണ്ട,
0: ഈ അച്ഛ ചോദ്യം ഉണ്ടാക്കിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അറിയാതെ അച്ഛ തന്നെ ഉണ്ടാക്കിയ ചോദ്യങ്ങളാണ് ഈ ചോദ്യം ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ചോദിച്ചും ഈ അച്ഛുവിന്റെ ഈ ഓഡിയോ ചോദ്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ഛുവിനെ മാത്രം പഴി പറഞ്ഞാൽ മതി, ഞാൻ എനിക്ക് അതിൽ റോളൊന്നുമില്ല. നല്ലതുണ്ടെങ്കിലും പറഞ്ഞു.
1: കൈ ഒഴിഞ്ഞങ്ങ് പോയി. ഇത് തന്നെ ഞാൻ പറയുന്നത്.
0: പക്ഷേ ആപത്ത് വരുമ്പോ എന്നും നിനക്ക് ഞാൻ,
1: ആപത്ത് വരുമ്പോ ആ തോള് തരുന്ന എനിക്ക് തോന്നണില്ല.
0: ഈ ചുമലിൽ, ഈ ചുമലിൽ,
1: ആ ചുമലിൽ ചായില്ല. സമയം 5 മണി കഴിഞ്ഞ് 40:59 ആയിട്ടുണ്ട്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: റെയിൻബോ എഫ് എം 107.5.
2: குளிர் அடிக்குது பசி தாங்குமா இளமை இனி பரிமாறவா இளமாங்க நீ

0: മൊത്തം ആട് ആടെന്നാണല്ലോ ഇവിടെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് മാത്രമേ കാണാവുള്ളൂ.
1: ആടുമ്പോ നമ്മുടെ എല്ലും പല്ലും ഒക്കെ ആടുമല്ലോ.
0: മൊത്തത്തിൽ ഒരാട്ടല്ലേ. അപ്പൊ എന്തായാലും അത് നമ്മുടെ കൂടെ ആടാനാന്ന് തോന്നുന്നു. ഒരാളും കൂടി ഉണ്ട് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. വളരെ സീരിയസ് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന പോലെ ഉണ്ട്. ആരാ ഇത്? പേരെന്താ?
2: നയന.
1: നയന, നയന എവിടെയാണ് നയനയുടെ വീട്, സ്ഥലം? പറവൂർ പട്ടണം. എന്ത് ചെയ്യണ നയന? പിന്നെ ബയോഡേറ്റ ഒക്കെ എടുത്തിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കുകയാണോ? അതെ, ഈ ഒന്ന് ചിരിക്കുക, അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. എന്ത് ചെയ്യുന്നു നയന? എന്ത് ടീച്ചറത് വർക്ക് ചെയ്യാത്ത? ആണോ? ചെറിയ കുഞ്ഞു? എത്ര പ്രായമായി കുഞ്ഞിന്?
2: 90 ദിവസം.
1: മോളോ മോനോ? മോൻ. മോളുടെ പേരെന്താ? കെയ്ലിൻ. ഓക്കെ.
0: അപ്പഴേ ഒരു ചോദ്യമൊക്കെ ഉണ്ട്, ചോദിച്ചേക്കട്ടെ.
1: ഗെയിം
0: ടീച്ചറായോണ്ട് ഞാൻ അധികം മറ്റേ എന്റെ ആ ഒരു
1: വിശ്വരൂപം പുറത്തെടുക്കുന്നില്ല.
0: ചോദിക്കട്ടെ, സിമ്പിൾ ആണ്, സിമ്പിൾ. ഞാൻ പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള 10 പേരുടെ പേര് 30 സെക്കൻഡിൽ പറയുക.
1: ഒരു സിനിമയുടെ പേര് പറയും, ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള 10 ആക്ടേഴ്സ്, ആ സിനിമയിൽ വരുന്ന 10, കുറെ പേരുള്ള സിനിമകളാണ്. അപ്പൊ അതിൽ 10 പേരുടെ പേര് 30 സെക്കൻഡ് സമയം തരും, ആ സമയത്തിനുള്ളിൽ പറയണം. 10 പേരുടെ പേര് പറഞ്ഞാൽ മതി.
0: ഏറ്റവും എളുപ്പം കൊടുക്കാം അല്ലേ?
1: കൊടുക്ക്, കുഴപ്പമില്ല, കൊടുക്ക്.
0: ഏറ്റവും എളുപ്പമുള്ള സിനിമയാണേ, 30 സെക്കൻഡ് പറയണം, 10 പേരെ. മണിച്ചിത്രത്താഴ് തുടങ്ങുവാണേ.
1: സമയം എന്താ തുടങ്ങി? അടിപൊളി, അടിപൊളി. സമയമായോ?
0: ഇനിയും കിടക്കുന്നു 6 സെക്കൻഡ്.
1: അമ്പടാ, അടിപൊളി ട്ടോ.
0: പോളിച്ച് പോളിച്ച്.
1: 24 സെക്കൻഡിനുള്ളിൽ 10 പേരുടെ പേര് ടീച്ചർ പറഞ്ഞിരിക്കുകയാണ്. ടീച്ചർക്ക്
0: കൈയടി. എന്നാലും ഇത്ര പെട്ടെന്ന് അടുത്ത് ആരും ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു.
1: ആരാ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ? ആരുടെ ആയിരുന്നു? ആരാണ്? ഹസ്ബൻഡ് ആണോ?
0: ആണോ?
1: അടിപൊളി. എന്താ അദ്ദേഹത്തിന്റെ പേര്? ഏതോ
0: ജിബിനോ. രണ്ടുപേരും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. ആ പറഞ്ഞോ വിപിൻ.
1: വിപിൻ, ഓക്കെ. അപ്പൊ അല്ലെ, ഞാനും ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ പ്രോഗ്രാം നിങ്ങളുടെ റെയിൻബോയുടെ പരിപാടികൾ കേൾക്കാറുണ്ടോ?
2: കേൾക്കാറുണ്ട്.

0: ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അദ്ദേഹത്തിനോട് ഞങ്ങളുടെ പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിനും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ,
1: അപ്പൊ ഒരു പാട്ട് തരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ടോളൂ യാത്ര ചെയ്തു.
0: അതെ, എൻജോയ് ചെയ്തോളൂ ആ പാട്ട്. വിപിനും പിന്നെ ടീച്ചർ നയന ടീച്ചറിനും പ്രത്യേകം ഡെഡിക്കേഷൻ, പിന്നെ കുഞ്ഞോയ്ക്കും.
1: ഓക്കെ ഓക്കെ, ബൈ.

0: കശ്മീർ കി കലിയിലെ ഒരു ക്ലാസിക് സോങ്. എനിക്കത് എം എസ് വിശ്വനാഥന് ഓർമ്മ വരും. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ജമ്പ്
1: ഉദ്ദേശിച്ചിട്ടുണ്ടോ?
0: അറിയ, അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. എനിക്ക് തോന്നിയ ഞാൻ പാടും.
1: ഭീഷണിപ്പെടുത്തും പോലെയാണല്ലോ എന്നോട് വേണ്ടോ, ഞാനും പാടും.
0: ബോബല്ല ഞാൻ.
1: അതെ, കൊറേ നേരമായിട്ട് നമ്മുടെ കൂടെ ഒരാൾ പാവം വെയിറ്റ്
0: ചെയ്തിരിക്കുന്നു.
1: ഹലോ.
0: അയ്യോ, വെയിറ്റ് ചെയ്ത് ശബ്ദം പോയ ആളാ. ആരാ അത്? മഞ്ജു. എവിടുന്നാ മഞ്ജുവേ? മരട്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ട്രാവലിംഗ് ആണോ? വീടെത്താറായി. ഓക്കെ, ഇവിടുന്ന് അച്ഛൻ ഏതാണ്ടൊക്കെ കണ്ണും മൂക്കൊക്കെ.
1: എനിക്ക് അറിയാവുന്ന മഞ്ജു ആണോ എന്ന് വിചാരിച്ചു. ഈ സൗണ്ട് എനിക്ക് ഭയങ്കര പരിചിതമാണ്.
0: ആണോ? അച്ഛൻ അറിയണ മഞ്ജു ആണോ?
1: എനിക്ക് നല്ല പരിചയമുള്ള സൗണ്ടാണ് എന്തായാലും.
0: സ്വയം ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ.
1: ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ അല്ലേ? ആണല്ലേ.
0: ഏത് ഓഫീസിലാ വർക്ക് ചെയ്യണെന്ന് പറഞ്ഞേ?
1: ഇപ്പൊ പിടികിട്ടി. അപ്പഴേ എന്തായാലും വിളിച്ച സമയം കൊള്ളാം. ഞാനൊരു കടികട്ടി ചോദ്യം എടുത്തിട്ടേക്കായിരുന്നു ഇവിടെ. ഈസി ആയിട്ടുള്ള കൊടുത്താലോ?
0: അത്
1: പക്ഷാഭേദമായിപ്പോ.
0: സാരല്ല, കുഴപ്പമില്ല, സാരല്ല.
1: മറ്റത് ഇച്ചിരി കടികട്ടിയാ പറയുമെന്ന് എനിക്ക് ഇച്ചിരി സംശയമുണ്ട്. ഇതും ഇച്ചിരി കടികട്ടിയാണ് പറയുമെന്ന് സംശയമാണ്. ഇച്ചിരി മുമ്പ് ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ?
0: ഒരു സിനിമയുടെ പേര് പറയും, ആ സിനിമയിലെ അഭിനയിച്ച 10 ആളുകളുടെ 10 ആർട്ടിസ്റ്റിന്റെ പേര് 30 സെക്കൻഡിനുള്ളിൽ പറയാന്നുള്ളതാണ് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മൾ അന്ന് അപ്പൊ കൊടുത്തത് മണിച്ചിത്രത്താഴാണ്. വളരെ ഈസി ആയിരുന്നു പറഞ്ഞ്, കൃത്യമായിട്ട് ഉത്തരം കിട്ടി. ഇനി അടുത്തൊരു മൂവിയുടെ പേര് പറയാം. അപ്പൊ അതിൽ അഭിനയിച്ച 10 പേരുടെ പേര് മഞ്ജു ഇങ്ങോട്ട് പറയണം.
1: സെക്കൻഡിനുള്ളില്
0: റെഡി ആയിട്ടിരിക്കണം. വണ്ടി ഓടിക്കുമല്ലോ, ഓടിച്ചോണ്ടിരിക്കണോ?
1: സൈഡ്
0: ഒതുക്കി നിർത്തിട്ട് സംസാരിക്കും.
1: ഒരു 10 പേരുടെ പേരൊന്ന് ചെകഞ്ഞെടുക്കണമെങ്കിൽ ഒന്ന് സൈഡിലിട്ട് വണ്ടിയൊക്കെ വിടേണ്ടി വരും.
0: അല്ലേ, കൺഫ്യൂമിന് ശ്രദ്ധ പോവും. നിർത്തിട്ട് പറയൂ, നിർത്തി പറയൂ.
1: അതെ, നല്ലേ ഭാവം വരും അല്ലേ. ആ, അപ്പൊ സിനിമയുടെ പേര് പറയട്ടെ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം.
0: സിനിമ അറിയാലോ.
1: അപ്പൊ ടൈം സ്റ്റാർട്സ് നൗ. വേഗം വേഗം വേഗം വേഗം, 3 എണ്ണം കൂടി പറയാം.
0: പറഞ്ഞു പറഞ്ഞു.
1: ഓ, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു
0: കഴിഞ്ഞു പോയി. സുധീഷ് ഉണ്ട്, പ്രവീണയുണ്ട്.
1: അതെ, സുധീഷ് ഉണ്ട്, പ്രവീണയുണ്ട്. ജഗദീഷ്മാർ പറഞ്ഞായിരുന്നു.
0: അവര് ആ പേരിനെയൊക്കെ പറഞ്ഞു.
1: പേരിനെ എല്ലാവരെയും പറഞ്ഞല്ലേ. എന്നാ സുധീഷിന് ഒരു പേരുണ്ടായിരുന്നു, പ്രവീണ.
2: ആ,
1: സാരമില്ല, എന്നാലും ഇത്രയും പറഞ്ഞില്ലേ.
0: 7 മാർക്ക് കിട്ടിട്ടോ.
1: ആ, സാരല്ല സാരല്ല. അപ്പൊ നമുക്ക് കാണാം അവിടെ വച്ച്.
0: അതിനു മുമ്പ് ഞങ്ങള് ഒന്ന്
1: പരിചയപ്പെട്ടോ? എന്റെ പൊന്നോ.
0: ഓക്കെ, ഒന്നുമില്ല. റെയിൻബോ ഒക്കെ കേൾക്കുന്ന ആളാണോ എന്നൊക്കെ വെറുതെ ഒരു വിശേഷം ചോദിക്കാം. ഓക്കെ.

0: വെരി ഗുഡ്. എന്റെ പേര് സുരേഷ്.
1: എന്റെ പേര് അച്ചു, അറിയാലോ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് ആ സാരല്ല, അത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും വിളിക്കാറുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഇതിലും കുറച്ചുകൂടി കട്ടിയുള്ള ചോദ്യം ചോദിക്കാം. അതെ അതെ അതെ, ശരി എന്നാ.
0: എല്ലാ തോൽവിയും ഒരു വിജയത്തിന്റെ തുടക്കമാണെന്ന് പറയില്ലേ.
1: ബെഡ് കോഫി അല്ല ഇപ്പൊ. ബെഡ് കോഫി കേൾക്കാറുണ്ടോ രാവിലെ? രാവിലെ കേൾക്കാറുണ്ട്, രാവിലെ കേൾക്കണം.
0: അച്ഛനെ പോലെ തന്നെയാണ്.
1: കാറിലാണ്.
0: ഓക്കെ ഓക്കെ. അപ്പോ തിരിച്ചെത്തിയോ? വീട്ടിലെത്തിയോ? മരടിലെത്തിയോ? ഇപ്പൊ എവിടെ എത്തി? അല്ല, ആ സ്ഥലം പറഞ്ഞ ബ്ലോക്ക് ഉള്ളത് നമുക്കൊന്ന് നാലുപേരോട് പറയാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട്.
1: അത്രേ ഉള്ളൂ. ശരി, അപ്പൊ വീട്ടിൽ പോയി ഒരു ചൂട് ചായ ഒക്കെ കുടിച്ചിരിക്കാം. ശരി എന്നാ. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ബൈ. പിന്നെ
0: പിന്നൊന്നും ഇല്ല. ഇനിയിപ്പോ നമ്മൾ കുറച്ചധികം നേരം സംസാരിച്ചു.
1: അല്ല, ചോദ്യം ഒന്നും കൂടെ ചോദിക്കേ.
0: ചോദ്യം ചോദിച്ചല്ലേ. ആ, നമ്മുടെ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് ചോദ്യം അല്ലേ?
1: വാട്സ്ആപ്പ് ചോദ്യം.
0: ആ ചോദ്യം ഇതായിരുന്നു: ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായിട്ട് നിരൂപകരായാലും ജനങ്ങളായാലും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരുപോലെ അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തി, ഒരു ആക്ടറാണ്, ഹിന്ദി സിനിമയിലാണ് കേട്ടോ.
1: ഹിന്ദി സിനിമ എന്നുള്ളത് കേൾക്കാത്തവര് മലയാളം ആക്ടറുടെ പേരൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്.
0: ഇദ്ദേഹത്തിന് രണ്ട് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടറിനുള്ള രണ്ട് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ട,
1: ഒരു ക്ലൂവും കൂടി അങ്ങ് കൊടുക്ക്. പാവങ്ങളല്ലേ, എന്ത് ദുഷ്ടനാണ്. ഉണ്ടോ ക്ലൂ? ഉണ്ടോ?
0: അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലെ ഡബിൾ റോൾ, ആ ഡബിൾ റോളിന് 25 ഐക്കോണിക് പെർഫോമൻസസിലേക്ക് ഫോർബ്സിന്റെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഡബിൾ റോള്. പിന്നെ ഇന്ത്യൻ സിനിമയുടെ 100 വർഷാഘോഷത്തിലാണ് ആ സംഭവിച്ചത്. 25 ഐക്കോണിക് പെർഫോമൻസസ്, അതില് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയിലെ ഡബിൾ റോൾ.
1: മതി മതി, ഇത്ര മതി, ഇത്ര മതി, ഇത് കൂടുതലാണ്, ഇത്ര മതി കേട്ടോ.
0: കൊടുക്കാത്തതിനായിരുന്നു നല്ല ബുദ്ധിമുട്ട്.
1: ഇല്ല, ഇത്ര മതി, ഇത് തന്നെ കൂടുതലാ. സമയം 6 കഴിഞ്ഞ് 2:28 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: റെയിൻബോ FM 107.5 ആണ്. അച്ചുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ, സുരേഷ് കാന്തിരക്കാട്ട്.

0: മഴ വന്ന് കൂട്ടിരുന്നിട്ടുണ്ടോന്ന് തൽക്കാലം നമുക്കറിയില്ല, കാരണം നമ്മൾ സ്റ്റുഡിയോയുടെ അകത്താണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പുറത്തുള്ള ഒരാൾ നമ്മളുടെ ചിലപ്പോ പറയും മഴ വന്ന് കൂട്ടിരുന്നിട്ടുണ്ടോ എന്ന്. ചോദിച്ചു നോക്കാം നമുക്ക്.
1: ഹലോ,
2: ഹലോ,
0: മഴ ഉണ്ടോ?
2: ഇല്ല, ഇവിടെ മഴയില്ല. ചേരാലൂര് ഭാഗമാണ് നിൽക്കുന്നത്. വണ്ടി
0: മഴയില്ല. ഓക്കെ, പേരെന്തായിരുന്നു?
2: എന്റെ പേര് ശിവകുമാർ.
0: ശിവകുമാർ, ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
2: അതെ, ഞാൻ വിളിച്ചിട്ടിപ്പോ കൊറേ, ഞാൻ പണ്ട് ലെറ്റർ ഒക്കെ വിടുവായിരുന്നു. ഇപ്പൊ കൊറേ ഒരു രണ്ടു വർഷമായിട്ട് എന്റെ ലെറ്റർ വന്നിട്ടില്ല, അതുവരെ ഞാൻ പിന്നെ വിട്ടിട്ടില്ല.
0: ശരി,
2: സുരേഷ് കാഞ്ഞിരക്കാട്ടിന് എല്ലാ ഇപ്പഴും ഞാൻ രാവിലെ എല്ലാം കേട്ടതാണ്. ശബ്ദം കേട്ടപ്പോ തന്നെ പറയണമെന്ന് ചിത്രം പറയാമെന്ന് വിചാരിച്ചിരുന്നു.
0: ആയിക്കോട്ടെ, താങ്ക് യു.
1: വണ്ടി ഒതുക്കിയിട്ട് നിക്കുകയാണോ എവിടെയെങ്കിലും?
2: അല്ല, ഞാന് മകളെ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, ഒരു ഹോമിയോ.
1: അപ്പൊ
2: ഞാനിങ്ങനെ വണ്ടിയിൽ ഞാൻ വെയിറ്റ് ചെയ്യണം, അവരകത്ത് കയറി.
0: ഓക്കെ,
2: ആളെ മകളും.
0: ഓ ശരി, അപ്പൊ ആ സമയത്ത് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ റെയിൻബോ വെച്ചായിരിക്കും അല്ലേ?
2: ഞങ്ങളെ പോലെ ഞാനൊരു ഡ്രൈവറാണ്, കമ്പനി പൂട്ടിയതിനു ശേഷം ഡ്രൈവിംഗിലേക്ക് കടന്ന ആളാണ്.
0: ശരി,
2: അപ്പൊ എനിക്ക് ഏറ്റവും മനസ്സിൽ ഏറ്റവും താല്പര്യമുള്ള ഈ എഫ് എം ഒക്കെ കേട്ട് ഇങ്ങനെ മനസ്സിൽ സന്തോഷത്തോടെ പഴയ പാട്ടുകളൊക്കെയാണ് കൂടുതൽ ചെയ്യാറ്.
0: ചോദ്യത്തിന്റെ കാര്യമാണോ അദ്ദേഹം പറഞ്ഞു?
1: ചോദ്യത്തിന്റെ കാര്യമാണോ പറഞ്ഞത്?
0: അതല്ല, ഇത്തവണത്തെ ചോദ്യം വേറെയാണ്.
1: ഇത്തവണ വേറെയാണ് എടുത്തിട്ടിരിക്കുന്നത്, അതിലും കുറച്ച് കടികെട്ടിയാണ്.
0: അത് സാരമില്ല, നീ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
1: എനിക്ക് വയ്യ, ഈ ബെഡ് കോഫി കേൾക്കുന്നോണ്ടുള്ള കുഴപ്പമാണ്, അല്ലാതെ ഇങ്ങനെ പറയാറുണ്ടല്ലേ ഇടക്കിടക്ക്.
2: അവിടെ വെച്ച് നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ഞാൻ എന്റെ പ്രയത്നം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കാനുള്ള കണ്ടീഷനായി.
0: വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
2: വലിയതായിട്ടല്ല, എന്നാലും എനിക്ക് കമ്പനി കൂട്ടിയും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആ പരാജയത്തിൽ നിന്ന് ഒരു വിജയത്തിന്റെ പാതയിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും, വെരി ഗുഡ്, വെരി ഗുഡ്, സോ നൈസ് ടു ഹിയർ. നല്ല സന്തോഷം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ കേട്ടാലോ?
1: ചോദ്യം ഇതാണ്, ഹമ്മിംഗ് ആണ് ഞാൻ ഇടുന്നത്. മൂന്ന് പാട്ടിന്റെ ഹമ്മിംഗ് മിക്സ് ചെയ്താണ് ഇടുന്നത്.
0: അതിന് പ്രത്യേകം പറയണം. ഇപ്പൊ ശിവകുമാർ, അത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു മൂന്ന് ഹമ്മിംഗ് ഒരുമിച്ചാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റി പ്രത്യേകം പ്രത്യേകം ഐഡന്റിഫൈ ചെയ്യണം.
2: വേർതിരിച്ച്
1: പറയണം. മൂന്നെണ്ണം മിക്സ് ആണ് കേട്ടോ, മൂന്നെണ്ണം ഒന്ന്.

0: കഴിഞ്ഞ് ഒന്ന് വരുന്നതല്ല, മൂന്നും മിക്സാണ്. ആ മിക്സിൽ നിന്ന് മൂന്ന് പാട്ട്, ആ മൂന്ന് പാട്ട് ഏതാന്ന് പറയണം.
1: ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ, വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പിന്നീട് പ്ലേ ചെയ്തു തരാം, കേട്ടു നോക്കുള്ളൂ.
0: ഓക്കെ, ഇടട്ടെ.
2: ആ.

0: ഡോക്ടറുടെ അടുത്തേക്ക് കേറണ്ട,
1: എന്നെ തല്ലരുത് കേട്ടോ.
2: ഒന്ന് ഒന്ന് നമ്മുടെ ഏറ്റവും എല്ലാരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ വാൻപാടി ചിത്ര പാടിയ നന്ദനത്തിലെ
0: പിടുത്തം കിട്ടിയില്ല അല്ലേ. അപ്പൊ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഒന്നും കൂടെ കേക്കണോ?
1: കിട്ടൂല.
0: ആ സാറില്ല, കുഴപ്പമില്ല, നമുക്കിനി അടുത്ത ഒരാളോട് ചോദിച്ചു നോക്കാം, അപ്പൊ ഉത്തരം കിട്ടുമെന്ന് അറിയാലോ. കാർമുകിൽ വർണ്ണന്റെ പ്രത്യേകം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും, മറ്റേത് രണ്ട് ഇത്തിരി പാടാ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാലേ കിട്ടുള്ളൂ.
1: എന്തായാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇറക്കി വിടുന്നോണ്ട് എന്നെ ആരും തല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ഓക്കെ, എന്തായാലും എന്തായാലും വിളിച്ചതിനെ സന്തോഷം.
0: താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായിരുന്നു അസുഖം? അവൾക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും ആണോ?
2: അവൾക്ക് ഈ തൊണ്ടവേദന. ഹോമിയോ നല്ല
0: ഡോക്ടറുണ്ട്. മനസ്സിലായി മനസ്സിലായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: ഓക്കെ ഓക്കെ. ഈ ക്ലൈമറ്റിന്റെ ഒക്കെ ആണ്.
0: ശരി, അപ്പോ എല്ലാ അവരോടൊക്കെ അന്വേഷണം പറയൂ കേട്ടോ വരുമ്പോ.
1: അപ്പൊ വാട്സാപ്പിലേക്ക് കൊറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
0: ശരിയായിക്കോട്ടെ, അത് ഉത്തരം പറഞ്ഞോട്ടെ. ഞാൻ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഒന്ന് ഗോവയുടെ സ്റ്റേറ്റ് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്റർനാഷണൽ ഡേ ഓഫ് പൊട്ടേറ്റോ എന്ന് പറഞ്ഞൊരു സംഭവം. ചിരിച്ചോണ്ടിരിക്കുന്നത് എന്തിന്?
1: അല്ല, പൊട്ടേറ്റോ എന്ന് പറഞ്ഞാലേ ഞാൻ ഈ കറികളൊന്നും ഇല്ലാത്തപ്പോ ഉടായ്പിലുണ്ടാക്കുന്ന സാധനമാണ്.
0: എപ്പോഴും അത് തന്നെയായിരിക്കും.
1: പൊട്ടറ്റോ ഫ്രൈ, പൊട്ടറ്റോ കറി, പൊട്ടറ്റോ മെഴുക്കുവരട്ടി, ഇതൊക്കെ തന്നെ.
0: ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഫുഡാണ് ഈ പൊട്ടേറ്റോ എന്ന് പറയുന്നത്.
1: അപ്പൊ പിന്നെ തള്ളിക്കളയാൻ പറ്റില്ല ഞാനത് എടുത്തേല്.
0: 2 ബില്യൺ ആളുകളുടെ സുപ്രധാന ഭക്ഷണമാണ് പൊട്ടേറ്റോ. ആഗോള ഭക്ഷ്യസുരക്ഷ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷിക സുസ്ഥിരത, അഗ്രികൾച്ചർ സസ്റ്റൈനബിലിറ്റി, ഇതിലൊക്കെ പൊട്ടേറ്റോയുടെ പങ്ക് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
1: ചെന്നിട്ട് ഞാൻ ഇന്ന് പൊട്ടേറ്റോ ഉണ്ടാക്കിയില്ലല്ലോ, അതൊക്കെ പറയണ്ട എന്നോട്.
0: എനിക്ക് പെട്ടെന്ന് ഓർമ്മ, ഈ പണ്ട് റഷ്യൻ നാടോടി കഥകളൊക്കെ മലയാളത്തിൽ ഉള്ളത് വായിക്കുമ്പോഴേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, വെണ്ണ, പാൽക്കട്ടി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അകത്ത് എഴുതും. അവൻ അത് കഴിച്ചു, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും വെണ്ണയും പാൽക്കട്ടിയും കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മ വന്നു എന്ന് പറയുക.
1: അതുപോലെ നമ്മൾ പറയില്ലേ, ചൂട് ഉരുളക്കിഴങ്ങ് വായിലിട്ട് പോലെ വർത്താനം പറയുന്നു.
0: അതെ അതെ,
1: ഇംഗ്ലീഷ് പറയണത് മലയാളം പറയണതും ഒക്കെ.
0: അതെ, അപ്പൊ ഇതുപോലെ തന്നെ ഈ എല്ലാ എല്ലാ ഒരു ഒരു ഡേ ഒബ്സർവ് ചെയ്യുമ്പോ അതിനൊരു തീം ഉണ്ടാവുമല്ലോ. ഇതിൽ ഈ വർഷത്തെ തീം പൊട്ടേറ്റോയുടെ എന്താ വെച്ചാൽ, വേർ പൊട്ടേറ്റോസ് ഗ്രോ ലൈവ്ലിഹുഡ്സ് ഫ്ലറിഷ് എന്നാണ്. ഉരുളക്കിഴങ്ങ് വളരുന്നിടത്ത് ഉപജീവന മാർഗങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നു. എന്തൊക്കെ തീംസ്, എന്തൊക്കെ കാര്യങ്ങൾ, ലോകത്ത് എന്തൊക്കെ
1: നടക്കണേ, എന്തൊക്കെ നടക്കണേ ഈ കൊച്ചു കേരളത്തില്.
0: കേരളത്തിൽ
1: ഇന്റർനാഷണൽ ലെവലാണ്. നമ്മളൊരു സിനിമ ഡയലോഗ് അടിച്ചെന്നേ ഉള്ളു.
0: അപ്പോ മറ്റേ നമ്മുടെ വാട്സ്ആപ്പ് ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ ഒരാളായിട്ട് ജനങ്ങളും നിരൂപകരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. 2 നാഷണൽ അവാർഡ് മേടിച്ചിട്ടുള്ള ആളാണ്, ബെസ്റ്റ് ആക്ടറിനുള്ള. ആ ആളാരാന്ന് പെട്ടെന്ന്
1: പറഞ്ഞു കൂടി പറഞ്ഞില്ലായിരുന്നോ?
0: എന്തോന്നു
1: ഡബിൾ റോള്?
0: അത് ഒരു സിനിമയിലെ ഡബിൾ റോളില് അദ്ദേഹം 25 ഐക്കോണിക് പെർഫോമൻസസിലേക്ക് ഫോർബ്സ് ഇന്ത്യ സെലക്ട് ചെയ്തിരുന്നു, നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ 100-ാം വർഷം ആഘോഷം സമയത്ത്. ആ ഒരു അവസരത്തിൽ
1: അപ്പൊ അതൊക്കെ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് വാട്സാപ്പില് 8547341075 ഓക്കെ, ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഒപ്പം വിളിച്ചോണ്ടിരിക്കുക. വിളിച്ചോണ്ടിരിക്കുന്ന നമ്പർ പറയേണ്ട ആവശ്യമില്ല, തുരുതുരുതുരാതെ വിളിക്കുന്നുണ്ട്. 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പൊ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: റെയിൻബോ FM 107.5.

News, views, entertainment. This is Vine Blossom 107.5.

0: റേഡിയോ സോങ് എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ റേഡിയോയിലൂടെ ഇപ്പൊ കേട്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: രണ്ടു മൂന്ന് കോള് വന്നു കേട്ടോ, എനിക്ക് തോന്നുന്നു അത് എന്തോ പ്രശ്നം പറ്റി കട്ടായി പോയി. എടുക്കുമ്പോ ഹലോ എന്ന് പറഞ്ഞ മാത്രം കേട്ടു, വേറെ ഒന്നും കേട്ടില്ല, കട്ടായി പോയി.
0: അപ്പൊ ഇനിയും വിളിച്ചോണ്ടിരുന്നുള്ളൂ, നമുക്ക് സമയമുണ്ട്. 0484242801 ഈ നമ്പറിലേക്ക് വിളിച്ചാല് നല്ല നല്ല ഗെയിംസും നമുക്ക് തമാശകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും.
1: ഞാനേ കൊറേ പേരുടെ കൂടെ ഇരുന്നായിരുന്നു ഈ 0484242801 കൊറേ പേരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയായിരുന്നു. ഷോ, ഞാൻ പറയാതെ തന്നെ ഞാൻ പറയുന്ന അതേ ടോണിൽ പറഞ്ഞൊരാള്.
0: എന്നെ പറ്റി ശരിക്കും അറിയത്തില്ല അല്ലേ?
1: നന്നായിട്ട് അറിയാം, അതുകൊണ്ടാ പറഞ്ഞത്. അതില് മാത്രം എന്തോ ഒരു ചേർച്ച, എന്തോ ഒരു ചോർച്ച.
0: ആ ചോർച്ച നല്ലതാ, ചോരാതിരിക്കട്ടെ.
1: അപ്പഴേ നമ്മുടെ കൂടെ ഒരാളുണ്ടാരോ നോക്കാം. ഹലോ. ഇത് തന്നെയാണ് നേരത്തെ സംഭവിച്ചത് കേട്ടോ, ഇത് തന്നെയാണ്.
0: സാറില്ല, അപ്പൊ ഞാനൊരു പണി ചെയ്യാം, ഞാൻ ചില കാര്യങ്ങൾ പറയാം, ചില അവബോധങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം.
1: ഇത് തന്നെയല്ലേ എല്ലാ ദിവസവും രാവിലെ ചെയ്തോണ്ടിരിക്കുന്നത്?
0: അല്ല, അച്ചു കേക്കാറില്ലല്ലോ. അച്ചു
1: അല്ല, ഞാൻ കേക്കാറില്ല. എനിക്ക് വയ്യ അത് കേട്ടിട്ട് നന്നാവാൻ. ഞാൻ നന്നാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
0: ഇതിന്റെ പരം നന്നാവാനുള്ള ഒരു സാധ്യത ഇല്ല അച്ഛന്, അല്ലേ?
1: ഇനി നന്നായതാണോ നോക്കട്ടെ. ഹലോ.
2: ഹലോ.
0: അതെ, കിട്ടി കിട്ടി കിട്ടി. ആരോ? ഹലോ
2: ഹലോ സർ.
0: ഹലോ ഹലോ സർ, പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ഷമീർ എന്നാണ്. ഷമീർ റാവുത്ത്.
0: ഷമീർ റാവുത്ത്. ഷമീർ എവിടുന്ന വിളിക്കുന്നത്?
2: ഞാൻ ഇടപ്പള്ളി.
0: ഇടപ്പള്ളി. ഓക്കെ.
1: ഇത്രയും നേരം വിളിക്കാൻ ട്രൈ ചെയ്തോണ്ടിരുന്നത് താങ്കളാണോ? പറഞ്ഞ ഒരു താളം അല്ലേ, അതാണ്.
0: ഇടപ്പള്ളി. ഇടപ്പള്ളി പ്രോപ്പർ ഇടപ്പള്ളിയാണോ?
2: പ്രോപ്പർ ഇടപ്പള്ളി ആലപ്പിയാണ്.
0: അല്ല, ഐ മീൻ ഷമീർ ഇപ്പൊ ഉള്ള സ്ഥലം കറക്റ്റ് ഇടപ്പള്ളിയാണോ? എടപ്പള്ളിയിലാണ്. അപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ട്, കേൾക്കുന്നവരെല്ലാവരും ശ്രദ്ധിച്ചോളൂ, ബ്ലോക്ക് ഉണ്ട്, ശ്രദ്ധിച്ചു പോയാൽ മതി ആ വഴിക്ക്. ബിസിനസ്സാണ്. ഇവിടെ എറണാകുളത്താണോ ആലപ്പുഴയാണോ? എറണാകുളത്താണ്. ഇപ്പൊ ഇവിടെ സ്ഥിരതാമസാക്കിയിരിക്കുന്ന ആളാണോ?
2: ഓക്കെ
0: ഓക്കെ.
1: ശരി. അപ്പൊ ഇച്ചിരി മുമ്പ് ഞാനിട്ട ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? ആ ക്വസ്റ്റ്യൻ തന്നെയാണ്
0: നിലവിൽ ആ ചോദ്യം ഉള്ളത്. അല്ല, ചോദ്യം മാറ്റി ചോദിക്കുന്നു.
1: അത് ഇച്ചിരി കുനിഷ്ടാണല്ലേ.
0: ചോദ്യം ചോദിക്കാനല്ല, ഇതൊരു
1: ഹമ്മിങ് ആണ്.
0: മൂന്ന് ഹമ്മിങ് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു ക്ലിപ്പാണ്.
1: എന്ന സമാധാനായിട്ട് കേട്ടോളൂ, മൂന്നെണ്ണം മിക്സ് ചെയ്തതാണ്.
0: പാട്ടുകൾ ഇഷ്ടമുള്ള ആളാണോ? പാട്ടിഷ്ടാണെങ്കിൽ മിക്കവാറും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് മൂന്ന് ഹമ്മിങ് ഒരുമിച്ച് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ, സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല. മൂന്ന് ഹമ്മിങ് ഒരുമിച്ച് ചേർത്തിട്ട് അതിൽ നിന്ന് ആ മൂന്നും വേർതിരിച്ചെടുക്കണം. മൂന്ന് പാട്ടുകളുടെ മൂന്ന് ഹമ്മിങ് ആണ്.
1: അത് മിക്സ് ചെയ്തിട്ടേക്ക,
0: മിക്സിയിലിട്ട് അടിച്ചു വെച്ചേക്ക. ചമ്മന്തി പരു.
1: അപ്പൊ ഞാൻ കേൾപ്പിക്കട്ടെ. എന്നാ കേട്ടോ.

0: കേട്ടോ?
1: ആ കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണം ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ടാണോ?
2: അല്ല,
0: ഷോ അല്ല.
2: ആറാം തമ്പുരാനല്ല. പുള്ളി ഹരിമുരളീരാമൻ പിടിച്ചാന്ന് അതല്ല അതല്ല അതല്ല.
0: ശരി, അതെങ്ങാനും എടുക്കായിരുന്നല്ലോ. എനിക്ക് അപ്പൊ ആ ബോധം പോയില്ല. പോട്ടെ,
1: പിന്നെ വേറെ കിട്ടിയിട്ടില്ല,
2: കിട്ടിയില്ല.
0: മൂന്ന് കിട്ടിയില്ല, ഒന്നുകൂടെ കേൾക്കണം.
2: കാറിനകത്ത് ഇരിക്കുന്ന ആരാ, മക്കളാണോ?
1: അതെ, കുട്ടികളാ. കുട്ടികള് അങ്ങനെ പാട്ട് പൊതുവേ ഇല്ല.
2: ചെറിയ കുട്ടികളാണോ?
1: ചെറിയ കുട്ടികളാണ്.
2: അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
0: ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ട് പ്രായം?
1: 12 വയസ്സ്, 10 വയസ്സ്, 8 വയസ്സ്, 6 വയസ്സ്.
0: കുറെ പേരുണ്ടോ വണ്ടിക്കകത്ത്?
2: എവിടേക്കാണ് യാത്ര?
0: ശരി ശരി ശരി.
2: അപ്പൊ യാത്ര യൂണിഫോം മെഷർമെന്റ്. ആ സമയം ആയല്ലോ അല്ലേ? എന്താണ്, ഒന്നാം തീയതി ആണോ അതോ മൂന്നാം തീയതി ആണോ? ഓ
0: ശരി ശരി ശരി.
2: ആ കുഞ്ഞുവായിക്ക് ഞങ്ങളുടെ എല്ലാ ആശംസകളും. ഉറങ്ങണു കുഞ്ഞാവ്, ഉറങ്ങുന്നു. സാറല്ല, ഞങ്ങളുടെ ആശംസയൊക്കെ അറിയിച്ചാൽ മതി. മക്കളെ, എല്ലാ മക്കൾക്കും കേട്ടോ, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല മിടുക്കരായിട്ട് പഠിച്ചോളൂ. ഓ താങ്ക് യു. കേട്ടോ കേട്ടോ
0: കേട്ടോ.
2: ഓക്കെ ഷമീസ്, നൈസ് ടോക്കിംഗ് ടു യു. അപ്പൊ നമുക്ക് ഇനി പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം.
0: ഓക്കെ ഓക്കെ, ബൈ. സ്കൂളിൽ പോവാറായില്ലേ, ആ 2 മാസം ലീവ് അടിച്ചു പൊളിച്ച് പിള്ളേര്.
2: പിള്ളേര് മാത്രല്ല
0: നമുക്കും, അതെ, നമ്മളും കുറച്ചൊരു സമാധാനായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ടൈമാണല്ലോ.
2: എന്തായാലും ഓക്കെ, ഞാൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിനെ കുറിച്ച് പറയാൻ തുടങ്ങുകയായിരുന്നു, അതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ.
0: ആ ഇനി പറഞ്ഞോ. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല.
2: അതെന്താ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കേട്ടപ്പോ?
0: ഇല്ല ഇല്ല, അത് എന്റെ വായിൽ വരണ്ട, അതുകൊണ്ടല്ലേ ഞാൻ മിണ്ടായിരിക്കണം. ആ പറ.
2: ഇന്ന് 3 ഒബ്സർവൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോവയുടെ കാര്യം പറഞ്ഞു, ഇന്റർനാഷണൽ ഡേ ഓഫ് പൊട്ടേറ്റോ പറഞ്ഞു, അതുപോലെ ഇന്ന് വേൾഡ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഡേ ആണ്. ഇതൊരു അസുഖമാണ്, ഇതിനെക്കുറിച്ചുള്ള അവബോധം, ഇതിന്റെ വന്ന ആളുകളുടെ ഷെയറിംഗ് ഓഫ് ദെയർ എക്സ്പീരിയൻസ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഡയഗ്നോസിസ്, നേരത്തെ കണ്ടുപിടിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ശരീരത്തില്, എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനിലെ, സ്പൈനിലെയൊക്കെ ഞരമ്പ് കോശങ്ങൾ, നെർവ് സെൽസ്, അതിന്റെ ആവരണം നശിച്ചു പോകുന്നു, അതിന്റെ ഇൻസുലേഷൻ ഉണ്ടല്ലോ, അതങ്ങ് നശിച്ചു പോകും. അപ്പോഴെന്താ സംഭവിക്കുന്നത്, നമ്മുടെ കോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തകരാറിലാവും, ദാറ്റ് സിഗ്നൽ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കാതെ വരും. ഓർഗൻസ്, അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാവും, ഡബിൾ വിഷൻ വരാം, മസിൽ വീക്ക്നെസ് ഉണ്ടാവാം, സ്പർശന ശേഷി അതിനുള്ള കുറവുണ്ടാവാം, കോർഡിനേഷൻ, ഒരു കാര്യങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടാതെ വരാം. ഇത് സംഭവിക്കുന്നത് ഏജ്, ഒരു ഏജ് ഉണ്ടല്ലോ, 20 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളെയാണ് ഇത് ബാധിക്കാൻ, ഏറ്റവും ആദ്യം ബാധിക്കാൻ സാധ്യതയുള്ളത്. ജനറ്റിക് ആവാം ഇതിന്റെ കോസ്, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ആവാന്നൊക്കെ പറയുന്നു. ഏറ്റവും പ്രധാന കാര്യം, ഇതിന് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതൊരു ഡിസീസ് മോഡിഫൈയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഇതൊക്കെയാണ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്തിട്ട് ഇത് ഏറ്റവും വേഗം കണ്ടുപിടിക്കാം, ഇതിന്റെ ഏർലി ഡയഗ്നോസിസ്, എന്തെങ്കിലും നമ്മുടെ ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ കണ്ടുപിടിക്കാം, വേഗം വേഗം കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ വന്ന ആളുകളുടെ എക്സ്പീരിയൻസ്, എനിക്ക് എന്റെ ഒരു സുഹൃത്തിന്റെ കസിൻ, അവർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. സോ ഐ നോ ഇതിന്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേസ്, അപ്പോ ആ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ, ഒരു ഡോക്ടർ അല്ലാത്ത ഞാൻ, എനിക്ക് വായിച്ച് മനസ്സിലാക്കിയൊരു
0: ആലോചിച്ചത്, ദൈവം ഇനിയൊന്നും പറയാൻ ബാക്കിയില്ലല്ലോ എന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചു.
2: ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതൊക്കെ
0: ആണല്ലേ. ഇപ്പോഴെങ്കിലും നന്നായി പഠിക്കുന്നുണ്ടല്ലോ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ കോഴ്സ് ലൈഫ് സ്റ്റൈൽ മ്യൂസിക് ആണ്. ഇനി ഇങ്ങോട്ട് വിളിക്കാൻ കേട്ടോ, ഇനി വിളിച്ചിട്ട് നേരത്തെ ഇപ്പോ ഷമീർ വിളിച്ചു,
0: നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ വിളിച്ചായിരുന്നു, പക്ഷെ നമ്മൾ സംസാരിച്ച് തിരിഞ്ഞപ്പോഴത്തേക്ക് കട്ടായി.
2: ദൈ വീണ്ടും വിളിക്കുന്നുണ്ട്, ഒരു
0: കൊടുക്കാനുള്ള സമയം ഉണ്ടോ നമുക്ക്. ഹലോ ഹലോ,
3: സല്ലാബം സല്ലാബം.
2: അയ്യോ, ഇത് ആരാ ഇത് വിളിക്കണേ?
3: ഇത് ബാബു.
0: ബാബു എവിടുന്ന്?
3: എൻജെ ബാബു വൈറ്റില.
0: ആഹാ, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ റെയിൻബോ?
3: പിന്നില്ലേ, രാവിലെ തുടങ്ങുമ്പോൾ കാപ്പി കൊട്ട്.

0: ഓക്കേ ഓക്കേ
1: റെഡ്
0: ഓക്കേ
1: കോഫിക്കാരൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ.
2: ഓക്കേ
0: ഓക്കേ അപ്പം നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നേ തോന്നുന്നു അല്ലേ?
2: ആദ്യമായിട്ടാണ്, നമ്മളാദ്യമായിട്ടാണ്. കഥ പറഞ്ഞ അതിന്റെ ഞാൻ വന്ന് വിളിച്ചായിരുന്നു. ഞാനിപ്പം കഥയൊക്കെ ഇതെന്നെ കഥ എഫ് എം റേഡിയോയിൽ വന്നിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ കൊച്ചി എഫ് എം. ഓക്കെ ശരി ശരി.
2: അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോ മ്യൂസിക് കേട്ടപ്പോഴേക്ക് ഞാൻ ഇങ്ങനെ വിളിച്ചു.
0: മ്യൂസിക് ഒന്നും കൂടെ കേൾക്കണോ? അത് ഒന്നും കൂടെ പറയാൻ പറ്റുമോ വൃത്തിയായിട്ട്? മൂന്നെണ്ണോ
2: ഒരെണ്ണം പറയാൻ സല്ലാപോ.
0: ഒരെണ്ണം പറയാൻ സല്ലാപോ. അപ്പൊ ഒരെണ്ണേ
1: പറഞ്ഞിട്ട് ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി രണ്ട് മനസ്സിലായില്ലല്ലോ.
2: ഇല്ല ബാക്കി ഞാൻ കേട്ടില്ല.
0: ഒന്നുകൂടെ
1: ബാക്കിയില്ല, അതിന്റെ കൂടെ തന്നെയാണ്, മിക്സ് ആണ്.
2: കേൾക്കണോ?
1: എന്നാ കേട്ടോ.

0: അത്രയും നല്ല അവിയൽ അച്ഛനു മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
1: അയ്യോ മനസ്സിലായോ?
0: ചിരി വന്നുപോയി.
1: എന്നോട് ക്ഷമിക്കൂ, ഏതോ പൊട്ടബുദ്ധിക്ക് തോന്നിയത് ഞാൻ ചെയ്തു.
0: ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ്. നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ. അത്
1: കുഴപ്പമില്ല,
0: രസമല്ലേ.
1: സന്തോഷം
0: കേട്ടോ, സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ഉത്തരങ്ങൾ കണ്ടു.
1: അതെ അതെ,
0: ഓക്കെ.
1: കേൾക്കടാ, കേട്ട് നന്നാവടാ എന്ന് പറയാറുണ്ടോ?
0: കേൾക്കാറുണ്ടോ എന്നിട്ട് മകൻ കേൾക്കാറുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, കേൾക്കുന്നവര് കേൾക്കട്ടെ. ഓക്കെ ബാബുജി, സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: ഓക്കെ ഓക്കെ, ബൈ.

0: അപ്പൊ അങ്ങനെ സമയം 6 മണി കഴിഞ്ഞാൽ 46 മിനിറ്റ് 43 മിനിറ്റ് ഛേ, 3 സെക്കൻഡും ആയിട്ടുണ്ട്.
1: മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ആണെന്നുള്ള അറിയില്ല അല്ലേ.
0: അതെ, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റാം,
1: ഒരബദ്ധമൊക്കെ പറ്റാം.
0: ഇനി അതിൽ കേറി പിടിച്ചോ
1: മാത്രമായി എന്ത് ചെയ്യും?
0: എങ്ങനെ
1: ഒരബദ്ധം? ഓക്കെ,
0: ചുമ്മാതാണോ? ഞാൻ ഈ പബ്ലിക്കായിട്ട് ഇതിനു മുമ്പുള്ള പ്രോഗ്രാമിൽ വിളിച്ച് പറഞ്ഞത്,
1: ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ വെളിച്ചത്തിൽ കാണുന്ന എല്ലാം ഞാൻ വിളിച്ചു പറയുന്നു.
0: എങ്ങനെ?
1: ഒന്നുമില്ല
0: ഒന്നുമില്ല, ഒരാളുണ്ട് കൂടാട്ട്, എന്നെ വട്ടാക്കും അല്ലേ. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണ്, പേരെന്താണ്?
2: എന്റെ പേര് അർജുൻ എന്നാണ്.
1: അർജുൻ,
0: അർജുൻ എവിടെ നിന്ന് വിളിക്കണു?
2: ഞാൻ ഇപ്പൊ കൊച്ചിയിലാണ്.
0: എവിടെയാണ്? ശരിക്കും
2: ശരിക്കും പാലക്കാടാണ്.
1: പാലക്കാടുകാരനാണ്. ഇപ്പൊ കൊച്ചിയിൽ എന്താണ് പരിപാടി? എന്താണ് ജോലി? ഡിഫൻസിലാണ്. ഓക്കെ, ഫൈൻ ഫൈൻ. ഇപ്പൊ ലീവിലാണോ? ലീവിലാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ കൊച്ചിയിൽ കറങ്ങാനും, ഇപ്പൊ കൊച്ചിയിൽ എവിടെയാ ഉള്ളത്? ലുലുവിലാണോ? ഓക്കെ. അപ്പൊ ഈ പ്രോഗ്രാം എങ്ങനെ കേൾക്കണേ? അങ്ങനെ
0: ലുലുവിലൊക്കെ പോകുമ്പോ റേഡിയോ കേൾക്കാൻ തോന്നാറുണ്ടോ?
1: ശരി ശരി, കാറിൽ കേട്ടപ്പോ. അപ്പൊ ഓക്കെ, നമ്മുടെ റെയിൻബോ എന്ന് പറയുന്ന ചാനലിലെ പ്രോഗ്രാംസ് ഒക്കെ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ശരി. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കണം. അപ്പൊ ഞങ്ങളുടെ പേരൊന്ന് പറഞ്ഞ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സുരേഷ് എന്നാണ്. സുരേഷ് കാഞ്ഞിരക്കാട്ട്.
0: എന്റെ പേര് അച്ചു എന്നാണ്. ആദ്യം പറഞ്ഞ പേര് മനസ്സിലായോ? അല്ല, എന്റെ പേര് അച്ചു, എന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ പേര് മനസ്സിലായോ? കേട്ടില്ല, അത് ക്ലിയർ ആയില്ല. അപ്പൊ എന്റെ പേരാണ് കൊള്ളാന്ന് പറഞ്ഞത് കേട്ടോ.
1: സുരേഷ്, സുരേഷ്.
0: ഓക്കെ ശരി. അപ്പൊ ഞാന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി മുമ്പ് കേട്ടായിരുന്നോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുവല്ലോ? ആ, എന്നാ അതല്ല കേട്ടോ ചോദിക്കാൻ പോണേ.
1: വേറെ ചോദ്യമാണ്, വേറെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവ് കണ്ടുപിടിച്ചിട്ട് വിളിച്ചതാണോ?
0: ആ, മൊത്തത്തി മാറ്റി നമ്മള് ഗംഭീരമായിട്ട് ഒരു ട്വിസ്റ്റ് നടത്തി ഇവിടെ. ശരി, അപ്പൊ ഇനി കേൾപ്പിക്കാൻ പോണത് 3 ഫാസ്റ്റ് സോങ്സ് ആണ്. 3 മലയാള ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ. അത് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്.
1: വീണ്ടും അച്ചു അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്
0: കേട്ടോ. അത് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ഏതൊക്കെയാണ് ആ 3 പാട്ടെന്ന് പാടി കേൾപ്പിച്ചാ മതി. ഓക്കെ, ഇടട്ടെ? പ്ലേ ചെയ്യട്ടെ.
1: കിട്ടിയോ? എന്തെങ്കിലും കിട്ടിയോ?
0: ഒന്നുകൂടെ കേൾക്കണോ?
2: ഒന്നുകൂടെ കേൾക്കണം.
1: ആരുണ്ടോ?

0: ഇപ്പൊ കിട്ടിയോ?
1: രണ്ടെണ്ണം
0: പറഞ്ഞു. കമലത്തള്ളി. ഓക്കെ ഫൈൻ.
2: പിന്നെ
0: ഒരോട് ഒന്ന് ട്രൈ നോക്ക്, ഒരു പ്രാവശ്യം
2: ഞാൻ ഒന്നും കൂടി കേൾപ്പിക്കാം.

0: ചടക്ക് സടക്ക്
1: അത് തന്നെ
2: രാവണപ്രഭു
1: തന്നെ പാട്ട്. എനിവേസ് രണ്ടെണ്ണം ഐഡന്റിഫൈ ചെയ്ത് അർജുൻ ഒരു വിന്നറായി ഞങ്ങള്
0: പ്രഖ്യാപിക്കും.
1: ഓക്കെ, അർജുന്റെ കൂടെ ആരാ ഉള്ളത്?
0: ഇവരൊക്കെ കൊച്ചിക്കാരാണോ അതോ പാലക്കാടുകാരാണോ? ഹലോ.
1: എല്ലാവരും പാലക്കാട്.
0: ഒരു
1: കൊച്ചിയിൽ കറങ്ങാൻ വന്നേക്കോന്ന് പറഞ്ഞില്ലേ?
0: ഓ ശരി ശരി ശരി ശരി.
1: അപ്പൊ നിങ്ങൾ കൊച്ചി ആസ്വദിക്കൂ, ലുലു മോളിലൊക്കെ കയറി അഡ്ജസ്റ്റ് അടിച്ചു പൊളിച്ച് നടക്കൂ. ഓക്കെ
0: ഓക്കെ, താങ്ക്സ്
1: ഫോർ കോളിംഗ്.

0: അയ്യോ പോലെ പോലെ പോലെ പോലെ
1: പോണില്ല പോണില്ല പോണില്ല പോണില്ല.
0: സമയമുണ്ട് നമുക്ക് ഇനി. ഇപ്പൊ സമയം എത്രയായി?
1: സമയം 6 മണി കഴിഞ്ഞ് 57 മിനിറ്റും 51
0: 8 മണി വരെ സമയമുണ്ട്. പിന്നെ പോവാം.
1: പിന്നെ ഇല്ല, ഇപ്പൊ കൂടെ നമ്മുടെ കൂടെ ഒരാളുണ്ട്. നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്? ശരത്ത്. ആ ശരത്ത്, എവിടുന്ന് വിളിക്കുന്നു ശരത്തെ?
0: എവിടെ വീട്? വൈക്കം. ആലു വരെ ഇപ്പൊ നിങ്ങള് ട്രാവൽ ചെയ്യണോ? വണ്ടിയിലാണോ? ഉദയനാപുരായി. ഓക്കെ, അപ്പൊ എത്താറായല്ലോ.
1: വൈക്കത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഒരുപാട് പേരുണ്ട്.
0: വൈക്കം നല്ല സ്ഥലമല്ലേ? അതെ. എന്തോ പിന്നെ
1: പിന്നെ പിന്നെ പിന്നെ പിന്നെ വന്നിട്ടുണ്ട്.
0: അമ്പലത്തിലൊക്കെ വന്നു?
1: അമ്പലത്തിൽ വന്നിട്ടുണ്ട്.
0: ഓക്കെ, ശരത്ത് എന്ത് ചെയ്യുന്നേ? ഓ, പോലീസിലാണോ? അപ്പൊ വണ്ടിയിൽ ആരൊക്കെ ഉണ്ട്? മക്കളും ഉണ്ട്. ഓക്കെ, നിങ്ങള് എവിടെയും ട്രിപ്പ് പോയതാണോ? അതേ നല്ല ഫംഗ്ഷൻ പോയതാണോ?
1: ശരി ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ഈ കുറച്ചു മുമ്പ് ചോദിച്ച ചോദ്യം ഒന്നും അല്ല കേട്ടോ ചോദിക്കാൻ പോണ.
0: ഇനി വേറൊരു ചോദ്യം, നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടൊരു ചോദ്യം ചോദിക്കണല്ലോ.
1: ഫ്രഷ് എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയപ്പോ ചോദിച്ചത് പോലത്തെ ഒരു ചോദ്യം.
0: വണ്ടി ഓടിക്കുമെന്നോ?
1: ശരി, അപ്പൊ ഞാന് ഒരു സിനിമ പറയും. ആ സിനിമയിൽ അഭിനയിച്ച 10 പേരുടെ പേര് 30 സെക്കൻഡിനുള്ളിൽ പറയണം.
0: ഒരു മൂവിയുടെ പേര് പറയും, ഒരു സിനിമയുടെ പേര് പറയും. ആ സിനിമയിൽ അഭിനയിച്ച 10 ആർട്ടിസ്റ്റിന്റെ പേര് 30 സെക്കൻഡിനുള്ളിൽ പറയണം. 10 ആർട്ടിസ്റ്റ് ആ സിനിമയിൽ അഭിനയിച്ച, അത്രയും ആളുകൾ അഭിനയിച്ച ഒരു സിനിമ ആയിരിക്കും. കിട്ടിയോ? ഇത്തിരി പാടൊന്നുമില്ല, വളരെ
1: എളുപ്പമുള്ള സിനിമ തന്നെ വരാം. പറയട്ടെ,
0: 30 സെക്കൻഡാണ് കേട്ടോ. അപ്പൊ സിനിമയുടെ പേര് പറഞ്ഞു, അപ്പോ തന്നെ 30 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ
1: ഓക്കെ. ചന്ദ്രലേഖ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
0: ഉണ്ട്. പോരട്ടെ പോരട്ടെ. എട്ടനായി എട്ടനായി. ആ കിടന്ന് തളർന്നു കിടക്കുന്ന ആളല്ലേ?
1: സമയം കഴിഞ്ഞിരിക്കുന്നു.

0: പോയി കഴിഞ്ഞു
1: സുഗന്യ
0: കഴിഞ്ഞു സമയം
1: സുഗന്യം
0: കഴിഞ്ഞു.
1: പറയായിരുന്നു, പിന്നെ കുതിരവട്ടം പപ്പുവിനെയും പറയായിരുന്നു. കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സാണ് ഈ 10 പേര്, മെയിൻ ആയിട്ട് അതിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് അല്ലേ. രണ്ടുപേര് കുഴപ്പമില്ല, രണ്ടുപേരല്ലേ മിസ്
0: ആയുള്ളൂ. കിട്ടിയില്ലേ, കുഴപ്പമില്ല.
1: അപ്പൊ കൺഗ്രാറ്റ്സ്. രണ്ടെണ്ണം കൂടി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വിജയിക്കാമായിരുന്നു, കുഴപ്പമില്ല.
0: അപ്പൊ റെയിൻബോയുടെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാറുണ്ടോ? വിളിച്ചിട്ടുണ്ട് മുന്നേ അല്ലേ. ഹലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ,
1: ഓക്കെ.
0: അടിപൊളി പാട്ട് തന്നെ
1: വെച്ചേക്കണേ.
0: ഓക്കെ ശരി, താങ്ക്സ് ഫോർ കോളിംഗ്.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ താങ്ക് യു.
1: ഓക്കെ ഓക്കെ, ബൈ.

0: അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റും 18 സെക്കൻഡും ആയിട്ടുണ്ട്.
1: എന്താ ഇത്ര ക്ഷീണം?
0: ഇച്ചിരി ക്ഷീണിക്കാം, കുഴപ്പമില്ല, ഇത്രയും നേരം വായിട്ടടച്ചല്ലേ.
1: അശോകന് ക്ഷീണാവല്ലേ?
0: ആവാ, അശോകൻ ക്ഷീണിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു അശോകൻ ഉണ്ട് ലൈനിൽ, ആരാ നോക്കട്ടെ. ഹലോ ഹലോ, ഈ വിളിക്കണേന്റെ വിളിക്കുന്ന ആളുടെ പേര് അശോകൻ എന്നാണോ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി അശോകൻ താക്കട്ടോ. എന്തായിരുന്നു പേര്?
1: രാജു. രാജു എവിടെ നിന്ന് വിളിക്കുന്നു? നെടുമ്പാശ്ശേരി. എന്ത് ചെയ്യുന്നേ?
0: എല്ലാരും വണ്ടി ഓടിക്കുവാണ്. ഓൺ ദ ഗോയില് വണ്ടി ഓടിച്ചോണ്ട് തന്നെ വിളിക്കണം എന്നുണ്ടോ?
1: ഓക്കെ, എവിടെ എവിടേക്കാണ് ട്രാവലിംഗ്? ശരി, എവിടേക്കാണ് യാത്ര?
0: പിന്നെ അറിയോ?
1: എന്താണപ്പോ അറിയാം? മാളയിലേക്ക് പോവുകയാണ് അല്ലേ? ഓക്കെ, തനിച്ചാണോ, കൂടെ ആരെങ്കിലും ഉണ്ടോ?
0: സാധനം പുറകിൽ നിന്ന് അടി വരാണ്ട് നോക്കിക്കോ.
1: നന്നായി, ആരോഗ്യത്തിന് ഹാനികരമാണ് ഇങ്ങനത്തെ വാക്കുകൾ.
0: അതെ, എല്ലാവരും അനുഭവസ്ഥരാണല്ലോ. ഞാനും വീട്ടിൽ പോയി ചോദിക്കട്ടെ. പിന്നെ ആദ്യം മുതൽ നമ്മൾ ചോദിച്ച എല്ലാ ഗെയിമും കേട്ടായിരുന്നോ? ഉറപ്പാണല്ലോ, സത്യം പറ.
1: അപ്പൊ എന്നാ വേറൊരു തരത്തിലുള്ള ചോദ്യാ ചോദിക്കാൻ പോകുന്നത്? അതുപോലത്തെ അല്ല.
0: അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് തമ്മിലുള്ള ഡീലാണ്. പക്ഷേ ഞാന് ഒരു ഹമ്മിങ് ഇടും, ഹമ്മിങ്. 3 പാട്ടുകളുടെ ഹമ്മിങ് മിക്സ് ചെയ്തിടും, മിക്സ്.
1: അച്ചൊന്ന് മൊത്തം ചമ്മന്തി ഉണ്ടാക്കലാ പണി. 3 പാട്ടുകളുടെ ഹമ്മിങ് ഒരുമിച്ച് മിക്സ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് 3 എണ്ണം മാറ്റി മാറ്റി മാറ്റി എടുത്ത് കറിവേപ്പില പോലെ നമ്മളെടുത്ത് മാറ്റി വെക്കണം.
0: ഇല്ലല്ലോ, ഒരു നിർത്തലും ഇല്ല, 3 എണ്ണം മിക്സ് ആണ്.
1: ഒന്ന് അതാ ഞാൻ പറഞ്ഞ, അതിൽ നിന്ന് നമ്മള് വേരും കായും ഒക്കെ എടുത്ത് മാറ്റി മാറ്റി വെക്കണം.
0: ഇനി ഞാൻ വിചാരിച്ചാ പോലും ഇനി അത് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ മിക്സ് ചെയ്ത് പോയി, പറ്റിപ്പോയി, അബദ്ധം.
1: ഞാൻ വരുമ്പോഴത്തേ അതൊക്കെ ചെയ്തു വെച്ചു, അല്ലെ? ഞാൻ എന്തെങ്കിലും ഒരു വിധത്തിൽ ഒന്ന് കൈ പിടിച്ച് മാറ്റി നിർത്തിയേനെ,
0: ഒന്ന് തടഞ്ഞേനെ, ഒന്ന് ഒച്ച വെച്ചേനെ. ഇപ്പൊ ഞാൻ ആരായി? ആ, എന്നിപ്പൊ കാണിച്ചു തരാം
1: രാജു. എന്നാ കേട്ടോ ചോദ്യം? കേട്ടോ, ഇല്ലില്ല, അതേ ക്വസ്റ്റ്യൻ കേട്ടോളൂ.
0: ക്വസ്റ്റ്യൻ കേട്ടോ, ക്വസ്റ്റ്യൻ കേട്ടോ.

0: ഇഷ്ടപ്പെട്ടോ? ഹലോ, പോയാ?
1: അല്ലേ
0: ഭയങ്കര എളുപ്പല്ലേ?
1: ആ സമ്മതിക്കണം.
2: ഇതിനു മുൻപ് വിളിച്ച ആളെ കേൾപ്പിച്ചപ്പോ അദ്ദേഹം രണ്ടെണ്ണം ഐഡന്റിഫൈ ചെയ്തു.
0: അതെ
1: അല്ലേ, ഇതില് പറഞ്ഞ പൊന്നിൽ കുളിച്ചു നിന്ന.
2: എക്സാക്ട്ലി കറക്റ്റ്.
0: പിന്നെ
1: പിന്നെ
2: അല്ല
0: അല്ല
2: പാവ മനുഷ്യൻ.
0: ആ ഒന്നും കൂടെ ഹമ്മിയാ, ഹമ്മിക്കോ.

0: ഞാൻ കീഴടങ്ങി.
1: കീഴടങ്ങി അല്ലേ. ഒരു പണി ചെയ്ത്, ഇതിന്റെ ഉത്തരം ഞങ്ങൾ തന്നെ അങ്ങ് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യമായി ചോദിക്കുന്നു. ഏ ചോദിക്കുന്നു. അപ്പൊ ഇനി ഇനിയിപ്പോ ഉത്തരം അങ്ങ് പറഞ്ഞേക്കാം. മൂന്ന് പാട്ടുകളാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഇപ്പൊ രാജു പറഞ്ഞു തന്നെ, പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം, ആ പാട്ട് അടിപൊളി. പാടാം. രണ്ടാമത്തത്, മൗന സരോവരമാകെയുണർന്നു, ആ പാട്ട്.
2: മൂന്നാമത്തത്,

0: ആ പാട്ട്.
1: അതാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നത്.
2: അങ്ങനെയൊക്കെ ചെയ്താലല്ലേ നിങ്ങൾ കണ്ടുപിടിക്കാണ്ടിരിക്കോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ കിടക്കണു.
0: എന്റെ അപ്പുറത്തിരിക്കുന്ന ആളുടെ പേര് അച്ചു.
2: എന്റെ ഇപ്പുറത്തിരിക്കുന്ന ആളുടെ പേര് സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: സുരേഷ് കാഞ്ഞിരക്കാട്ട്, വെരി നൈസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം എനിക്ക്, ഞാൻ എഫ് എമ്മിലേക്ക് വിളിച്ചിട്ട് കിട്ടിയത്.
0: ഫസ്റ്റ് ടൈം.
1: ഞാൻ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്, ഇത് നിങ്ങളുടെ ചെയ്യാറുണ്ട്, വേറെ മറ്റേ 104 അതിലും ട്രൈ ചെയ്യാറുണ്ട്.
0: ആദ്യമായിട്ട് കിട്ടി. അപ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിന് ആൻസർ പറഞ്ഞു ഇല്ല എന്നുള്ളതൊന്നല്ല, ആദ്യമായിട്ട് വിളിച്ച ഒരാളോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. സോ ഹാപ്പി. ഓക്കെ, അപ്പൊ കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞോളൂ.
2: മഞ്ജുഷ. ആ ഹതഭാഗിയായ ഭാര്യയോട്,
0: അല്ല നല്ലവളായ മനുഷ്യ സ്ത്രീയോട് ഞങ്ങളുടെ സ്നേഹാന്വേഷണം. ഓക്കെ മഞ്ജുഷ, ബിഗ് ഹൈ ഫ്രം അസ്.
2: ഇച്ചിരി മുമ്പ് ഒരു തലനാരിഴയ്ക്കൊന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ അല്ലേ. ശരി, എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കൂ കേട്ടോ.
0: ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ കോളിംഗ്.
2: ആ പാട്ടിടാ.
0: പാട്ട് റിക്വസ്റ്റ് നമുക്ക് ഇതില് ഈ പ്രോഗ്രാമിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ നമ്മൾ ഇടുന്ന പാട്ടുകൾ നിങ്ങൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്.
2: നല്ല പാട്ട് വരുന്നുണ്ട്.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട്

0: കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
1: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
0: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതികവിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000+ രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ CP ഗ്രാംസിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ രണ്ടാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: This is Rainbow FM 107.5. Musically yours.
3: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ്
4: 35 മിനിറ്റും 29 സെക്കൻഡും.
3: അപ്പോ നമ്മൾ ആദ്യം ഈ ഇതിലൊരു വാട്സ്ആപ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി ജനങ്ങളും നിരൂപരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് 2 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ ഇനിയിപ്പോ പറയാം.

0: സമയമായിട്ടുണ്ട്. വേറെ ആരുമല്ല, ഹരിഭായ് എന്ന് വിളിക്കപ്പെടുന്ന സഞ്ജീവ് കുമാർ. അദ്ദേഹത്തിന് രണ്ട് നാഷണൽ അവാർഡ് കിട്ടിയത്, ഒന്ന് ദസ്തക് എന്ന് പറഞ്ഞ മൂവിക്കാണ് 1970, പിന്നെ കോശിഷ് 1972. പിന്നെ ഇഷ്ടംപോലെ ഫിലിംഫെയർ അവാർഡ്സും മറ്റ് സ്റ്റേറ്റ് അവാർഡ്സും ഗുജറാത്തി മൂവീസിലൊക്കെ ധാരാളം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സഞ്ജീവ് കുമാർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഷോലെ ഓർമ്മ വരും, തൃശൂൽ, ഖിലോന, ആന്ധി, ആപ്കി കസം, മോസം. മോസം ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ മൂവിയായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറെ ഈ ഗുൽസാറിന്റെ മൂവി, ഗുൽസാർ ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഗുൽസാറിന്റെ മൂവീസ് ഉണ്ട്, ആന്ധി, കോശിഷ്, മോസം ഒക്കെ ഗുൽസാർ ഡയറക്ട് ചെയ്ത മൂവീസാണ്. അതെല്ലാം നല്ല നല്ല ഒരു നമുക്ക് ഇപ്പോഴും കണ്ടിരിക്കാവുന്ന ഒരു ക്ലാസിക് മൂവീസ്. എന്താ അച്ചു, അച്ചു സിനിമയുടെ വേറെ ഒന്നും കേട്ടിട്ടില്ലെന്നുണ്ട്?
1: ഞാനും
0: ജനിക്കുന്നതിന് മുമ്പുള്ള പടങ്ങൾ എന്ന് വെച്ച് കാണാൻ പാടില്ല,
1: ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ
0: ഇദ്ദേഹം ആക്ച്വലി നമ്മൾ പറഞ്ഞില്ലേ 47 മരിച്ചതാണ്. ഒരു ഹാർട്ട് പ്രോബ്ലം പുള്ളിക്ക് ജനിക്കുമ്പോഴേ ഉള്ളതാണ്, അവരുടെ ഫാമിലിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് ആരും 50 മേലെ ജീവിച്ചിരുന്നിട്ടില്ല. അങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. ഇപ്പൊ കറക്റ്റ് ആൻസർ അയച്ചവര് ദീപ സുരേഷ്, ജോയ് തോമസ്. ഇദ്ദേഹം ഡൽഹി മെട്രോയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ടതെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കെ സി ഗംഗാധരൻ, ഹഫ്സത്ത് ആൻസർ. ഇത്രയും പേരുടെ ആൻസർ ആണ് നമ്മുടെ വാട്സാപ്പില്.
1: സുനിത അമിതാഭ് ബച്ചൻ ആണോ?
0: അമിതാഭ് ബച്ചൻ ഉദ്ദേശിച്ചാണ്, അല്ല അമിതാഭ് ബച്ചൻ അല്ല കേട്ടോ, സഞ്ജീവ് കുമാർ ആണ്. ഈ സഞ്ജീവ് കുമാർ എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട്,

0: സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്.
1: ഇനി നമുക്ക് ഒരു കോളും കൂടി ഒക്കെ എടുക്കാനുള്ള സമയം കാണുള്ളൂ. നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നേരത്തെ രണ്ടുമൂന്ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസിന്റെ ടൈമിൽ. അവരോട് നമ്മൾ പറഞ്ഞു ആ ടൈമൊന്നും കഴിഞ്ഞിട്ട് വിളിക്കാനായിട്ട്. വിളിക്കാനധികം സമയമില്ല, പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോളൂ. ഒരു നമ്പർ ഇതാണ് നമുക്ക് ആകെയുള്ള നമ്പർ, 0484242801. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചാൽ
0: നമുക്ക്
1: ഗെയിം കളിക്കാം. ഒരു ഗെയിമിനുള്ള സമയം ഒരാളുടെ കോൾ എടുക്കാനും സമയം ഉണ്ടാവുള്ളൂ മിക്കവാറും കേട്ടോ. അതെ, അല്ലെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ.

0: ഇപ്പോഴേ സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്.
1: ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു കോളറേം കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. ഹലോ.
0: യെസ്, ഹലോ.
2: ഹലോ,
1: ആരാണ് അത്?
2: ഞാൻ, എന്റെ പേര് മഞ്ജുഷ എന്നാണ്.
0: മഞ്ജുഷ, എവിടെ നിന്ന് വിളിക്കണോ?
2: ഞാൻ തൃപ്പൂണിത്തുറ നിന്നാണ് വിളിക്കുന്നത്.
0: ആ, തൃപ്പൂണിത്തുറ. നിങ്ങളൊക്കെ തൃപ്പൂണിത്തുറക്കാർ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് ഇറങ്ങിയേക്കാന്ന് തോന്നുന്നല്ലോ.
2: ഞങ്ങൾക്ക് കുറച്ച് പാട്ടിനോട് സ്നേഹം കൂടുതലാണെന്ന്
0: തോന്നുന്നു.
1: തൃപ്പൂണിത്തുറയിലെ എവിടെയാ വീട്?
2: തൃപ്പൂണിത്തുറ. ഞാൻ സ്റ്റാച്യു ജംഗ്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിന്റെ അടുത്തായിട്ട് വരും.
1: ഈശ്വര, സ്റ്റാച്യു ജംഗ്ഷന്റെ അവിടെ എവിടെയാ?
2: എന്തോ,
1: സ്റ്റാച്യുന്റെ അവിടെ എവിടെയാ?
2: അവിടുന്ന് നമ്മള് ചക്കങ്ങളങ്ങര അമ്പലത്തിലേക്കൊക്കെ പോകുന്ന റൂട്ട്.
1: ആ റൂട്ടിൽ എവിടെയാ?
2: ഉണ്ടാവും
1: അതാ ചോദിച്ചേ.
2: ആണോ? അവിടെ ചിന്മയ കോളേജിന്റെ ഒക്കെ അടുത്താണ്.
1: ചിന്മയ കോളേജ്.

0: ഇതിന്റെ അടുത്താണ്. ഓക്കെ ഓക്കെ,
1: ഉം
0: വെറുതെ ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അവിടെ വെച്ച് കാണാം.
2: തീർച്ചയായിട്ടും കാണാം.
0: മഞ്ജുഷ,
2: മഞ്ജുഷ പറ
1: ഞാനൊരു കമ്പനിയില് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്.
0: സൂപ്പർവൈസർ എവിടെയാണ്? എറണാകുളത്താണോ?
1: ഇപ്പൊ എറണാകുളത്താണ്. കുറച്ച് കഴിയുമ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകും. ലൊക്കേഷൻ അവിടെയാണ് ആക്ച്വലി വരുന്നത്, ബാംഗ്ലൂരാണ് വരുന്നത്.
0: ശരി, അപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും.
1: അങ്ങോട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുന്നു.
0: ഓക്കെ ഓക്കെ. എനിവേസ്, അപ്പൊ നമ്മുടെ ഗെയിം

0: ശരി, അപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും.
1: അങ്ങനെ പോകേണ്ടി വരും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്നു.
0: ഓക്കെ ഓക്കെ. എനിവേസ്, അപ്പോൾ നമ്മുടെ ഗെയിം ഒരു രസകരമായ ഒരു ഗെയിമാണ്. അച്ചു കുറച്ച് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവിയലിൽ നിന്ന് മുരിങ്ങാക്കോലും കാരറ്റും ഒക്കെ മാറ്റി മാറ്റി എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ്
2: മൂന്ന് പാട്ട് മിക്സ് ആണ്.
1: ഓക്കെ,
2: മൂന്ന് പാട്ട് മിക്സ് ആണ്. ആ മൂന്ന് പാട്ട് ഐഡന്റിഫൈ ചെയ്യാ പറയാ.
0: അത് മൂന്നും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തേക്കുവാണ് കേട്ടോ, ഒരുമിച്ച് മിക്സ് ചെയ്തേക്കുവാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ആ മൂന്ന് പാട്ടും ഏതാന്ന് നമുക്ക് മനസ്സിലാവും.
1: മനസ്സിലാക്കാൻ പറ്റും.
2: അപ്പൊ ഇടട്ടെ, കേട്ടോളൂ കേട്ടോ.

0: കിട്ടിയോ?
1: രണ്ട് പാട്ട് കിട്ടി, ഒന്ന് താനേ പൂവിട്ട മോഹം, ഒന്ന് ഏതോ വാർമുകിലിൽ നിന്നുള്ള നമ്മുടെ
2: അടിപൊളി
0: അടിപൊളി. ഇനി ഒരെണ്ണം കൂടി,
1: ഒരെണ്ണം കൂടി ഉള്ളത് എനിക്ക് ഒന്നും കൂടി കേട്ടോ?
0: ഞാൻ ഒന്നുകൂടി ഇടാം, ഒന്നുകൂടി ഇടാം കേട്ടോ. കേട്ടോ.

0: കിട്ടിയോ?
1: ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ?
2: തേനൂറും സാന്ത്വനമായി ആലോലം കാറ്റ്. എന്താണ്?
0: അതേതാ?
2: നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്.
0: എന്തായാലും പെട്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ.
2: മെനി മെനി കൺഗ്രാറ്റുലേഷൻസ്. ഐഡന്റിഫൈ ചെയ്തതിൽ വലിയ
0: വെരി ഗുഡ്.
1: എന്നാ
0: ഒരു പാട്ട് പാടിയാ കേക്കട്ടെ.
2: തൃപ്പൂണിത്തറക്കാരി തൃപ്പൂണിത്തറക്കാരെ അവമാനിക്കരുത് കേട്ടോ. നമ്മളൊക്കെ ആ ഒരു ജനസിൽ പെട്ട ആളുകളാണ്. അത് കളിക്ക, അത് കളിക്ക. എങ്ങനെ റെയിൻബോയുടെ പ്രോഗ്രാംസ് കേൾക്കാറുണ്ടോ?
1: അമ്മയാണ് ഫാൻ, അമ്മയാണ് റേഡിയോ എപ്പോഴും വെക്കുന്നതും. രാവിലെ തൊട്ട് ഇങ്ങനെ അടുക്കളയില് ജോലി ചെയ്യുമ്പോ തൊട്ട് പാട്ട് കേട്ടോണ്ട് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മള് എണീറ്റ് വരുന്നത് തന്നെ ഡെയിലി ഇത് കേട്ടോണ്ടാണ്.
2: അപ്പൊ അമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയൂ. എന്റെ പേര് സുരേഷ് കാഞ്ഞിരക്കാട്ട് എന്നാണ്.
0: എന്റെ പേര് അച്ചു എന്നാണ്.
1: ഓക്കെ, ഞാൻ രണ്ടുപേരുടെ അന്വേഷണം അറിയിച്ചു.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പുറത്ത് റേഡിയോ വെച്ചിട്ടുണ്ടാവും.
2: അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് രാധാലക്ഷ്മി എന്നാണ്.
2: രാധാലക്ഷ്മി. അമ്മ പാട്ട് പാടുവോ?
1: അമ്മ ഏയ് മൂളിപ്പാട്ടൊക്കെ പാടുന്നു തോന്നുന്നുണ്ട്.
0: തോന്നുന്നുണ്ടെന്ന്
2: അമ്മയെ പറ്റി അടി.
0: ശരി, എന്തായാലും സന്തോഷം കേട്ടോ വിളിച്ചതില്.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, ബൈ.

0: സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റും 49 സെക്കൻഡും.
1: അപ്പൊ നമ്മൾക്ക് പോകാനുള്ള സമയം ഏകദേശം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മള് ഇതുപോലെ തന്നെ മറ്റൊരു ദിവസം ഓൺ ദി ഗോയില് ഞാനും വേറെ ആരെങ്കിലും അല്ലെ അച്ഛനും വേറെ ആരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും
0: ഇതുപോലെയൊക്കെ തന്നെ അടികൂടാനായിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും.
1: അപ്പൊ അതുവരെ നമ്മൾ എത്തുന്നതുവരെ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ശുഭരാത്രി, സുഖനിദ്ര. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്.
0: ഞാൻ അച്ഛൻ.

0: course.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയ്സ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം പുനഃക്രമീകരിച്ചു. June 1 സമ്മേളനമില്ല. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് റെയിൻബോ. Sports Combo. All the sporting action right here on Power Play.

0: ആ വമ്പന്മാരിലെ കൊമ്പൻ ആരാണ് എന്ന് നമ്മൾ അറിയാൻ പോവാണ് ഇന്ന് രാത്രി തന്നെ. യെസ്, വെരി ഗുഡ് ഈവനിങ് എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ ദാ ഇവിടെ ഹൈ വോൾട്ടേജ് വിസിൽ അടിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ പവർ പ്ലേ. ആൻഡ് വമ്പന്മാരിലെ ആ ഒരു വലിയ കൊമ്പൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമാവും. എല്ലാവരും കണ്ണു നട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി 9:30 വേണ്ടിയിട്ട്, ഓൺലി ഫോർ ടുഡേ അല്ലെ, ഇന്ന് രാത്രിക്ക് വേണ്ടി മാത്രം കുറെ ദിവസമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. യെസ്, യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ ഇന്നാണ്, ഇന്ന് രാത്രി 9:30 മറക്കരുത്. എല്ലാ കണ്ണുകളും ബുഡാപെസ്റ്റിലേക്ക്, ഹംഗറിയുടെ ക്യാപിറ്റൽ ആണ് ബുഡാപെസ്റ്റിലേക്ക് പോവുകയാണ്. യെസ്, ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് PSG ഓർ ആദ്യമായിട്ട് ആർസെനൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കപ്പ് തൂക്കുമോ എന്ന് അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. സോ ഇന്ന് പലയിടത്തും പാർട്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാച്ചസിന് വേണ്ടിയിട്ട് നമ്മുടെ തിയേറ്റേഴ്സിൽ സ്പെഷ്യലി ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ പ്ലേയിൽ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യെസ്, അതൊരു തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഹൈ സ്റ്റേക്സ് ക്ലാഷ് ആണ് സംഭവിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ പവർ പ്ലേ ഹൈലൈറ്റ്സ് ഇവിടെ ഓപ്പൺ ചെയ്യണം.
1: Today's power play highlights.
0: യെസ്, ഒരു മിന്നൽ പോരാട്ടം തന്നെയാണ്. രണ്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടീമുകളാണ്. എസ്പെഷ്യലി ഒരു ടീമിന്റെ സ്റ്റൈൽ അല്ല, മറ്റേ ടീമിന്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആ രണ്ട് ശൈലികൾ തമ്മിലുള്ള പോരാട്ടം വരുമ്പോൾ അത് പൊടി വാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വിശേഷങ്ങളെ കുറിച്ച് നമുക്കിന്ന് പറയാനായിട്ടുണ്ട്. ഇന്ന് ഈ കപ്പ് ആര് തൂക്കുമെന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കാലത്ത് തീരുമാനമാണെങ്കിൽ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഈ എഡിഷനിലെ കപ്പ് ആരടിക്കും, അവിടെയും ഒരു ഡിഫൻഡിംഗ് ചാമ്പ്യൻസിന്റെ സ്കോപ്പ് അല്ലേ. അവിടെ RCB നമുക്കറിയാം ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആണ്. അവർ ബാക്ക് ടു ബാക്ക് കപ്പടിക്കുമോ അതോ ഗുജറാത്ത് ടൈറ്റൻസിന് വീണ്ടും ഒരു കിരീടം എത്തുമോ എന്നുള്ള കാര്യങ്ങളാണ്. ഏതായാലും ക്വാളിഫയർ 1 നിലം പരിശാക്കി കളഞ്ഞ ഗുജറാത്ത് ടൈറ്റൻസ് സടകുടഞ്ഞ് വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്, RRനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്. ആൻഡ് RR കീഴ്പ്പെട്ടപ്പോഴും അവിടെ നമ്മുടെ വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു പവർ, വൈഭവം നമ്മൾ കണ്ടാണ്. വണ്ടർ കിഡ് ആണെന്നോ അതിപ്പോ നമ്മുടെ കമന്ററി ബോക്സിലിരുന്ന ആൾക്കാർ പറയുന്നത് ഇതിനിപ്പോ എന്താണ് ഞങ്ങൾ വിളിക്കേണ്ടതെന്നാണ്. ലോകം മുഴുവൻ വൈഭവ് സൂര്യവംശിയുടെ ആ ബാറ്റിംഗ് പവർ കണ്ട ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. സോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. RR ഔട്ടായെങ്കിലും ക്വാളിഫയർ 2 പുറത്തായെങ്കിലും വൈഭവിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇന്ന് കുറച്ച് മുന്നേ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം വന്നത്, സിംഗപ്പൂർ ബാഡ്മിന്റൺ ഓപ്പണിൽ നമ്മുടെ സാത്വിക് സൈറാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിലേക്ക് വന്നേക്കാണ്. ആൻഡ് കൊറിയൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ ആഴ്ച മുന്നേ, നമ്മൾ തായ്ലാന്റ് ഓപ്പണിൽ പോയിട്ട് ഫൈനൽ വരെ എത്തിയായിരുന്നു, പക്ഷെ കപ്പടിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പ്രാവശ്യം മറ്റൊരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ് സിംഗപ്പൂർ ബാഡ്മിന്റൺ ഓപ്പണിലൂടെ കിട്ടിയിരിക്കുന്നത്. യെസ്, ഇതിനിടയിൽ മറ്റൊരു വലിയ കാര്യം സംഭവിച്ചു. നമ്മുടെ നാഷണൽ സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെയുള്ള 100 ഓട്ടത്തിലെ ഏറ്റവും വലിയ വേഗതയൊക്കെ തിരുത്തിക്കുറിച്ചുകൊണ്ട് 100 വളരെ നിസാരം 10.9 ഓടിക്കൊണ്ട് ഗുരീന്ദർ വീർ സിംഗ് എന്ന പഞ്ചാബുകാരന്റെ പവർ നമ്മൾ കണ്ട ഒരു ദിവസമാണ് കഴിഞ്ഞു പോയത്. സോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാനായിട്ടുണ്ട്. സോ ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ സ്പോർട്സ് ലോകത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തരാനുള്ള ഷോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പവർ പ്ലേയുമായിട്ട് കൂടെ ഞാനാണ് വിതിൻ. സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5
1: You are listening to Power Play on FM Rainbow 107.5, musically yours.

0: ഇത് ഡെഫിനറ്റ്ലി ഒരു ദർദേ ഡിസ്കോ വീക്കെൻഡ് ആണ് സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. FM Rainbow 107.5 ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പവർ പ്ലേ സ്പോർട്സിന് ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ഇന്ന് ഒരു ഹൈ വോൾട്ടേജ് ഹൈ സ്റ്റേക്സ് ക്ലാഷ് നടക്കാൻ പോവുകയാണ്. ആരൊക്കെ തമ്മിലാണ് നമുക്കറിയാം, PSG വേഴ്സസ് ആർസനൽ. PSG ബാക്ക് ടു ബാക്ക് ആയിട്ട് കപ്പടിക്കാനായിട്ട് അവർ വരികയാണ്. ആർസനൽ പറയാണ്, ഞങ്ങൾ ഒരു കപ്പ് ആദ്യമായിട്ടൊന്ന് അടിച്ചോട്ടെ, 20 കൊല്ലത്തിന് ശേഷമാണ് നമ്മളൊരു ഫൈനലിലേക്ക് വരുന്നത്. ആൻഡ് ആർസനൽ നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ടൈറ്റിലൊക്കെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും സൂപ്പർബായിട്ട് തന്നെ ഈ ഒരു സീസൺ അങ്ങോട്ട് എൻഡ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് വേൾഡ് കപ്പിനുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഒരു ശനി ഞായറൊക്കെ കൂടി കഴിഞ്ഞ് നാളെ IPL കൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ ഒരു പന്തിന്റെ പുറകെ ഓടുകയാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡയിലായിട്ട് നടക്കുന്ന 48 ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ വേൾഡ് കപ്പ്, അതിന്റെ ആരവങ്ങൾ ഇച്ചിരി കുറവല്ലേ ഈ വർഷം എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പതുക്കെ പതുക്കെ അങ്ങ് കയറി വരുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കട്ടൗട്ടുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ലയണൽ മെസ്സിയുടെ ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒക്കെ പോസ്റ്റേഴ്സും കട്ടൗട്ടുകളും ഒക്കെ നമ്മുടെ വീഥികൾ കൈ അടക്കാൻ പോയിക്കൊണ്ടിരിക്കും, കൈ അടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇൻഫാക്ട് പറയാൻ പറ്റും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി 9:30 ആ ഒരു മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇനി കുറച്ച് സമയങ്ങൾ കൂടെയൊക്കെ ബാക്കി ഉള്ളൂ. ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്ലാഷ് ആണ്, ബെസ്റ്റ് ഒഫൻസ് വേഴ്സസ് ബെസ്റ്റ് ഡിഫൻസ്, അങ്ങനെ തന്നെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുഡാപെസ്റ്റിൽ, ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റിലേക്ക് ആദ്യമായിട്ട് UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ ആദ്യമായിട്ട് ഹാപ്പൻ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ആർസനലിന്റെ ഡിഫൻസ് സ്ട്രെങ്ത് എന്താണെന്നുള്ളതും PSGയുടെ അറ്റാക്കിംഗ് ശൈലി എന്താണെന്നും നമുക്കറിയാം. സോ ഈ രണ്ട് ശൈലികൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അന്തിമ വിജയം ആരുടേതാവണം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് തന്നെ മാച്ച് ചെയ്യണം. കാരണം ഈ കളികളൊക്കെ പിന്നെ മിസ് ചെയ്തിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം, ആ അറിഞ്ഞായിരുന്നു കപ്പ് ഇവർ അടിച്ചായിരുന്നു എന്ന് കണ്ടിട്ട് പിന്നെ പോയിരുന്ന ഹൈലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സുഖം കിട്ടത്തില്ല. ഈ ഓരോ സെക്കൻഡിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ സെക്കൻഡിലെ ഫുട്ബോൾ മാജിക് സംഭവിക്കാനുള്ളതാണ്. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ തന്നെ അറിയാനുള്ള ഒരു അവസരമാണ്. നമുക്കറിയാം ലൂയിസ് എൻറിക്കയുടെ ആണെങ്കിൽ മിക്കേൽ ആർറ്റെറ്റയുടെ ടീമുകൾ തമ്മിൽ പോരടിക്കുകയാണ്. രണ്ട് ശൈലികൾ തമ്മിൽ പോരടിക്കുമ്പോൾ നമുക്കറിയാം ഡേവിഡ് റായ എന്ന് പറയുന്ന ആ ഒരു ക്ലീൻ ഷീറ്റ് 9 പ്രാവശ്യം ഈ സീസണിൽ നേടിയിട്ടുള്ള ഡേവിഡ് റായ കീപ്പറായിട്ടുള്ള ആർസനൽ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു മതിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് PSGയുടെ ആ ഒരു വെടി ഉണ്ടകൾ അവിടേക്ക് എത്തുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ടിരിക്കുന്നത്. സോ എനിവേ, ഇത് ഒരു ചരിത്രം തന്നെയാണ്. PSG കപ്പടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക് ടു ബാക്കായിട്ട് മോഡേൺ ഫുട്ബോൾ ടൈമിലെ ഈ ഒരു സീസണിൽ നോക്കിയാലും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ബാക്ക് ടു ബാക്ക് കപ്പടിക്കാനുള്ള ഒരു സാധ്യത കിട്ടുന്ന ആദ്യ ടീമായിട്ട് PSG പറഞ്ഞതുപോലെ ആർസനലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ UEFA ചാമ്പ്യൻസ് ലീഗും, ഒപ്പം തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരൊരു ഫൈനലിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും കപ്പടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരിക്കും നിൽക്കുന്നത്. സോ മിസ് ചെയ്യേണ്ട, 9:30 ആരൊക്കെ തമ്മിലാണ് UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ വീണ്ടും മറന്നുപോയ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലെന്ന് ഓർപ്പിച്ചെന്നുള്ളൂ. കട്ട ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. സോ നമ്മൾ ഈ ഷോയിൽ ഒന്നും കൂടെ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത നമ്മുടെ ഇന്നത്തെ സന്തോഷിക്കാനുള്ള ഒരു ഐറ്റം കൂടെ തരികയാണ്. ആ സ്മാഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് സന്തോഷിച്ച് കൈയടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു തരും എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പവർ പ്ലേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്ന UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിനെ കുറിച്ചുണ്ട്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഇന്ന് പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ നാഷണൽ മീറ്റ്സ് ഒക്കെ, നാഷണൽ സീനിയർ ഫെഡറേഷൻ കപ്പ് ഒക്കെ സംഭവിച്ചിരുന്നു. 29-ാമത്തെ ആയിരുന്നു റാഞ്ചിയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മൾ 100 മീറ്ററിൽ, നമുക്കറിയാം 100 മീറ്ററിലൊക്കെ പുതിയ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഭാവിയിൽ അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് ഏഷ്യൻ ഗെയിംസിലാണെങ്കിലും കോമൺവെൽത്ത് ഗെയിംസ് ആണെങ്കിൽ ഒളിമ്പിക്സിലാണെങ്കിലും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കും ഒക്കെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ആ ഒരു കരുത്ത് ആരൊക്കെ ആണെന്ന് ഇവിടുന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ അങ്ങനെ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ ഒരു പറക്കും മനുഷ്യനെ നമുക്ക് കിട്ടും. നമ്മൾ മികാ സിംഗിനെയാണ് പറക്കും സിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപിടിച്ചേക്കാണ്. അത് ആരാണ് എന്നുള്ളത് ഇതങ്ങോട് കേട്ടാ മതി.
1: This is not finished yet. This is not finished yet. That's what he says. What a champion this boy is.

യെസ് അതാണ്. അപ്പൊ ഗുരീന്ദർ വീർ സിംഗ് 100 മീറ്ററിലെ നാഷണൽ റെക്കോർഡ് ഏറ്റവും പുതിയത് സൃഷ്ടിച്ചേക്കാണ്. സോ അതൊരു ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. 10.9 അതാണ് ടൈം സെക്കൻഡ്സ്, ആൻഡ് ഇതൊരു നാഷണൽ റെക്കോർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 29th നാഷണൽ സീനിയർ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് പറയാനുണ്ട് ഒരു പുതിയ ചരിത്രം. 100 മീറ്ററിൽ പുതിയ സമയം, പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പഞ്ചാബിന്റെ പുത്രൻ ഗുരീന്ദർ വീർ സിംഗ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ട്രാക്കുകളിലേക്ക് പോകാനുള്ള നേരം തന്നെയാണ്. സോ ആരാണ് നാളെ IPL കപ്പ് തൂക്കാൻ പോകണമെന്നുള്ള കാര്യം തീരുമാനം, ഇന്നാരാണ് UEFA ചാമ്പ്യൻസ് ലീഗിൽ കപ്പ് തൂക്കാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയാനിരിക്കുമ്പോൾ ഈ പാട്ട് തന്നെ ഇരിക്കട്ടെ. സ്റ്റേ ട്യൂൺഡ് FM റെയിൻബോ.

കാർത്തിക് ആൻഡ് ചാരുലത മണി പാടിയിരിക്കുന്ന പാട്ട് വിജയ് ആന്റണി കമ്പോസ് ചെയ്ത് ഫോർ ദ മൂവി വേ ലായുധം. FM റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പവർ പ്ലേ ആണ്. മറ്റെന്തിനേക്കാളും സ്പോർട്സിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി ഉണ്ടെന്ന ഷോ ആണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്പോർട്സ് പ്രേമികളെ

0: സ്പോർട്സ് പ്രേമികൾ മാത്രമല്ല ചെറുതായിട്ട് സ്പോർട്സിനെ ഫോളോ ചെയ്യുന്നവർക്കും ആണ്, ഇനി അല്ലാത്തവർക്ക് വേണ്ടി പോകണമെങ്കിലും ഇവിടെ ഏറ്റവും പുതിയ സ്പോർട്സ് ലോകത്തെ അപ്ഡേറ്റുകൾ പ്ലസ് ഹൈ വോൾട്ടേജ് പാർട്ടികൾ റെഡിയാണ്. ആൻഡ് നമ്മുടെ അടുത്ത സെഗ്മെന്റ് സമയം കളയാണ്ടങ്ങ് ഓപ്പൺ ചെയ്തേക്കാന്നേ.
1: പവർ പ്ലേ പ്രസന്റ്സ് സ്ട്രെയിറ്റ് ഡ്രൈവ്.
0: സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാണുന്ന കാര്യങ്ങൾ പറയും. എന്താണ് ഇപ്പോൾ ലൈവായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യൻ വനിതകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വനിതകളും തമ്മിലുള്ള 2020 മത്സരം നടക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ, ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്, 12-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു ഓളത്തിൽ മുങ്ങിപ്പോവാൻ സാധ്യതയുള്ള ഒരു ഇവന്റാണ് ICC വനിതാ 2020 വേൾഡ് കപ്പ് ഇംഗ്ലണ്ടിലും വെയിൽസിലും ആയിട്ട് നടക്കുന്നത്. സോ അപ്പൊ ഇതൊക്കെ ഒരു നമുക്കൊരു വാം അപ്പ് മാച്ച് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മുടെ പടക്കോപ്പുകളൊക്കെ ഒന്ന് കൂപ്പ് കൂട്ടുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് 3 2020 പരമ്പരകളിൽ ഇന്ത്യ വനിതകൾ ഒരു മത്സരം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഇപ്പോൾ രണ്ടാമത്തെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ട് വനിതകൾ ഇപ്പോൾ 20 ഓവറും ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് 168 റൺസാണ് അവരെടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ജയിക്കാനായിട്ട് 169 ആണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതിനുവേണ്ടിയിട്ട് നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വിക്കറ്റ്സ് എടുത്തിരിക്കുന്ന ശ്രീചരണിയാണ്. അപ്പൊ ശ്രീചരണിക്കാണ് ഇന്ന് 3 വിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ജയിക്കാനായിട്ട് 169 റൺസ് മാത്രം മതി. ഇംഗ്ലീഷ് വനിതകൾക്കെതിരെ നമ്മുടെ ഇന്ത്യൻ വനിതകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അലീസ് ക്യാപ്സിയൊക്കെ ഒരു 28 റൺസും അങ്ങനെ വന്നവരൊക്കെ കുറച്ച് പേരൊക്കെ കെമ്പിന്റെ ഒരു 39 റൺസൊക്കെയാണ് ഇംഗ്ലണ്ട് വനിതകളിൽ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്തായാലും ഇപ്പൊ ബ്രേക്കിലാണ്, ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഒപ്പം തന്നെ നമ്മൾ നാളത്തെ കാര്യം ഓർമ്മിക്കുകയാണ്, IPLന്റെ ഫൈനൽ, ബിഗ്ഗസ്റ്റ് ഫൈനൽ, RCB വേഴ്സസ് GT. അപ്പൊ നമുക്കറിയാം RCB ആണെങ്കിലും GT ആണെങ്കിലും അവരുടെ ക്യാപ്റ്റന്മാരുടെ തോളിലേറിയാണ് അവർ ജയിച്ചു കയറിയത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ഫൈനലിന് മുന്നേ തന്നെ ക്വാളിഫയർ അതിനകത്ത് 1-ൽ തന്നെ നമ്മൾ കണ്ടതായിരുന്നു അല്ലെ, RCB വേഴ്സസ് GT. അതിനകത്ത് RCB വളരെ നിസ്സാരമായിട്ട് തന്നെ GT തകർത്ത് വിട്ടപ്പോൾ GT അവിടെ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് RRനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ക്വാളിഫയർ 2 ജയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഫൈനലിലേക്ക്. സോ ഇവിടെ രണ്ടിടത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, RCBയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ, അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ്, ഒപ്പം തന്നെ ശുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റന്റെ ഒരു പെർഫോമൻസ് നമ്മൾ രണ്ടാമത്തെ ക്വാളിഫയറിൽ കണ്ടു എന്നുള്ളതാണ്. സോ രണ്ടുപേരും ക്യാപ്റ്റന്മാരുടെ അവരിതുകൊണ്ട് മാത്രമല്ല, രണ്ട് ടീമും നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്, അതും വളരെ എടുത്തു പറയണ്ട. ഈ ഒരു സീസൺ തന്നെ നോക്കിയാൽ നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ ഒരു വീക്ക്നസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളത് പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊരു പ്രശ്നമല്ല, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു അത് സെറ്റാക്കി കൊണ്ടുപോകുന്നുള്ളതാണ്. ബാക്കി എല്ലാ ടീമുകൾക്കും ഓരോരോ കംസോറി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഓരോപ്പോൾ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഒരു കുറച്ച് പ്ലേസ് പരിക്ക് വന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എല്ലാം കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ GT സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ രജത് പട്ടിദാറിന് നേതൃത്വത്തിൽ വളരെ സ്കൂളായിട്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ RCB ഇവിടെ ഒരു ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയി മാറുമോ, അത് ഇനിയിപ്പോൾ GT അവർ ടീം വന്നത് 2022 ആദ്യമായിട്ട് ടീം വന്നപ്പോൾ തന്നെ വന്ന് കപ്പടിച്ച ടീമാണ്, അതിനുശേഷം കപ്പടിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ഒരു കപ്പ് നാളെ കിട്ടുമോ എന്നെല്ലാം അറിയാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, നാളെ കളി കണ്ടാൽ മതി, വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഈ ഒരു അപ്ഡേറ്റുകൾ തന്നുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത ട്രാക്കുകളിലേക്ക് പോകാനുള്ള നേരം തന്നെയാണ്. സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ. ഇത് സ്പോർട്സ് പ്രേമികൾക്ക് വേണ്ടി നമ്മൾ എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവന്ന ഷോ പവർ പ്ലേ.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

ആ ദിൽമെരാ മുഫ്തുക, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തിനാണ് ഹൃദയത്തിലുള്ള ഭാരം എല്ലാം കയറ്റി വെച്ചേക്കുന്നത് അല്ലേ? ഫ്രീ ആയിട്ടിരിക്കണ ഈ വീക്കെൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് സന്തോഷിക്കാനായിട്ട് ഈ വീക്കെൻഡിലാണെങ്കിലും അങ്ങോട്ട് നീണ്ടു നിരന്ന് സ്പോർട്സ് ലോകത്തെ കാര്യങ്ങൾ സംഭവ ബഹുലമായി കിടക്കുകയാണ്. രാത്രി 9:30 ആകുമ്പോഴത്തേക്കും യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ, ആർസെനൽ വേഴ്സസ് PSG. തുടർച്ചയായിട്ട് കപ്പടിക്കാൻ PSG, ബാക്ക് ടു ബാക്ക് കപ്പടിക്കാൻ PSG ആണെങ്കിൽ ആർസെനൽ ഞങ്ങൾ ഇത് തൂക്കിയിരിക്കും. ഇത് ഞങ്ങളുടെ ആദ്യത്തെ കപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ആർസെനൽ അവിടെയുണ്ട്. അപ്പോ രണ്ട് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ടീമുകളുടെ ക്ലാഷ് ആണ്, ഹൈ സ്റ്റേക്സ് ക്ലാഷ് ആണ് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത്. 9:30 ബുഡാപെസ്റ്റിൽ വെച്ച് നടക്കാൻ പോകുന്നു. സോ അതൊന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഓപ്പൺ ചെയ്യുകയാണ്. എക്സ്ട്രാ കവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലോ എന്നൊരു ആലോചനയുണ്ട്. കാരണം ഒന്ന് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലോ അല്ലെ, ഒരേ ടൈമിൽ ഒന്ന് ഒരു കാര്യം പറയാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ എക്സ്ട്രാ കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട്ലി നമ്മൾ ക്രിക്കറ്റിൽ കളിക്കുന്ന എക്സ്ട്രാ കവർ പോലെയല്ല, ഇതൊരു എക്സ്ട്രാ വർത്തമാനമാണ് എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ വനിതകളും ഇംഗ്ലീഷ് വനിതകളും തമ്മിലുള്ള മാച്ചിന്റെ ലൈവായിട്ടുള്ള അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഇംഗ്ലണ്ട് ഉയർത്തിയിട്ടുള്ള 169 എന്ന ടാർഗറ്റ് ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ വനിതകൾ 2.2 ഓവേഴ്സ് കഴിയുമ്പോഴത്തേക്കും 18 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്മൃതി മന്ദാന അവിടെ ബാറ്റ് ചെയ്യുന്നുണ്ട്, ഷെഫാലി വർമ്മ ഇസ് ദർ ആൻഡ് ഷെഫാലി വർമ്മ 14 റൺസ് എടുത്ത് അവിടെ ബാറ്റ് ചെയ്യുന്നു. രണ്ടുപേരും നല്ലൊരു തുടക്കം, ഷെഫാലിയാണ് തുടങ്ങിയിരിക്കുന്നത്, 3 ഫോറുകൾ അടിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ ലൈവ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് കുറച്ച് മുന്നേ അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് വളരെ സന്തോഷിക്കാനുള്ള ഒരു കാര്യമുണ്ടായി. സിംഗപ്പൂർ ബാഡ്മിന്റൺ ഓപ്പൺ 2026, ഇതില് നമ്മുടെ ഡബിൾസിലെ, നമ്മളെ ബാഡ്മിന്റൺ ഡബിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഡബിൾസ് സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വിക് സൈരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് എന്ന് നമ്മൾ വർഷങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഏഷ്യൻ ഗെയിംസിലാണെങ്കിലും അത്ലറ്റിക് ചാമ്പ്യൻ അതുപോലെ തന്നെ മറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണെങ്കിലും ഒക്കെ തന്നെ, കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ വാങ്ങിച്ചു തന്ന, എസ്പെഷ്യലി ഏഷ്യൻ ഗെയിംസിലൊക്കെ ഗോൾഡ് അടിച്ചത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നമ്മൾ പാരീസ് ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനൽ വരെ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ ഓരോ ഓപ്പൺ കഴിയുമ്പോഴത്തേക്കും, ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തായ്ലൻഡ് ഓപ്പൺ ഉണ്ടായിരുന്നു, അതിന്റെ ഫൈനലിൽ വന്നായിരുന്നു, പക്ഷെ കപ്പടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് സിംഗപ്പൂർ ബാഡ്മിന്റൺ ഓപ്പണിൽ അവര് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന വേൾഡ് നമ്പർ ടോപ്പ് സീഡ്സ് ആയിട്ടുള്ള കൊറിയൻ താരങ്ങളെയാണ് എന്നതുകൊണ്ട് തന്നെ ഈ കപ്പ് ഏകദേശം നമ്മൾ ഇങ്ങ് എടുക്കുവാണ് എന്ന് പറയുന്ന രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറകിൽ നിന്ന ശേഷം, അതായത് ഒരു ഒരു സെറ്റ് 8-13, അതായത് നമ്മൾക്ക് 8 അവർക്ക് 13 പോയിന്റ് നിൽക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് സെറ്റ് 21-19 ജയിക്കുന്നു. അതായത് നമ്മൾ ഫോർത്ത് സീഡഡ് ആണ്. ഇവർ എന്ന് പറയുന്നത് വേൾഡ് നമ്പർ 1 താരങ്ങളാണ്, കൊറിയയുടെ താരങ്ങൾ. സൗത്ത് കൊറിയൻ പേരെന്ന് പറയുന്നത് കിങ് വോങ് ഹോ ആൻഡ് സിയോ ജുങ് ജ. ഇവരാണ്, ഇവർ നിലവിലെ വേൾഡ് ചാമ്പ്യൻസ് ആണ്, വേൾഡ് നമ്പർ 1 ആണ്. കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ഇതിന്റെ ഒരു സിൽവർ മെഡലിസ്റ്റ് കൂടിയാണ് ഈ കിങ് വോൻ ഹോ എന്ന് പറയുന്ന മനുഷ്യൻ. ഓക്കെ, അപ്പൊ എന്തായാലും അവരുടെ പേരൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, കൊറിയക്കാര് ഇവരെ 21-19, 21-18 എന്ന രീതിയിൽ തോൽപ്പിച്ച 52 മിനിറ്റ് എടുത്ത പോരാട്ടത്തിനൊടുവിലാണ് നമ്മൾ ഈ ഒരു സിംഗപ്പൂർ ബാഡ്മിന്റൺ ഓപ്പൺ 2026 ഫൈനലിലേക്ക് വരുന്നത്. സോ തുടർച്ചയായിട്ട് തന്നെ മറ്റൊരു ഫൈനലിലേക്ക് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബാഡ്മിന്റൺ ഡബിൾ സഖ്യം എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാണ്. സോ നാളെ നമുക്ക് അതിന്റെ ഫൈനലും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ നമ്മുടെ സ്വന്തം സ്വാതിക് ചിരാഗ് ഷെട്ടിക്ക് സഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് സിംഗപ്പൂർ ഓപ്പണിന്റെ ഫൈനൽ എത്തിയതിന്. എക്സ്ട്രാ കവറിൽ നമ്മുടെ ഒരു എക്സ്ട്രാ വർത്തമാനം ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ ലോക

മുഴുവൻ എക്സ്ട്രാ അല്ല, അതുക്കും മേലെ എത്ര എക്സ്ട്രാ സംസാരിച്ചാലും മതിയാവാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് ആളെന്ന് വിളിക്കണോ, ബോയ് എന്ന് വിളിക്കണോ, അല്ലേ മാൻ എന്ന് വിളിക്കുന്നോ? ഇതൊക്കെ കമന്ററി ബോക്സിൽ ഇരുന്ന ആൾക്കാർ പറയുന്നതാണ്. ഞാൻ ഇപ്പൊ എന്താ വിളിക്കേണ്ടത്? എന്തായാലും ഒരു പ്രതിഭാസമാണ് എന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. വേറെ ആരുമല്ല വൈഭവ് സൂര്യവംശി. അങ്ങനെ ഇപ്പോൾ എലിമിനേറ്റർ പോരാട്ടത്തിലാണെങ്കിലും ക്വാളിഫയർ ടൂവിൽ തോറ്റെങ്കിലും വൈഭവ് കളിച്ചാൽ RRന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ട്, അതർവൈസ് അവര് പുറത്താവാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ എന്തായാലും വൈഭവിന്റെ ചിറകിലേറി തന്നെയാണ് RR ഇത്രയും ദൂരം സഞ്ചരിച്ചത്. അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ഒറ്റയാൾ പോരാട്ടം എടുത്തു പറയേണ്ടതാണ്. എസ്പെഷ്യലി നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ വന്ന് ഇമാതിരി കളി കളിക്കുക എന്ന് പറയുന്നത്, അതാണ് സ്ട്രൈക്ക് റേറ്റ്. എല്ലാവരും അസൂയപ്പെടുകയാണ്, ആക്ച്വലി അത്ഭുതപ്പെടുകയുണ്ട്, അസൂയപ്പെടുന്നുണ്ട്. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു താരമില്ലല്ലോ എന്ന് മറ്റു രാജ്യക്കാർ വരെ അസൂയപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. സ്ട്രൈക്ക് റേറ്റ് നമുക്കറിയാം 237 സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസാണ്.

0: കളിക്കുക എന്ന് പറയുന്നത്. അതാണ് സ്ട്രൈക്ക് റേറ്റ്. എല്ലാവരും അസൂയപ്പെടുകയാണ്, ആക്ച്വലി അത്ഭുതപ്പെടുകയുണ്ട്, അസൂയപ്പെടുന്നുണ്ട്. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു താരം ഇല്ലല്ലോ എന്ന് മറ്റ് രാജ്യക്കാർ വരെ അസൂയപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. സ്ട്രൈക്ക് റേറ്റ് നമുക്കറിയാം, 237 സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസാണ് 16 ഇന്നിംഗ്സുകളിലായിട്ട് ഈ ഐ പി എൽ ഈ ഒരു സീസണിൽ മാത്രം അടിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിക്സസ്, അതെ ഏറ്റവും കൂടുതൽ സിക്സ് ഒരു സിംഗിൾ ഐ പി എൽ ടൂർണമെന്റിൽ നേടുന്ന ആദ്യ താരം അല്ലെ. 72 സിക്സറാണ് വൈഭവ് അടിച്ചത്. ഇതിനു മുമ്പ് ക്രിസ് ഗെയില് 59 സിക്സ്, 2012 കാലഘട്ടത്തിൽ, 2012 കാലഘട്ടത്തിൽ അന്ന് ചെറുക്കന്റെ പ്രായം ഒന്ന് കൂട്ടി നോക്കി അപ്പൊ അറിയാം. അതുപോലെ തന്നെ മോസ് ബൗണ്ടറീസ്, ഏറ്റവും കൂടുതൽ ബൗണ്ടറീസ് 2020 ടൂർണമെന്റിൽ നോക്കിയാൽ ഇപ്പൊ 135 ആണ്. ഈ ഒരു നോക്കിയാൽ നമുക്കറിയാം 63 4 പ്ലസ് 72 സിക്സ് രണ്ടുകൂടെ ചേർത്ത് 135 ബൗണ്ടറീസ് ആണ് അടിച്ചേക്കുന്നത്. ടോട്ടല് സിക്സും ഫോറും കൂടെ ചേർത്തിട്ടുള്ള കണക്കാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും വേഗത്തിൽ 1000 ഐ പി എൽ റൺസ് ബോൾസ് ഫേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ 440 പന്തുകൾ മാത്രം നേരിട്ടുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഐ പി എൽ 1000 റൺസ് നേടുന്ന താരമായിട്ടും വൈഭവ് അവിടെ മാറുന്നുണ്ട്. ഇതിനു മുമ്പ് റസ്സൽ, ആൻഡ്രെ റസ്സൽ 545 പന്തിൽ നേടിയ 1000 റൺസാണ് ഇതുവരെയുള്ള ഫാസ്റ്റസ്റ്റ്. നമുക്കറിയാം ഇതുവരെയുള്ളത് എന്തുമാകട്ടെ, ഇതുവരെയുള്ള എത്ര സ്പീഡുമാകട്ടെ, അത് ഞാനിവിടെ ബ്രേക്ക് ചെയ്യാനുണ്ട് എന്ന് വൈഭവ് സൂര്യവംശി ഓരോ ഇന്നിംഗ്സിലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഒരു വിഷമം മാത്രമുള്ള നമ്മുടെ ക്രിസ് ഗെയിലിൻ്റെ ആ 30 പന്തിൽ തൂക്കിയ സെഞ്ചുറീനെ ഒന്ന് പിടിക്കാൻ പറ്റിയില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു മിസ് ചെറിയൊരു മാർജിൻ ഓഫ് എററിൽ സംഭവിച്ചതാണ് അവിടെ അടിക്കാതെ പോയത്. ഒരു ഇന്നിംഗ്സിൽ നമ്മൾ കണ്ടാണ് 29 പന്തിൽ 97 ഒക്കെ ആയിട്ട് പോയി. ആൻഡ് നമുക്കറിയാം പവർ പ്ലേ, പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺസ് ഒരു സീസണിൽ എടുത്തിരിക്കുന്നതും വൈഭവമാണ്. അപ്പം അങ്ങനെ റെക്കോർഡ്സ് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് 9 മണി കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പറയേണ്ടി വരും. 521 റൺസാണ് പവർ പ്ലേയിൽ മാത്രം നേടിയത് ഈ ഒരു ടൂർണമെൻറ്റ്. നമുക്ക് ഏത് നോക്കിയാൽ ഐ പി എൽ ആയിക്കോട്ടെ, ഏതൊരു ടൂർണമെൻ്റ് ആയിക്കോട്ടെ, 2020 മത്സരത്തിൽ ആദ്യത്തെ ആ ഒരു പവർ പ്ലേയിൽ 6 ഓവറുകളിൽ എതിരാളികളെ എത്രയും തച്ചുടയ്ക്കാൻ പറ്റുമോ, എസ്പെഷ്യലി ബോളേഴ്സിനെ തച്ചുടയ്ക്കാൻ പറ്റുമോ, അത് തന്നെയാണ് ആ കളിയുടെ ഒരു ഡിസൈഡിങ് ഫാക്ടർ പലപ്പോഴും ആയി മാറുന്നത്. സോ പവർ പ്ലേയിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധിച്ചിരിക്കുന്ന വൈഭവിന് തന്നെയാണ്. സോ വൈഭവിന്റെ പവർ ലോകം മുഴുവൻ അറിഞ്ഞു, അവർ അസൂയപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വൈഭവിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പവർ പ്ലേ തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച പവർ പ്ലേ വരും. ഇനി അങ്ങോട്ട് പവർ പ്ലേ കാലഘട്ടത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണല്ലോ, ഇനി ഫിഫ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സോ ഫിഫ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ ആയിട്ടുള്ള ഷോസും കാര്യങ്ങളൊക്കെ നമുക്ക് പവർ പ്ലേ കൂടാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വൈഭവിന്റെ പവർ കമന്ററി ബോക്സിൽ ഇരുന്ന് പറഞ്ഞവർ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി കേട്ടുകൊണ്ട് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത ആഴ്ച കേട്ടുമുട്ടും വരെ സ്റ്റേ ട്യൂൺഡ് എഫ് എം റെയിൻബോ. ആൻഡ് 9 മണി തൊട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഹൈ വോൾട്ടേജ് ആൻഡ് എനർജറ്റിക് ട്രാക്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. മ്യൂസിക്കൽ എക്സ്ട്രാവഗൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതാണ് സാറ്റർഡേ നൈറ്റ് ഫീവർ. Stay tuned to FM Rainbow.
1: It's an amazing shot. It is simply mind-boggling. Your margin for error against this young man or this boy is minimal. He's the fastest Indian, Sunil Gavaskar, to get to 1,000 runs in the IPL. Gone again. This is skill on par with some of the best we've ever seen.
2: This is batting of the very, very highest caliber.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.